0: team to begin their five-match 2020 international series against hosts England today. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി
2: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: ഒരു ലക്ഷ്യവും വെച്ചല്ല രാമൻ മാസ്റ്റർ എഴുന്നേറ്റ് നടന്നത്. അയാൾക്ക് സ്വൈരത്തോടെ ഇരുന്ന് കുറച്ച് ആലോചിക്കണം, ഒരു പോംവഴി കണ്ടെത്തണം. നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അയാൾ നേരെ സ്കൂളിലേക്കാണ് നടന്നത്. ആരുമില്ല, കുറെ ഒഴിഞ്ഞ ബെഞ്ചുകളും പൊളിഞ്ഞ കസേരകളും മാത്രമേ ഉള്ളൂ. അതൊരു ഷെഡാണ്. മറയാൻ പോകുന്ന സൂര്യൻ വാരിപ്പഴുതുകളിലൂടെ എത്തി നോക്കുന്നുണ്ട്. മാസ്റ്റർ ചുമരും ചാരി ഒരു ബെഞ്ചിലിരുന്നു. ജീവിതമാകെ ഒന്ന് കണ്ണോടിച്ചു. സുഖങ്ങളും ദുഃഖങ്ങളും തട്ടിക്കിഴിച്ച് ആകെ ഇട്ടു നോക്കി. ഒരിക്കലും ശരിപ്പെടാത്ത കണക്കാണെന്ന് മനസ്സിലായി. ജീവിതത്തെ ആകെ ഇടുമ്പോൾ കണക്കുശാസ്ത്രം മന്ദനായി നിൽക്കുന്നു. അയാളുടെ മനസ്സ് ബാല്യകാല സ്മരണകളിൽ തത്തിപ്പാറി. അത് കുഞ്ചുകുട്ടിയുടെ ചുറ്റുമായി പറന്നു, പിന്നെ അവളുടെ മരണത്തിനു ചുറ്റും. വിശ്വനാഥനെ വലയം വെച്ചു, ഒടുവിൽ മാധവിയമ്മയുടെ അടുത്ത്. അങ്ങനെ വീട്ടുകാര്യത്തിലും ചെന്നു ചേർന്നു. നമ്പിടിയും വേലുമാനും യോജിച്ചെതിർത്താൽ പ്രദേശത്ത് ഒരു ഇരിക്കപ്പുര കിട്ടുക എളുപ്പമല്ല. ആപത്തു വലിച്ച് തലയിൽ വയ്ക്കാൻ ആരും ധൈര്യപ്പെടുകയില്ല. എന്നാലും എന്തെങ്കിലും ചെയ്യാതെ പറ്റുമോ? അല്ലെങ്കിൽ മാധവി പറഞ്ഞതുപോലെ വേലുമ്മാനെ പോയി കണ്ടാലോ? കൂട്ടവും കുറിയും വേണ്ട. ആ കാരണവരോട് ഒന്ന് മാപ്പ് ചോദിച്ചാൽ എന്താണ് ഒരു മാനക്കേട്? ഇല്ലേ, മാനക്കേടില്ലേ? അകത്തു നിന്നൊരു ശബ്ദം വരണ്ടു. വേലുമ്മാന്റെ ജീവചരിത്രമാകെ മനസ്സിലൂടെ കടന്നുപോവുകയാണ്. ഛേ, അതിലും ഭേദം ഊരുതണ്ടുകയാണ്. മാസ്റ്റർ പിറുപിറുത്തു. പിന്നെ വഴിയെന്ത്? തലകുടഞ്ഞാലോചിച്ചു. ഒടുവിൽ ഒരു യുക്തി തോന്നി. അയാൾ ട്യൂഷൻ എടുത്തിരുന്ന ഒരു കുട്ടിയുടെ പിതാവിന് ഒരു കൊച്ചു വീടുണ്ട്. ആ പുരയിടം ജന്മമാണ്. നമ്പിടിയെ പേടിക്കേണ്ടതില്ല. പക്ഷേ കിട്ടിയേക്കും. അത് ശരിപ്പെടുത്തു. ഉത്സാഹത്തോടെ മാസ്റ്റർ എഴുന്നേറ്റ് നടന്നു. അർദ്ധചന്ദ്രാകൃതിയിലുള്ള കഷണ്ടിയും തടവിക്കൊണ്ടിരുന്ന ആ മാന്യൻ ചോദിച്ചു, ആർക്കാ വീട്? എനിക്ക് തന്നെ. ഇപ്പോ താമസിക്കുന്നതോ? ഒഴിഞ്ഞു കൊടുക്കണം. ശരി, മാസ്റ്റർക്ക് അവിടെ താമസിക്കാം. വാടകയൊന്നും തരികയും വേണ്ട. പുകയും ആൾപെരുമാറ്റവും ഉണ്ടായാൽ തന്നെ ആ തെങ്ങുകളൊന്ന് തെളിയും. ഒരു കാര്യം, വെണ്ണീറൊക്കെ തെങ്ങിൻ കടക്കലിടണം. ആവാം. ശരി. മാസ്റ്റർ ആഹ്ലാദഭരിതനായി തിരിച്ചു പോന്നു. മാധവിയമ്മയോട് പറഞ്ഞു, ഇപ്പോഴോ? എന്തേ? എല്ലാവരും നിന്റെ അമ്മാമനെ പോലെ ദുഷ്ടന്മാരല്ല. എനിക്കൊരു വീട് കിട്ടി. ഒരാഴ്ചയ്ക്കുള്ളിൽ അങ്ങോട്ട് മാറാം. പിന്നെ ഒന്ന് ധരിച്ചോ, നിന്റെ അമ്മാമൻ മാത്രമല്ല ആണ്. ആ സാധു സ്ത്രീ അത് സമ്മതിച്ചു. സ്നേഹമസൃണമായി ഭർത്താവിനെ നോക്കി. അന്നയാൾ സുഖമായി കിടന്നുറങ്ങി. പക്ഷേ ആ സുഖം നീണ്ടു നിന്നില്ല. മൂന്നാം ദിവസം വീട്ടുടമസ്ഥൻ മാസ്റ്ററെ വിളിച്ചു പറഞ്ഞു, മാസ്റ്റർക്ക് ആരോഗ്യം തോന്നരുത്, വീട് തരാൻ നിവൃത്തിയില്ല. അത് പൊളിച്ചുപണി ചെയ്യിക്കാനുള്ള ഏർപ്പാടൊക്കെ കുട്ടികളുടെ അമ്മ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ പറയാതിരുന്നാൽ മാസ്റ്റർ ബുദ്ധിമുട്ടൂലോ. മാസ്റ്റർ ആകെ തളർന്നുപോയി. അയാൾ വീടുമാറ്റത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുകയായിരുന്നു. ആ മനുഷ്യൻ കരഞ്ഞില്ല. ഒന്നും പറയാതെ തിരിച്ചു പോന്നു.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, സ്മൃതിമധുരം. ഒരേ ആശയം ആവാഹിച്ച ഗാനങ്ങൾ. ഡോക്ടറും രോഗവും മരുന്നും ചികിത്സയും ചേർന്നതാണ് മനുഷ്യജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ഒരടിസ്ഥാനം. ഡോക്ടേഴ്സ് ദിനമായ ഇന്ന് ഡോക്ടറും രോഗവും മരുന്നും ചികിത്സയും പരാമർശിക്കപ്പെടുന്ന ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് യേശുദാസ് പൂവച്ചൽ ഖാദറിൻ്റെ രചന, ജോൺസന്റെ സംഗീതം, ചിത്രം സന്ദർഭം.

0: അത് രക്തത്തിൻ്റെതോ അത് പിത്തത്തിൻ്റെതോ അത് വാദത്തിൻ്റെതോ പിടിവാദത്തിൻ്റെതോ
1: ഒന്ന് ചുമ്മാതിരിക്കും മനുഷ്യ.
0: ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ കൈ.

കോപം മാറാൻ സ്മേരം പൂക്കാൻ ഔഷധം എന്തടി ഡോക്ടർ ലേഡി കോപം മാറാൻ സ്മേരം പൂക്കാൻ ഔഷധം എന്തടി ഡോക്ടർ ലേഡി

0: ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565631, ഒരു നമ്പർ കൂടി 9496569631. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
4: 71 വർഷങ്ങൾ
2: തലമുറകൾ പിന്നിട്ട യാത്ര,
4: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
4: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: സ്മൃതിമധുരത്തിലെ അടുത്ത ഗാനം യേശുദാസും സംഘവും പാടിയതാണ്. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. ചിത്രം അഗ്നിമൃഗം.

0: ഡോക്ടറും രോഗവും മരുന്നും ചികിത്സയും പരാമർശിക്കപ്പെടുന്ന ചില ഗാനങ്ങളാണ് ഇന്നത്തെ സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും കേൾക്കാം നാളെ രാവിലെ 8:35. ആകാശവാണി.
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗയും ഉറക്കവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
3: ഉറക്കം നമ്മുടെ ശരീരത്തിന് നവ ഊർജം പ്രദാനം ചെയ്യുന്നു. രാത്രി നാം വിശ്രമിക്കുമ്പോൾ പകൽ മുഴുവൻ അധ്വാനിച്ചത് മൂലമുണ്ടാകുന്ന ശരീരത്തിന്റെ പ്രയാസങ്ങളെയും അസ്വസ്ഥതകളെയും ഇല്ലാതാക്കി ഒരു റിപ്പയറിംഗ് മെക്കാനിസമാണ് ഉറക്കം. മെലാറ്റോണിൻ എന്ന ഹോർമോണാണ് ഉറക്കത്തിന് സഹായിക്കുന്നത്. ഇതിനെ ഹോർമോൺ ഓഫ് ഡാർക്ക്നെസ് എന്നും പറയാം. നമ്മുടെ ശരീരത്തിന്റെ ജൈവ ഘടികാരമാണിത്. എന്നാൽ ഇന്ന് മനസ്സിന്റെ സംഘർഷം കൊണ്ട് ശാരീരിക പ്രവർത്തനങ്ങളുടെ സമനില തെറ്റുകയും അന്തസ്രാവ്യ ഗ്രന്ഥികളുടെയും നാഡീവ്യവസ്ഥയുടെയും താളം തെറ്റി ക്രമേണ ഉറക്കം നഷ്ടപ്പെടുന്ന രോഗാവസ്ഥ സംജാതമാവുകയും ചെയ്യുന്നുണ്ട്. മനസ്സിന്റെ ആദി ശരീരത്തിന്റെ വ്യാധിയായി മാറുന്നു. സമ്മർദ്ദ അന്തരീക്ഷത്തിൽ പ്രാണവായുക്കളുടെ ഗതി സമതുലിതമല്ലാതായി മാറുന്നു. രക്തപ്രവാഹം ക്രമരഹിതമാകുന്നു. ഉപാപചയ പ്രവർത്തനങ്ങളുടെ താളം തെറ്റുന്നു. ദഹനം ശരിയായ വണ്ണം നടക്കാതെ മാലിന്യങ്ങൾ ശരീരത്തിൽ തങ്ങി ദുഷിച്ച് പരിണമിച്ച് രോഗങ്ങളായി മാറുന്നു. ഇങ്ങനെ ആദി വ്യാധിയായി മാറ്റപ്പെടുന്നു. ആദി ഇല്ലാതായാൽ എല്ലാം അതിന്റെ ക്രമത്തിൽ തന്നെ നടക്കുന്നു. രോഗാവസ്ഥ ഇല്ലാതാവുന്നു. ഇനി നമുക്ക് ഉറക്കമില്ലായ്മയുടെ കാരണത്തിലേക്ക് കടക്കാം. മാനസിക ഘടകങ്ങൾ, ഡിപ്രഷൻ, ആശങ്ക, ജീവിതശൈലി, രാത്രി ഭക്ഷണരീതികൾ, ഇതെല്ലാം തന്നെ ഉറക്കമില്ലായ്മയുടെ കാരണങ്ങളാണ്. ശാരീരികമായ ഘടകങ്ങൾ പരിശോധിച്ചാൽ ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥ, മരുന്നുകളുടെ അമിത ഉപയോഗം, പ്രായം, നൈറ്റ് ഡ്യൂട്ടി, ആഹാര രീതികളെല്ലാം ഉറക്കമില്ലായ്മയുടെ പ്രധാന കാരണങ്ങളാണ്. ഇവയെല്ലാം തന്നെ നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെടുന്നുണ്ട്. ഉറക്കമില്ലായ്മ എന്ന വിഷയത്തെ ഗൗരവമായി സമീപിച്ചാൽ യോഗ എന്ന ഏറ്റവും ഫലപ്രദമായ സംസ്കാരത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ സഹായിക്കുന്നു. ഉറക്കത്തിന് സഹായകരമായ യോഗാസനങ്ങൾ: ഒന്ന്, ബാലാസനം. കാലുകൾ നീട്ടിയിരിക്കുക. ഓരോ കാലും പുറകോട്ടെടുത്ത് വജ്രാസനത്തിലേക്ക് വരിക. കൈ പുറകിലേക്ക് മലർത്തി തല താഴ്ത്തി ശ്വാസം വിട്ടുകൊണ്ട് തല മുട്ടിലേക്ക് അടുപ്പിക്കുക. നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞു കിടക്കുന്ന മനോഭാവത്തിലും ഘടനയിലും ഈ നില തുടരുക. അടുത്തത് ശവാസനം. ശവാസനം ശവോത് പൂയന്തു ചിത്ത വിശ്രമഹരം ഹഠയോഗ പ്രദീപിക. ശവം കിടക്കുന്നത് പോലെ പരിപൂർണ വിശ്രമാവസ്ഥ മനസ്സിന്റെയും ശരീരത്തിനും ഗുണകരമാകുന്നു. ശരീരത്തെ നിഷ്ക്രിയമാക്കി മനസ്സിനെ നിശ്ചലമാക്കുന്ന പ്രക്രിയയാണ് ശവാസനം. സ്വസ്ഥവും സുഖകരവുമായ സ്ഥലം തിരഞ്ഞെടുക്കുക. മലർന്നു കിടക്കുക. കണ്ണുകൾ അടയ്ക്കുക. ശരീരം അയച്ചിടുക. ശ്വാസം ക്രമേണ മന്ദഗതിയിലേക്കാക്കുക. കൈ കാലുകൾ ഉൾപ്പെടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെയും അയച്ചുകൊണ്ടുവരിക. വീണ്ടും വീണ്ടും ശരീരത്തിനെ അയച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ശ്വാസഗതിയിൽ കേന്ദ്രീകരിക്കുക. ശ്വാസം സ്വാഭാവികമായി ഒരു കാറ്റിന്റെ ഒഴുക്ക് പോലെ നടക്കട്ടെ. ശ്വാസത്തിൽ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു വരുന്ന അനുഭവം ഉണ്ടാകുന്നു. തുടക്കത്തിൽ അറിയാതെ ഉറങ്ങിപ്പോവും. ക്രമേണ ശരീരം നിഷ്ക്രിയമാവുമ്പോൾ പൂർണ്ണമായ വിശ്രമത്തിന്റെ പ്രസന്നതയും ഫലവും അനുഭവപ്പെടും. ഇങ്ങനെ 5-10 മിനിറ്റ് വരെ കിടക്കാം. പ്രാണായാമവും ധ്യാനവും ഉറക്കമില്ലായ്മ പരിഹരിക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നു.
2: യോഗയും ഉറക്കവും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം, വിജയേശുദാസും മഞ്ചരിയും പാടിയ ഗാനം, ചിത്രം പൊന്മുടി പുഴയോരത്ത്.

0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: പിന്നെ KJ ജോയിയുടെ സംഗീതത്തിൽ KJ യേശുദാസ് പാടിയത്, രചന അൻവർ സുബൈർ, ചിത്രം ലജ്ജാവതി.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി അക്ഷരച്ചപ്പ് പരിപാടിയിലൂടെ തുടർന്ന് കേൾക്കാം 9 മണിക്ക്.
1: വർഷങ്ങൾ
2: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: ആകാശവാണി.
1: അക്ഷരച്ചെപ്പ്, ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തു നിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ട് താഴെ ഇടത്തു നിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
2: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
2: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ അക്ഷരച്ചെപ്പ് നമുക്ക് ആരംഭിക്കാം അല്ലേ?
1: അതെ,
0: അക്ഷരച്ചെപ്പ് തുടങ്ങുന്നത് കളങ്ങൾ വരച്ചുകൊണ്ടാണല്ലോ. റെഡിയായിരിക്കുകയാവും നമ്മുടെ ശ്രോതാക്കൾ. അപ്പോൾ നിരാശരാക്കണ്ട, അക്ഷരച്ചെപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്കുകളും ആ വാക്കുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പാട്ടുകളും കേട്ട് കളങ്ങൾ പൂരിപ്പിക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾ റെഡിയല്ലേ? അപ്പോൾ നമ്മൾ തുടങ്ങുന്നു അക്ഷരച്ചെപ്പിന്റെ പുതിയൊരധ്യായം. എല്ലാ തവണയും പറയും പോലെ തന്നെയാണ്,
1: ഇടത്തുനിന്നും വലത്തോട്ട്.
0: അതെ, ഇടത്തുനിന്നും വലത്തോട്ടാണ് ആദ്യത്തെ വാക്ക് പൂരിപ്പിക്കേണ്ടത്. 2, 3, 4, 5 എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ട് 2, 3, 4, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: അപ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾക്കായി ശ്രോതാക്കൾ ചെവിയോർത്തിരിക്കുകയാവും. സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം വിവാഹം കഴിക്കുക, കല്യാണം.

0: ഭക്ഷണം കഴിക്കുക, മാംഗല്യം കഴിക്കുക, പരിണയം ചെയ്യുക എന്നിങ്ങനെയൊക്കെയാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം വിവാഹം കഴിക്കുക, കല്യാണം കഴിക്കുക, മാംഗല്യം കഴിക്കുക, പരിണയം ചെയ്യുക എന്നൊക്കെയാണ്.
0: അപ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നും ശ്രോതാക്കൾക്ക് അറിയാമായിരിക്കും അല്ലേ?
1: അതെ, പാട്ട് കേൾക്കണം.
0: പാട്ട് കേൾക്കുക. പാട്ടിനുള്ളിൽ ഈ വാക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്.
1: കണ്ടുപിടിച്ച് എഴുതിക്കോളൂ.

0: ഇടത്തുനിന്നും വലത്തോട്ട് തന്നെയാണ് അടുത്ത ഭാഗം പൂരിപ്പിക്കേണ്ടത്. ഇടത്തു നിന്നും വലത്തോട്ട് 6, 7, 8, 9, 10 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള ഒരു വാക്ക്.
1: ഒരിക്കൽ കൂടി പറയാം, ഇടത്തുനിന്നും വലത്തോട്ട് 6, 7, 8, 9, 10 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 5 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഉറക്കമില്ലാത്തത് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ എന്നാണ്. 2 സംസ്കൃത പദങ്ങൾ ചേർന്നാണ് ഈ വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ അനിദ്ര, നിർനിദ്രം എന്നീ വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഉറക്കമില്ലാത്തത് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ എന്നാണ്. 2 സംസ്കൃത പദങ്ങൾ ചേർന്നാണ് ഈ വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ അനിദ്ര, നിർനിദ്രം തുടങ്ങിയ വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
0: ശ്രോതാക്കൾ ഉറക്കമിളച്ചിരുന്ന് പാട്ട് കേൾക്കണം അല്ലേ?

0: ഇടത്തുനിന്നും വലത്തോട്ട് ഒരു വാക്കുകൂടി പൂരിപ്പിക്കാനുണ്ട്. അത് 21, 22, 23, 24, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 5 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ് അടുത്തത്. ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23, 24, 25 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കാണ്. കേൾക്കുമ്പോൾ വളരെ ദീർഘമായിട്ട് തോന്നുന്നുണ്ടല്ലേ?
0: അതെ,
1: വളരെ വലിയൊരു വാക്കാണ് എന്ന് തോന്നും. പക്ഷെ 5 അക്ഷരമേ ഉള്ളൂ കേട്ടോ. ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം.
0: ഈ വാക്കിന്റെ അർത്ഥം കോട്ടയിലെ അന്തപുരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഉദ്യാനം എന്നാണ്. സാഹിത്യത്തിൽ പ്രധാനമായും മനോഹരമായ പൂന്തോട്ടത്തെയും പ്രണയ സുരഭിലമായ നിമിഷത്തെയും സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം കോട്ടയിലെ അന്തപുരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഉദ്യാനം എന്നാണ്. സാഹിത്യത്തിൽ പ്രധാനമായും മനോഹരമായ പൂന്തോട്ടത്തെയും പ്രണയ സുരഭിലമായ നിമിഷത്തെയും സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്.
0: ഒട്ടും സമയം കളയണ്ട, ഈ പാട്ട് അവർ കേൾക്കട്ടെ അല്ലേ?
1: അതെ, പാട്ടിലുള്ള വാക്ക് കണ്ടുപിടിച്ചുകൊള്ളൂ.

0: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള മൂന്ന് വാക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 2-1 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 2 അക്ഷരമുള്ള വാക്ക്.
0: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ്. ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. 2-1 എന്നീ 2 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: സൂചനകൾ കൂടി പറഞ്ഞാലോ?
0: പറഞ്ഞോളൂ.
1: ഈ വാക്കിന് ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ കാലം, നിമിഷം എന്നൊക്കെയാണ് അർത്ഥം.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന് ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ കാലം, നിമിഷം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ സമയം കളയാതെ ഈ പാട്ട് കേൾക്കാം അല്ലേ?
1: അതെ.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ്. മുകളിൽ നിന്നും താഴേക്ക് 8, 13, 18 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
2: ഒരിക്കൽ കൂടി കളങ്ങൾ പറയാം. മുകളിൽ നിന്നും താഴോട്ട് 8, 13, 18 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
1: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ശ്രദ്ധിച്ചുകൊള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം ലോലമായ അല്ലെങ്കിൽ ഇളകുന്ന, മൃദുവായ, ആടുന്ന എന്നൊക്കെയാണ്. അതായത് ഒരിടത്ത് ഉറച്ചു നിൽക്കാതെ ചഞ്ചലമാകുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
2: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ലോലമായ അല്ലെങ്കിൽ ഇളകുന്ന, മൃദുവായ, ആടുന്ന എന്നൊക്കെയാണ്. അതായത് ഒരിടത്ത് ഉറച്ചു നിൽക്കാതെ ചഞ്ചലമാകുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: ഈ വാക്ക് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.
2: അതെ, പാട്ട് കേട്ടോളൂ,
1: വാക്ക് കണ്ടുപിടിച്ചുകൊള്ളൂ,
2: കളങ്ങളെ പൂരിപ്പിക്കൂ.

0: അക്ഷരച്ചെപ്പിലെ അടുത്ത വാക്കിലേക്ക് പോകാം. ഈ വാക്കും മുകളിൽ നിന്ന് താഴേക്ക് എഴുതാനുള്ളതാണ്. മുകളിൽ നിന്നും താഴേക്ക് 10, 15, 20 എന്നീ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴോട്ട് 10, 15, 20 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്കിന്റെ സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ. കാളിക്ഷേത്രങ്ങളിൽ കളംപാട്ടിന് ഉപയോഗിച്ചു വരുന്ന ഒരു നാടോടി സംഗീത ഉപകരണമാണ് ഇത്. വീണ, ഗിറ്റാർ എന്നീ തന്ത്രി വാദ്യങ്ങളോട് ഇതിന് സാദൃശ്യമുണ്ട്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ തോറ്റമ്പാട്ട് കൂടാതെ കളംപാട്ട് എന്നിവയ്ക്കൊപ്പം താളം പിടിക്കാനും ഈ വാദ്യോപകരണം ഉപയോഗിക്കാറുണ്ട്. വിരലുകൾ കൊണ്ട് മീട്ടിയാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നത്. സൂചനകൾ ഒരിക്കൽ കൂടി പറയാം അല്ലേ?
1: കാളിക്ഷേത്രങ്ങളിൽ കളംപാട്ടിൽ ഉപയോഗിച്ചു വരുന്ന ഒരു നാടോടി സംഗീതോപകരണമാണ് ഇത്. വീണ, ഗിറ്റാർ തുടങ്ങിയ തന്ത്രിവാദ്യങ്ങളോട് ഇതിന് സാദൃശ്യമുണ്ട്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ തോറ്റമ്പാട്ട് കൂടാതെ കളംപാട്ട് എന്നിവയ്ക്കൊപ്പം താളം പിടിക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. വിരലുകൾ കൊണ്ട് മീട്ടിയാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നത്.
0: ഈ സംഗീതോപകരണം ഏതാണ് എന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എന്നാലും ഈ പാട്ടിനുള്ളിൽ വളരെ വ്യക്തമായി ആ സംഗീതോപകരണത്തിന്റെ പേര് പറയുന്നുണ്ട് കേട്ടോ. കേട്ടുകൊള്ളൂ, കേട്ടിട്ട്
1: കളങ്ങളെ പൂരിപ്പിക്കൂ.
0: അതെ.

0: 41 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: അങ്ങനെ അക്ഷരച്ചപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള വാക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്.
3: ഇനി പൂരിപ്പിക്കേണ്ടത് താഴെ നിന്നും മുകളിലോട്ടുള്ള വാക്കുകളാണ്. 3 വാക്കുകളുണ്ട്. താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11, 6 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
2: താഴെ നിന്നും മുകളിലേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കാണ് അക്ഷരച്ചപ്പിൽ. ഇനി താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11, 6 എന്നീ 4 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക്.
3: സൂചനകൾ കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം കാമുകി, സ്നേഹിത അല്ലെങ്കിൽ പ്രണയിക്കുന്ന സ്ത്രീ, കാമിനി, സഖി എന്നൊക്കെയാണ്.
2: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം അല്ലേ?
3: അതെ.
2: ഈ വാക്കിന്റെ അർത്ഥം കാമുകി, സ്നേഹിത അല്ലെങ്കിൽ പ്രണയിക്കുന്ന സ്ത്രീ, കാമിനി, സഖി എന്നൊക്കെയാണ്. വാക്ക് കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമുണ്ടെന്ന് തോന്നുന്നില്ല.
3: പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഈ വാക്ക്
2: പെട്ടെന്ന് മനസ്സിലാകും. പാട്ടിനെ പ്രണയിക്കുന്നവർക്കും ഈ വാക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല കേട്ടോ.
3: അതെ,

0: അക്ഷരച്ചെപ്പിലെ അടുത്ത വാക്കിലേക്ക് പോകാം. അക്ഷരച്ചെപ്പിൽ അടുത്ത വാക്കും താഴെ നിന്ന് മുകളിലേക്ക് പൂരിപ്പിക്കാനുള്ളതാണ്. താഴെ നിന്ന് മുകളിലേക്ക് 22, 17, 12 എന്നീ 3 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: 3 അക്ഷരമുള്ള വാക്കാണ്, താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 22, 17, 12 എന്നീ കളങ്ങളാണ്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന് പ്രധാനമായും അരയന്നം എന്നാണ് അർത്ഥം. സന്ദർഭത്തിനനുസരിച്ച് അർത്ഥ വ്യത്യാസങ്ങളും ഈ വാക്കിനുണ്ട്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് പ്രധാനമായും അരയന്നം എന്നാണ് അർത്ഥം. സന്ദർഭത്തിനനുസരിച്ച് അർത്ഥ വ്യത്യാസങ്ങളും ഈ വാക്കിനുണ്ട്. ഈ ഗാനത്തിലും ആ വാക്കുണ്ട്.
0: അതെ, കളത്തിൽ എഴുതിക്കൊള്ളൂ.

0: അക്ഷരച്ചെപ്പിലെ അവസാനത്തെ വാക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവസാനത്തെ വാക്കും താഴെ നിന്ന് മുകളിലേക്ക് എഴുതാനുള്ളതാണ്. താഴെ നിന്ന് മുകളിലേക്ക് 24, 19, 14 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: താഴെ നിന്ന് മുകളിലേക്ക് 24, 19, 14 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങൾ ഉണ്ട്.
0: സൂചനകൾ പറയാം. മഞ്ഞുകാലം കഴിഞ്ഞ് ചൂട് ആരംഭിക്കുന്ന, ചെടികൾ തളിർക്കുകയും പൂക്കൾ വിരിയുകയും ചെയ്യുന്ന മനോഹരമായ കാലാവസ്ഥയെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഋതുക്കളിൽ ഒന്നാണ് ഇത്. പ്രകൃതിയുടെ യൗവനകാലത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. മഞ്ഞുകാലം കഴിഞ്ഞ് ചൂടാരംഭിക്കുന്ന, ചെടികൾ തളിർക്കുകയും പൂക്കൾ വിരിയുകയും ചെയ്യുന്ന മനോഹരമായ കാലാവസ്ഥയെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഋതുക്കളിൽ ഒന്നാണ് ഇത്. പ്രകൃതിയുടെ യൗവനകാലത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ പാട്ട് കേട്ടാൽ മാത്രം മതി അല്ലേ?
1: അതെ.
0: പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിക്കുകയും ആ വാക്ക് തെറ്റാതെ കളത്തിൽ എഴുതുകയും ചെയ്യുക.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കേറോ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ.
0: ഇനി കഴിഞ്ഞ ചെപ്പിലെ ശരിയുത്തരങ്ങൾ നോക്കാം.
1: ആദ്യത്തെ വാക്ക് ഇടത്തു നിന്നും വലത്തോട്ട് എഴുതേണ്ടതായിരുന്നു. 1, 2, 3, 4, 5 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നഖശിഖാന്തം.
0: ഇടത്തു നിന്നും വലത്തോട്ട് 17, 18, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അംബുജം.
1: വലത്തു നിന്നും ഇടത്തോട്ട് 10, 9, 8 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് താലോലം.
0: വലത്തു നിന്നും ഇടത്തോട്ട് 15, 14, 13 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തൽപ്പം.
1: വലത്തു നിന്നും ഇടത്തോട്ട് 24, 23, 22, 21 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കളഗാനം.
0: മുകളിൽ നിന്നും താഴോട്ട് 21, 16, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഭാജനം.
1: താഴെ നിന്നും മുകളിലേക്ക് 11, 6, 1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഭാവന.
0: താഴെ നിന്നും മുകളിലേക്ക് 17, 12, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അമ്പരം.
1: താഴെ നിന്നും മുകളിലേക്ക് 10, 5 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് താന്തം.
0: താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ധന്യത. അക്ഷരച്ചെപ്പിൽ ശരിയുത്തരങ്ങളുമായി ധാരാളം കത്തുകളായിട്ടും മെസ്സേജുകളായിട്ടും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും ഒരു വിജയിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയിയുടെ പേര് പറയാം. വിജയി രാജി എന്നാർ. കോട്ടയം കുമരകത്തുള്ള രാജിയാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
0: രാജി, അക്ഷരച്ചെപ്പിലൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം.
2: എൻ്റെ പേര് രാജി. ഞാൻ കോട്ടയം ജില്ലയിലെ കുമരകമാണ് എൻ്റെ വീട്. ഞാനൊരു റിട്ടയർഡ് അധ്യാപികയാണ്. എൻ്റെ ഹസ്ബൻഡ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. എനിക്ക് 2 മക്കളാണുള്ളത്. അവർ രണ്ടും വിവാഹിതരാണ്. 60 വർഷക്കാലം മുതലേ ഉള്ള എൻ്റെ ഒരു കൂട്ടുകാരിയാണ് റേഡിയോ. എൻ്റെ അധ്യാപക ജീവിതത്തിൽ എനിക്ക് വളരെയേറെ പ്രയോജനം റേഡിയോയിലൂടെ ലഭിച്ചിട്ടുണ്ട്. റേഡിയോയിലെ എല്ലാ പരിപാടികളും ഞാൻ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് ചലച്ചിത്ര ഗാനങ്ങൾ. എനിക്ക് ഈ ഒരു സമ്മാനം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആകാശവാണിയോട് അതിനുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എനിക്ക് ആവശ്യമുള്ള ഞാൻ ഇഷ്ടപ്പെടുന്ന ഗാനം സത്യവാൻ സാവിത്രിയിലെ നീലാംബുജങ്ങൾ വിടർന്നു എന്നുള്ള

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചെപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചെപ്പ് ടീം
0: എൻ ജെ ജോഷിലാൽ,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
1: ഐശ്വര്യ ലോറൻസ്.
0: അക്ഷരച്ചെപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണി വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയുന്നു: 9495964321. മറ്റൊരു നമ്പർ 9496565631. ഒരു നമ്പർ കൂടി 9496569631. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി.

ഇന്ന് രാവിലെ 11:30 മുതൽ 12 മണി വരെ. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കൂ. യേശുദാസ് പാടിയത്. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. ചിത്രം ഓടയിൽ നിന്ന്.

0: പി കേശവദേവിൻ്റെ ഓർമ്മദിനത്തിൽ ഇപ്പോൾ കേട്ടത് ചലച്ചിത്രഗാനം ചിത്രം ഓടയിൽ നിന്ന്.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഇംഗ്ലീഷ് പരിജ്ഞാനം കുറവായതുകൊണ്ട് മാത്രം ആരുടെയും ഉന്നത വിദ്യാഭ്യാസം മുടങ്ങരുത്. ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതിയിലൂടെ അറിവിന്റെ വാതിലുകൾ എല്ലാവർക്കുമായി തുറക്കുന്നു. ഡിഗ്രി ഡിപ്ലോമ പാഠപുസ്തകങ്ങൾ ഇനി മലയാളം ഉൾപ്പെടെയുള്ള 22 ഇന്ത്യൻ ഭാഷകളിൽ. അറിവ് നേടാൻ ഇനി ഭാഷ ഒരു തടസ്സമല്ല. മാറുന്ന ഇന്ത്യയ്ക്കൊപ്പം നമുക്കും മുന്നേറാം.
5: ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
6: 71 വർഷങ്ങൾ,
5: തലമുറകൾ പിന്നിട്ട യാത്ര,
6: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
5: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ

0: പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടികൾക്കും റേഡിയോ ഹെൽത്ത്.
1: ഒരു ദിനമാണിത്. കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. മികച്ച ആരോഗ്യ സൂചകങ്ങളും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നമ്മുടെ കരുത്തും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഈ

0: പ്രതിദിന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായി നാം ആചരിക്കുകയാണ്. ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി നൽകുന്ന ആശംസാ സന്ദേശം കേൾക്കാം.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. പ്രശസ്ത ചികിത്സകനും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനവും ചരമദിനവും ആയ ജൂലൈ 1 നമ്മൾ ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർമാർ സമൂഹത്തിന് നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങളെ ഓർക്കാനും അവരെ ആദരിക്കാനുമുള്ള ഒരു ദിനമാണിത്. കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. മികച്ച ആരോഗ്യ സൂചകങ്ങളും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നമ്മുടെ കരുത്തും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഈ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഡോക്ടർമാരും അവരുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരുമാണ്. നിപ്പയും ഡെങ്കിയും എലിപ്പനിയും ഷിഗലയും പോലെയുള്ള പകർച്ചവ്യാധി ഭീഷണികളെയും വർഷകാലത്തുണ്ടാകുന്ന പകർച്ചപ്പനികളെയും നേരിട്ടുകൊണ്ട് നമ്മുടെ മെഡിക്കൽ സംഘം നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ്. സ്വന്തം സുഖസൗകര്യങ്ങളും കുടുംബത്തോടൊപ്പമുള്ള സമയവും മാറ്റിവെച്ച് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്നവരാണ് ഓരോ ഡോക്ടറും. കോവിഡ് കാലം മുതൽ ഇന്ന് വരെ നമ്മൾ കടന്നു പോകുന്ന കഠിനമായ വഴികളിലെല്ലാം ആ ദൗത്യം അവർ എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് നിർവഹിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ അവസരത്തിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഈ ജീവൻ രക്ഷകർക്ക് സമാധാനത്തോടെയും സുരക്ഷിതത്വത്തോടെയും ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നത് സമൂഹത്തിൻ്റെ കടമയാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവുമാണ്. ഡോക്ടർമാരുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമം ഉറപ്പുവരുത്തുമ്പോൾ മാത്രമാണ് കൂടുതൽ ഊർജസ്വലതയോടെ ജനങ്ങൾക്ക് സേവനം നൽകാൻ അവർക്ക് കഴിയുന്നത്. ഏവർക്കും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് കേരള സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതിൽ നമ്മുടെ ഡോക്ടർമാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പ്രിയപ്പെട്ട ഡോക്ടർമാരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സമർപ്പണത്തിനും കാരുണ്യത്തിനും മുന്നിൽ ആരോഗ്യ വകുപ്പിൻ്റെ നന്ദിയും ആദരവും ഞാൻ രേഖപ്പെടുത്തുന്നു. രോഗാതുരമായ മനസ്സുകൾക്കും ശരീരങ്ങൾക്കും പ്രത്യാശയുടെ വെളിച്ചം പകരാൻ നിങ്ങൾക്ക് തുടർന്നും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ആരോഗ്യപൂർണമായ ഒരു ദിനം ആശംസിക്കുന്നു.

0: ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അടുത്തതായി നമുക്ക് തൈറോയ്ഡ് രോഗത്തെക്കുറിച്ചും അതിന്റെ പരിശോധനാ രീതികളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ ബിപിൻ കെ ഗോപാൽ.
4: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് മുകളിൽ ഇരിക്കുന്ന ചിത്രശലഭത്തിന്റെ ഷേപ്പുള്ള ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണ്. ചെറിയ ഗ്രന്ഥിയാണെങ്കിലും അതിൻ്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കോശങ്ങളിലും നിയന്ത്രണമുണ്ടെന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായ സത്യം. തൈറോയ്ഡ് ഗ്രന്ഥി എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുകയാണെങ്കിൽ അത് വിവിധ തരത്തിലുള്ള രോഗങ്ങളിലേക്കും രോഗലക്ഷണങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് T3 ഉം T4 ഉം. ഈ ഹോർമോണുകളുടെ രക്തത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാം. ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കൂടുകയാണെങ്കിൽ നമ്മളതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്നും, ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കുറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്നും പറയുന്നുണ്ട്. ഇതിന് രണ്ടിനും വിപരീത രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രക്തത്തിൽ T3 ഉം T4 ഉം അളവ് വളരെ കൂടുതലും പിറ്റുവിറ്ററി ഉൽപ്പാദിപ്പിക്കുന്ന TSH അളവ് കുറവുമായിരിക്കും. അതിൻ്റെ രോഗലക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വളരെ ഇറിറ്റബിൾ ആവാനും ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാവാനും ഭയങ്കര ആശങ്കാകുലരാകാനും ഉള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രക്രിയ കൂടുന്നുണ്ട്. അതുപോലെ നമുക്ക് വളരെ കൂടുതലായിട്ട് നമ്മൾ വിയർക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ശരീരത്തിൻ്റെ ഭാരം യാതൊരു കാരണവുമില്ലാതെ കുറയുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ നഖങ്ങളൊക്കെ വളരെ തിന്നാവാനും അത് പൊടിയാനൊക്കെ ഉള്ള സാധ്യത. മുടിയും അതുപോലെ തന്നെ, മുടിയും വളരെയേറെ തിന്നായിട്ട് അതും മുടി പൊട്ടിപ്പോകാനൊക്കെ ഉള്ളൊരു സാധ്യത. ഇങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഹോർമോണിൻ്റെ കൂടുതൽ കൊണ്ട് നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിനെ അത് ബാധിക്കാറുണ്ട്. ഉറക്കത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും ഉറക്കക്കുറവൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മസിൽ ക്രാമ്പുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വിവിധങ്ങളായ രോഗലക്ഷണങ്ങളാണ് നമുക്ക് ഈ ഹൈപ്പർ തൈറോയിഡിസം കൊണ്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടീഷനാണ് ഇതിൻ്റെ അളവ് കുറയുക എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊരു ഗ്രന്ഥി കൂടി ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിലിരിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ് നമ്മുടെ രക്തത്തിലെ തൈറോയിഡിനെ നിയന്ത്രിക്കുന്നത്. ഈ TSH അളവ് രക്തത്തിൽ കൂടുകയാണെങ്കിൽ നമ്മുടെ റണ്ണിങ് തൈറോയിഡിൻ്റെ T3 ഉം T4 ഉം അളവ് രക്തത്തിൽ കുറയാൻ സാധ്യതയുണ്ട്. അത് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാറുണ്ട്. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും ഹൈപ്പർ തൈറോയിഡിസിൻ്റെ നേരെ വിപരീതത്തിലാണ് വരുന്നത്. ഇതിൽ വരുന്നത് ഭയങ്കര നമ്മൾ ക്ഷീണിതരായിരിക്കും. നമുക്ക് ഒരു കാര്യവും ചെയ്യാനുള്ള ഒരു ഉത്സാഹം നമുക്ക് കാണത്തില്ല. എപ്പോഴും നമുക്ക് തണുപ്പിനോട് ഭയങ്കരമായ ഒരു അവേഷനായിരിക്കും. തണുപ്പത്ത് നമുക്ക് ഇരിക്കാനേ പറ്റില്ല. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള കുഴപ്പങ്ങളുണ്ടാകാറുണ്ട്, മലബന്ധം. പിന്നെ അതുപോലെ സ്കിൻ എപ്പോഴും വളരെ ഡ്രൈ ആയിരിക്കും, ഉണങ്ങി. നമുക്ക് ഒരു എപ്പോഴും ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നൊരു കാര്യം, നമുക്ക് ശരീരഭാരം കൂടുന്ന ഒരവസ്ഥയാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ ശരീരഭാരം കുറയുകയാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം

ഇത്തരത്തിൽ ശരീരഭാരം കൂടുന്നൊരവസ്ഥയാണ്. വീക്ക് മസിൽസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ മെൻസ്ട്രൽ സൈക്കിളിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാനസിക നില പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസത്തിൽ ആങ്സൈറ്റിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇതിൽ നമുക്ക് ഡിപ്രഷനാണ് ഉണ്ടാകുന്നത്. അവർക്ക് ഒരു ജോലിയും ചെയ്യാനുള്ള ഒരു ഉത്സാഹം കാണത്തില്ല. എപ്പോഴും എവിടെയെങ്കിലും ഇങ്ങനെ മൂടി പുതച്ചിരിക്കുന്ന ഒരു പ്രകൃതിയിലാണ്, ഒരു സ്ഥിതിവിശേഷമാണ് ഹൈപ്പോ തൈറോയിഡിസത്തിലുള്ളത്. അപ്പോൾ ഇത് രണ്ടും ശരീരത്തിന് ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തൈറോയിഡിനെ പറ്റിയുള്ള തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ച് നമ്മൾ അവബോധമുള്ളവരായിരിക്കണം. തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു വശത്തേക്ക് മാത്രമല്ല, അത് ഹൈപ്പർ തൈറോയിഡുമാകാം, അത് ഹൈപ്പോ തൈറോയിഡുമാകാം. അതിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ നേരത്തെ പരിശോധനകൾക്ക് വിധേയമാകുക, അതുപോലെ തന്നെ എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചികിത്സയ്ക്ക് മുന്നിട്ട് വരിക. ഇതിലൂടെ നമുക്ക് തൈറോയിഡ് രോഗങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധിക്കും. തൈറോയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ പല മെറ്റബോളിസത്തിലേക്കും മെറ്റബോളിസത്തെയും നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ്. തൈറോയിഡ് ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ കാൽഷ്യം ലെവലിൽ മാറ്റം വരുന്നുണ്ട്, നമ്മുടെ ലിവറിനെ അത് ബാധിക്കുന്നുണ്ട്, കൊളസ്ട്രോൾ ലെവലിനെ അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരോഗ്യം, തൈറോയിഡ് ഹോർമോണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും ഏതൊരു വ്യക്തിയുടെയും അത് അവരെ സ്വയം ശാക്തീകരിക്കുകയും അവർ സ്വയം ഇതിലെ പരിശോധനയ്ക്കായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുക. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് തൈറോയിഡ് രോഗങ്ങൾ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രക്തത്തിലെ പരിശോധനയാണ്. അപ്പോൾ നമുക്ക് T3 നമുക്ക് പരിശോധിക്കാൻ പറ്റും, T4 പരിശോധിക്കാൻ സാധിക്കും, TSH പരിശോധിക്കാൻ. ഈ ഒരു സിമ്പിൾ ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് തൈറോയിഡിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ ഒരു തൈറോയിഡ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും വീക്കമോ അല്ലെങ്കിൽ ഒരു നോഡ്യൂളോ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അത് പരിശോധിക്കാനായിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കഴുത്ത് തൊട്ട് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും തൈറോയിഡിൽ വീക്കമുണ്ടോ, ഗ്രന്ഥിയിൽ എന്തെങ്കിലും നോഡ്യൂൾസ് വല്ലതും വന്നിട്ടുണ്ടോ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് സ്കാനിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും, റേഡിയോളജിക്കൽ ടെസ്റ്റുകൾ നമുക്കിൻ്റെ അത് ചെയ്യാൻ സാധിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് ഇത് കണ്ടെത്താൻ സാധിക്കും. പിന്നെ നമുക്ക് തൈറോയിഡിൽ വരുന്ന മറ്റ് അസുഖങ്ങളെന്ന് പറയുന്നത് ഒന്ന് തൈറോയിഡൈറ്റിസ് ആണ്, അത് തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പോലുള്ള രോഗങ്ങൾ വരാം. അതുപോലെ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് തൈറോയിഡ് ഗ്രന്ഥി വീങ്ങി വരുന്ന ഗോയിറ്റർ പോലെയുള്ള അതും അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമുക്ക് നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രേവ്സ് ഡിസീസൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് തൈറോയിഡ് ക്യാൻസർ. ഇന്ന് കേരളത്തിൽ വളരെ പ്രാബല്യത്തിൽ നമ്മൾ കാണുന്ന ഒരു തരം ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസേഴ്സ്. അപ്പോൾ അതിൽ തന്നെ ബിനൈനും മാലിഗ്നൻ്റുമായിട്ടുള്ള ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പം അതിൽ മാലിഗ്നൻ്റായിട്ടുള്ള ക്യാൻസർ സ്ത്രീകളുടെ ക്യാൻസേഴ്സിൻ്റെ ഇടയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസർ. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിലുണ്ടാകുന്ന ചെറിയ ചെറിയ മുഴ അല്ലെങ്കിൽ നോഡ്യൂൾ അതിന് വരുന്ന സൈസ് വ്യത്യാസത്തിലൂടെയാണ് പലപ്പോഴും അത് ക്യാൻസറായിട്ട് മാറുന്നത്. അപ്പം ഇതിനെതിരെയും നമ്മൾ ജാഗരൂകരായിരിക്കണം. നമുക്ക് വളരെ ഫലപ്രദമായ ചികിത്സാ രീതികൾ ഇതിനെല്ലാം തന്നെ ഉണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് തൈറോയിഡിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് അമ്മമാർ തൈറോയിഡ് രോഗികളാണെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രോഗമുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ തൈറോയിഡ് പരിശോധിച്ച് നോക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കുഴപ്പം കാണുകയാണെങ്കിൽ അവർക്ക് തുടക്കത്തിൽ തന്നെ തൈറോയിഡിൻ്റെ മരുന്ന് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ കുട്ടികളുടെ ബുദ്ധിക്ക് വരെ IQ ലെവൽസിന് വരെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ ചികിത്സ എന്തൊക്കെയാണ് തൈറോയിഡിൻ്റെ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് തൈറോയിഡ് ഗുളി തൈറോയിഡിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റുകളുണ്ട്. തൈറോയിഡ് കുറയുകയാണെങ്കിൽ തൈറോയിഡിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എൽട്രോക്സിൻ പോലെ അല്ലെങ്കിൽ തൈറോയിഡ് പോലെയുള്ള ടാബ്ലറ്റുകളുണ്ട്. ഇനി അഥവാ തൈറോയിഡ് കൂടുതലാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റുകൾ നമുക്കുണ്ട്. പിന്നെ ക്യാൻസേഴ്സിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നതെങ്കിൽ അതിന് സർജിക്കൽ കറക്ഷൻ തന്നെയാണ്. അത് തൈറോയിഡ് ഗ്രന്ഥി മൊത്തമായിട്ടോ അല്ലെങ്കിൽ നോഡ്യൂൾ മാത്രമായിട്ടോ ഒക്കെ മാറ്റുന്ന സർജറികളുണ്ട്. അത് ഡോക്ടർമാരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആകെ കൂടെ ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു കൊച്ചു ഗ്രന്ഥിയാണ് നമ്മുടെ തൈറോയിഡ് ഹോർമോൺ, തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലാൻഡിനെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും നല്ല ആരോഗ്യത്തിന്,

0: നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി.
2: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

ആകാശവാണി വി വി സുബ്രഹ്മണ്യം വയലിനിൽ വായിച്ച സ്വാതി തിരുനാൾ കൃതികൾ ഇപ്പോൾ കേൾക്കാം. മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, തിരുവനന്തപുരം വി കാർത്തികേയൻ ഘടം. ആദ്യം കുന്തളവരാളി രാഗത്തിൽ ഭോഗീന്ദ്ര ശായിനം എന്ന് തുടങ്ങുന്ന കൃതി, ഖണ്ഡചാപതാളം.

വി സുബ്രഹ്മണ്യം വയലിനിൽ വായിച്ച സ്വാതി തിരുനാൾ കൃതികളാണ് രാഗാമൃതത്തിൽ ഇതുവരെ കേട്ടത്. മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, തിരുവനന്തപുരം വി കാർത്തികേയൻ ഘടം.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ദേശീയ ഡോക്ടേഴ്സ് ദിനം, ഡോക്ടർ ബി പത്മകുമാർ സംസാരിക്കുന്നു.

0: ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം. ദസ്തോവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും അവസാന ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 9691 9495 5631 9495 5631. വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: നാളെ ശാസ്ത്രലോകത്തിൽ ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും. ഡോക്ടർ പ്രിയ ശ്രീനിവാസ് സംസാരിക്കുന്നു.
1: സാധാരണ ശരീരകോശങ്ങളിൽ സംഭവിക്കുന്ന ജനിതകവും തന്മാത്രാതലത്തിലുള്ളതുമായ മാറ്റങ്ങൾ മൂലം രൂപപ്പെടുന്ന നിരവധി രോഗങ്ങളുടെ കൂട്ടായ പേരാണ് ക്യാൻസർ. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ക്യാൻസർ ചികിത്സാരംഗം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

ആകാശവാണി ഡോക്ടറോട് ചോദിക്കാൻ തത്സമയം ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ

0: അഞ്ച് ഒൻപത് ആറ് നാല് മൂന്ന് രണ്ട് ഒന്ന്, 9 4 9 6 5 5 6 3 2 1. ഒരു നമ്പർ കൂടി 9 4 9 6 5 9 6 3 2 1. അതിഥിക്കൊപ്പം സ്റ്റുഡിയോയിൽ എം എസ് ആശ. പരിപാടിയുടെ സമയം ഓർക്കുമല്ലോ, ഇപ്പോൾ മുതൽ 12 മണിവരെ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ആണ്. സ്വാഗതം മേഡം.
2: നമസ്കാരം.
1: നമുക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്ന നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9 4 9 5 9 6 4 3 2 1, മറ്റൊരു നമ്പർ 9 4 9 6 5 5 6 3 2 1, ഒരു നമ്പർ കൂടിയുണ്ട് 9 4 9 6 5 9 6 3 2 1. അപ്പോൾ ഇന്ന് ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമാണ്. ആതുര സേവനത്തിന് രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയ ഡോക്ടേഴ്സിനും ഹൃദയം നിറഞ്ഞ ഡോക്ടേഴ്സ് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം. അപ്പോൾ മാഡം, വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ പനിയും പകർച്ചപ്പനി അല്ലല്ലോ. ഒരു സാധാരണ പനിയും പകർച്ചപ്പനിയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാമെന്നൊന്ന് പറയാമോ?
2: പനി എന്ന വാക്ക് ഓരോ പ്രദേശത്തും അതിന് ഓരോ നിർവചനമാണ്. പനി പൊതുവേ നമ്മൾ ശരീരത്തിൻ്റെ ഊഷ്മാവ് കൂടുന്നു, ടെമ്പറേച്ചർ കൂടി, നമുക്ക് ചൂട് അനുഭവപ്പെടുമ്പം നമ്മൾ പനി എന്ന വാക്ക് ഉപയോഗിക്കും. ചില പ്രദേശങ്ങളിൽ ജലദോഷപ്പനി, അതായത് മൂക്കൊലിപ്പും തൊണ്ടവേനയൊക്കെ വരുമ്പോൾ അതിനും നമ്മൾ പനി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പകർച്ച പനി എന്ന വാക്ക് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് പൊതുവായി ഉപയോഗിക്കുന്നു. കമ്മ്യൂണിക്കബിൾ എന്നാൽ സാംക്രമിക രോഗങ്ങൾ, അതായത് ഒരു വ്യക്തിയിൽ നിന്നോ നമ്മുടെ പരിസരത്ത് നിന്നോ മറ്റ് മൃഗങ്ങളിൽ നിന്നോ, അവയും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്, നമ്മളിലേക്ക് പകർന്നു വരാവുന്ന രോഗങ്ങളെ നമ്മൾ പകർച്ച വ്യാധികൾ, അതിൽ പനിയോടുകൂടി വരുന്ന അത്തരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ പകർച്ചപ്പനി എന്ന് വിളിക്കുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് പകർച്ചപ്പനിയായിട്ട് കണ്ടുവരുന്നത് സാധാരണയുള്ള ജലദോഷപ്പനി. അത് പലതരം വൈറസുകളാണ് പ്രധാനമായിട്ടും അതുണ്ടാക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഫ്ലൂ കണക്കുള്ള ഫ്ലൂ വൈറസ്, ഇൻഫ്ലുവൻസ എന്ന വിഭാഗത്തിൽ നമ്മൾ ഫ്ലൂ എന്ന് വിളിക്കുന്ന ഇൻഫ്ലുവൻസ വൈറസുകൾ, അത് തന്നെയും പലതരം സ്ട്രെയിനുകളുണ്ട്, വൈറസുകൾ ഉണ്ടാക്കുന്ന രോഗം. അതുകൂടാതെ അഡനോ റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ്, പലതരം വൈറസുകൾ നമുക്ക് പൊതുവേ പനി ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ അതിൻ്റെ കൂടെ തന്നെയുള്ള വായുവിലൂടെ നമ്മൾക്ക് പകർന്നു കിട്ടുന്ന ശ്വസനത്തിലൂടെ അണു ആ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പല പകർച്ചപ്പനികളുമുണ്ട്. അതിൽ പ്രധാനികളാണ് നമുക്ക് ചിക്കൻ പോക്സ്, മീസിൽസ്, മംസ്, മീസിൽസ് അഞ്ചാം പനി, മംസ്, മുണ്ടിനീര്, കുഞ്ഞുങ്ങൾ കണ്ടുവരുന്ന ഇവയൊക്കെ വായുവിലൂടെ പകർന്ന് നമ്മൾക്ക് വരുന്ന പകർച്ച രോഗങ്ങളാണ്. ഇത് കൂടാതെ ഇപ്പോൾ കൂടുതൽ ഈ ഒരു മഴക്കാലത്തോടനുബന്ധിച്ച് നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം കൊതുക് ജന്യമായിട്ട്, അതും പകർച്ചപ്പനികളാണ്. കൊതുക് വഴി ഒരു വ്യക്തിയിൽ ഡെങ്കി വൈറസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഡെങ്കി, ഇതും ഒരു വൈറസാണ്, ഡെങ്കി ഉണ്ടാക്കുന്നത് ഒരു വൈറസാണ്. ആ വൈറസ് രോഗിയുടെ രക്തത്തിലുണ്ടാകും. ആ രോഗിയെ കടിക്കുന്ന കൊതുകിൻ്റെ ശരീരത്തിലേക്ക് ഈ വൈറസ് പ്രവേശിക്കുകയും ഏകദേശം ഒരു 7 മുതൽ 10 ദിവസം കൊണ്ട് ആ കൊതുക് മറ്റൊരാളിലേക്ക് രോഗം പകർത്തുവാനുള്ള ശേഷി ആർജിക്കുകയും അയാൾ കടിക്കുന്ന രണ്ടാമത്തെ വ്യക്തിക്ക് ഈ വൈറസ് അയാളുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഡെങ്കി, അതുപോലെ ഡെങ്കിയോട് കൂടെ തന്നെയുള്ള ചിക്കൻ ഗുനിയ, സിക്ക ഇപ്പോൾ കേസ് കുറവാണെങ്കിലും ചിക്കൻ ഗുനിയ നമുക്ക് കുറച്ച് കേസസ് ഇപ്പോൾ ഈ ഡെങ്കിയുടെ കൂടെ തന്നെയുണ്ട്. ഇത് കൂടാതെ മറ്റ് കൊതുക് ജന്യ രോഗങ്ങൾ, ക്യൂലെക്സ് കൊതുകൾ, ഇവ ഈഡിസ് പരത്തുന്നതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ഡെങ്കി, ചിക്കൻ ഗുനിയ, സിക്ക. അതുകൂടാതെ ക്യൂലെക്സ് വിഭാഗത്തിൽ ഉള്ള കൊതുക് പരത്തുന്ന വെസ്റ്റ് നൈൽ കുറച്ച് കേസസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മലേരിയ, അനോഫിലസ് വിഭാഗം, ഇത്തരത്തിൽ കൊതുക് ജന്യ രോഗങ്ങൾ. ഇത് കൂടാതെ ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ, മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന രോഗങ്ങൾ. അതിലിപ്പോൾ പ്രധാനപ്പെട്ട ഒരു, നമുക്ക് ഇത്തിരി ഒരു ജാഗ്രത നമ്മൾ കൂട്ടിയിരിക്കുന്ന ഒരു രോഗം ഷിഗെല്ലയാണ്. ഷിഗെല്ലയുടെ കൂടെ തന്നെ മറ്റു വൈറലൊക്കെ രോഗങ്ങളും, അതും പലതരം വൈറസുകൾ, പൊതുവെ റോട്ടാ വൈറസ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ റോട്ടാ വൈറസ് വാക്സിൻ കൊടുക്കുന്നതുകൊണ്ട് അത് കുറഞ്ഞു വരുന്നുണ്ട്. നോറോ വൈറസ്, ഇത് കൂടാതെ പല ബാക്ടീരിയകൾ, കാമ്പിലോബാക്ടറം ജെജനി, ഇക്കോളൈ, പല ബാക്ടീരിയകൾ ഷിഗെല്ലയാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് കേസസ് കൂടുതൽ വന്നിട്ടുള്ളത്.
1: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട് മാഡം, ഈ വിഷയത്തിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലവും പറയാമോ? ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ,
3: നമസ്കാരം.
2: നമസ്കാരം.
3: നമസ്കാരം. അങ്ങനെ വലിയ അസുഖം ഉണ്ടാകുന്ന ഒരാളല്ല, പക്ഷെ രണ്ടു മാസം ഒരു പനി ഉണ്ടായി. ഇപ്പം അവിടെ സംസാരിച്ചത് പോലെ ഈ പ്രദേശത്തെല്ലാം കൊതുണ്ട്. കൊതു കുത്തിയ കാരണക്കാരായിരിക്കാമെന്നാണ് ഇപ്പൊ ഈ ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചിരുന്നത് പോലെ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഈ ജീവിതത്തിൽ അങ്ങനെ എനിക്ക് അത്ര വലിയ പനി ഉണ്ടാകുന്ന ആളല്ല, എനിക്ക് 86 വയസ്സുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു പനി വന്നാൽ പോലും കുരുമുളകും കാറ്റ് ജീരകവും ബാക്കിയുള്ള പച്ചമരുന്നെല്ലാം കുറച്ച് ഒരൊറ്റ മരുന്ന് കഴിക്കുമ്പോൾ പിന്നെ പനി അപ്പഴ മാറും. അങ്ങനെ ഞാൻ കൂടുതൽ ഡോക്ടറെ അടുത്ത് പോകുന്ന ആളല്ല. പക്ഷേ ഇത് പനി കൂടിയപ്പോൾ ഡോക്ടർ പറഞ്ഞ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞാൻ 2-3 പ്രാവശ്യം ഇഞ്ചക്ഷൻ ചെയ്തു. അപ്പം കൂടുതൽ ഗുളിക ഒന്നും കഴിക്കുന്ന ആളല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ അതൊരു ചകല ലേശം കുറവ് വന്നിട്ട് വീണ്ടും പൊടി. ഇപ്പൊ നമ്മളെ പറഞ്ഞ പോലെ പൊടിയിട്ട് എന്റെ നടുവെല്ലിന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സംഭവമാണ്, ഒരു വെട്ടിപ്പിടുത്തം പോലെ തോന്നി. അതിന് വീണ്ടും ഞാൻ ആശുപത്രി ആ ഡോക്ടറെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞാൽ 3-4 സൈസ് മരുന്ന് കുത്തിവെച്ചു. അപ്പൊ ആദ്യമേ കുത്തി വെക്കുന്ന ഏണിന് വെച്ചിട്ട് നമ്മുടെ ഏണിന് വെച്ചിട്ട് അത് നമ്മുടെ കുരുമുളകിന് എരിവ് പോലായിരുന്നു. പക്ഷേ അങ്ങനെ 3-4 പ്രാവശ്യം ചെയ്ത് ചകല ലേശം കുറവൊക്കെ ഉണ്ടായി. ഇപ്പോഴും അതിന്റെ ആഘാതം ആ നട്ടലിന് പനിയുടെ മുഖത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ കൂടുതലും മരുന്ന് അങ്ങോട്ട് പോകുന്നില്ല.
2: അപ്പൊ ഇപ്പോഴും ചൂടൊക്കെ വരുന്നുണ്ടോ അതോ നടുവേദന മാത്രമേ ഉള്ളൂ? ഇപ്പോഴും ചൂടൊക്കെ വരുന്നുണ്ടോ?
3: ചൂടൊന്നുമില്ല, പക്ഷെ എപ്പോഴും കഫക്കെട്ടും. ഒന്ന് ഈ നടുവിന്റെ കൊളുത്തിപ്പിടുത്തം ഇപ്പോഴും ലക്ഷ്യമുണ്ട്, വലുതായിട്ട് മാറിയിട്ടില്ല.
2: ഈ 2 മുമ്പ് വന്ന പനി എന്ന് പറയുമ്പോൾ അന്ന് ഇത്തരത്തിൽ ഈ ഡെങ്കി ചിക്കൻ ഗുനിയ കണക്കുള്ള പനികൾ, കൊതുക് ജന്യം, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സംശയിക്കുന്ന പോലെ കൊതുക് ജന്യ രോഗങ്ങളായിരുന്നുവെങ്കിൽ കുറച്ച് പനി വന്നു പോയതിനു ശേഷം കുറച്ച് കാലം കൂടി നമുക്ക് ശരീരവേദനയും അസ്ഥി സംബന്ധമായ വേദനയും നിലനിൽക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പ്രായത്തിൽ ഇത്രയും ദിവസം നിലനിൽക്കുന്ന ഒരു നടുവേദന ഉണ്ടെങ്കിൽ അത് ഓർത്തോ ഡോക്ടറെ ഇവിടെ കാണിക്കുന്നത്, കാരണം ചിലപ്പോൾ ഈ പനിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ പുതുതായിട്ട് വന്നതുമാകാം. അപ്പോൾ ആ രീതിയിൽ ഒരു ഓർത്തോ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. 2, ഈ പനി വന്നത് ഏത് വിഭാഗം പനിയാണ്? കാരണം ഓരോ പനിയുടെയും ചികിത്സ വ്യത്യസ്തമാണ്. ഇപ്പൊ ഡെങ്കി ആണെങ്കിലും ചിക്കൻ ഗുനിയ അതല്ല മറ്റ് എന്തെങ്കിലും, ഇപ്പോൾ ശ്വാസമുട്ട് കഫക്കെട്ടും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ശ്വാസകോശ സംബന്ധമായ മറ്റെന്തെങ്കിലും അണുബാധ, ഇൻഫ്ലുവൻസ ഇവയാണെങ്കിൽ ഏതാണ് എന്ന് പരീക്ഷിച്ച് എന്നത് പരിശോധിച്ച് നമ്മൾ ആ രോഗാണു ഏതാണെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് അതിനായിട്ടുള്ള ചികിത്സ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ സാധാരണ പനി വന്നൊരു 5-6 ദിവസം കൊണ്ടെങ്കിൽ ശരിയായി പോവുകയാണെങ്കിൽ നമുക്ക് മറ്റ് പരിശോധനകൾ ആവശ്യം വേണ്ടി വരില്ല. പക്ഷേ ഇത്രയും ദിവസം ബുദ്ധിമുട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് താങ്കൾ ഡോക്ടറെ കണ്ട് വിശദമായിട്ട് ഒരു പരിശോധന, അണുബാധ ബാക്കി നിൽക്കുന്നുണ്ടോ അതോ ബാക്കി നിൽക്കുന്ന പ്രശ്നങ്ങൾ, സാധാരണ പനി വന്ന് കുറച്ച് ദിവസം കൂടി ചുമയും ശ്വാസമുട്ടും നിൽക്കാറുണ്ട്, അതിന് ആ രീതിയിലുള്ള മരുന്നുകൾ എടുക്കാൻ പറ്റും. അപ്പോൾ ഡോക്ടറെ കണ്ട് വിശദമായി പരിശോധിച്ച് ഇത് ഏതെങ്കിലും അണുബാധയുടെ ബാക്കി നിൽപ്പുണ്ടോ അതോ അതിനുശേഷമുള്ള സാധാരണ കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണോ, ഇനി അസ്ഥി സംബന്ധമായ പ്രശ്നം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നട്ടലിനുണ്ടോ, ഇത്രയും പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് നമ്മൾ ചികിത്സ എടുക്കേണ്ടത്. അപ്പോൾ താങ്കൾ വീണ്ടും ഒരു ഡോക്ടറെ കണ്ട് ഇതൊന്ന് കൃത്യമായ പരിശോധനകൾ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, പനി വരുമ്പോൾ എന്ന് മുതലാണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത്? ഇപ്പോൾ ചില ആൾക്കാർ 3 വെയിറ്റ് ചെയ്യും, ചില ദിവസം ടെമ്പറേച്ചർ തുടങ്ങിയാൽ ചില ആൾക്കാർ അന്ന് തന്നെ പോയി ഡോക്ടറെ കാണും. അപ്പോൾ എന്ന് മുതലാണ് ഡോക്ടറിനെ കാണേണ്ടത്? അല്ലെങ്കിൽ ഏതെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് സ്വയം ചികിത്സ പാടില്ലെന്ന് ഉറപ്പിക്കേണ്ടത്?
2: നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്വയം ചികിത്സ പാടില്ല എന്ന് പൂർണ്ണമായും തന്നെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമുക്കറിയാം പ്രാക്ടിക്കലി മിക്ക പനികളും, ഈവൻ ഇപ്പോൾ ഡെങ്കി ആണെങ്കിൽ പോലും 80-90% ആളുകൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഒരു 6-7 കൊണ്ട് സുഖപ്പെടും. വയറിളക്ക രോഗങ്ങൾ പോലും നമുക്കറിയാം മുതിർന്നവർക്കൊക്കെ, ഇപ്പോൾ ഇഷികല്ല പോലും മുതിർന്നവർക്കൊക്കെ വരുമ്പോൾ 2-3 വയറിളക്ക നിൽക്കുകയും നമ്മൾ വീട്ടിൽ തന്നെ നിർജ്ജലീകരണം ഉണ്ടാകാതെ ഉള്ള പാനീയങ്ങളൊക്കെ കുടിക്കുകയും ചെയ്യുമ്പോൾ സുഖപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ചില രോഗങ്ങൾ. ഇപ്പോൾ എലിപ്പനി, എലിപ്പനിയിലൊക്കെയാണ് നമുക്കൊരു ധൈര്യം കുറയുന്നത്. കാരണം എലിപ്പനി പൊതുവേ രോഗി എത്തി ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ സങ്കീർണതകളിലേക്ക് പോവുകയും വളരെ പെട്ടെന്ന് മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡെങ്കി കണക്കുള്ള പനി, കോവിഡൊക്കെ ആണെങ്കിൽ 2 ആഴ്ചയാവും സങ്കീർണതകളൊക്കെ. ഒരു ആദ്യത്തെ ആഴ്ചയുടെ അവസാനവും 2-ാമത്താഴ്ചയും അപ്പോൾ നമുക്കൊരു സമയമുണ്ട്. പക്ഷേ എലിപ്പനി നമ്മൾക്ക് പലപ്പോഴും ഒരു സമയം തരുന്നില്ല, 5 ദിവസമൊക്കെ കൊണ്ട് സങ്കീർണതകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആളുകൾ

0: പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ്. പിന്നീട് ഡെങ്കി കണക്കുള്ള പനികളിൽ ഈ രക്തസ്രാവത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാം. മോണയിൽ നിന്ന് രക്തം വരുന്നു, അതല്ലെങ്കിൽ മലത്തിന് കറുത്ത നിറം. മലത്തിന് കറുത്ത നിറം എന്ന് വെച്ചാൽ നമ്മുടെ കുടലിലുണ്ടാകുന്ന ആമാശയത്തിലൊക്കെ ഉണ്ടാകുന്ന രക്തസ്രാവമാണ് മലത്തിന് കറുത്ത നിറം കൊടുക്കുന്നത്. ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുക അത്തരത്തിൽ. പിന്നീട് വയറ് വേദന, അത് പലപ്പോഴും പല ആന്തരിക അവയവങ്ങളെയും ബാധിക്കുന്നതിൻ്റെ ഒരു വലിയ ലക്ഷണമാണ് കടുത്ത വയറുവേദന. ഇപ്പോൾ നമുക്ക് ഈ ഷിഗെല്ല ഇപ്പോൾ ഉള്ളപ്പോൾ നല്ല വയറുവേദന അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതല്ലാതെ ഡെങ്കി കണക്കുള്ള രോഗങ്ങൾക്ക് ഈ ആന്തരിക അവയവങ്ങളെ ബാധിക്കുമ്പോഴാണ് വളരെ കടുത്ത വയറുവേദന നിലനിൽക്കുന്ന, എത്ര മരുന്ന് കഴിച്ചാലും കുറയാത്ത വയറുവേദന നിൽക്കുക, തുടർച്ചയായി ഛർദ്ദിക്കുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തണം. അതല്ലെങ്കിൽ തന്നെയും ഒരു ദിവസം രണ്ടാമത്തെ ദിവസമൊക്കെ തന്നെ പനി കുറയുന്നില്ല കൂടുകയാണ് എന്ന് കാണുകയാണെങ്കിൽ ഒരു ഡോക്ടറെ, വീട്ടിനടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ കണ്ട് ഒന്ന് പ്രാഥമികമായ പരിശോധനകൾ നടത്തി ഒരു ധൈര്യം, ഒരു നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ ഇരിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് സുരക്ഷിതം.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഹലോ, ഞാൻ ഉള്ളന്നൂർ നിന്ന് കലാവതിയാ.
1: സംസാരിച്ചോളൂ, പറഞ്ഞോളൂ.
2: ഹലോ ഹലോ
0: ഹലോ ഡോക്ടർ, നമസ്കാരം.
2: ഹലോ ഡോക്ടർ, എന്റെ കൊച്ചുമോന് കുറെ ദിവസം കൊണ്ട് അങ്ങ് തുമ്മുക, മൂക്ക് ചീറ്റി ചീറ്റി ഇരിക്കുക. ഇപ്പൊ ഇന്നലെയൊക്കെ ആണെങ്കിൽ കൂടെ കൂടെ ഒത്തിരി അങ്ങ് തുമ്മും, എന്നിട്ട് മൂക്കിൽ നിന്ന് മൂക്കളെ അങ്ങ് പോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞ മക്കളെ അത് ചീറ്റി പിഴിഞ്ഞ് നല്ലപോലെ കള, എന്നിട്ട് അതങ്ങ് മാറും എന്ന് പറയുന്നാലും അങ്ങനെ കളയും പിഴും പിന്നെയും പിന്നെയും ഇതിങ്ങനെ കൂടെ കൂടെ തുമ്മുവാണ്, ഭയങ്കര തുമ്മല്ല.
0: എത്ര വയസ്സുള്ള കുഞ്ഞാണ്?
2: മോനെ 15 വയസ്സ്.
0: 15 വയസ്സായ? പനി ഉണ്ടായിരുന്നോ രണ്ടു ദിവസം മുമ്പ്? പനി ചൂടുണ്ടായിരുന്നോ? ചൂട്
2: ഇല്ല, അങ്ങനെ ഇല്ല.
0: ഇതിപ്പോ മൂക്ക് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കാം. നമുക്ക് ഇപ്പോൾ പലതരം ശ്വാസകോശ സംബന്ധമായ അണുബാധകളും ഉണ്ട്, പൊതുവെ വൈറസുകളായിരിക്കാം. പിന്നെ വൈറസ് വന്ന് 2-3 ദിവസം കഴിയുമ്പം അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകും. ഇത് നമുക്ക് പൊതുവെ കാണുന്ന പനിയാണ്. അത് പലപ്പോഴും നമ്മുടെ ഈ സൈനസിലേക്ക് കൂടി ഇൻഫെക്ഷൻ വരും. നമ്മുടെ ഈ മൂക്കിന്റെ അടുത്ത് ഉള്ള സൈനസ് എന്ന് പറയുന്ന ഭാഗത്ത് അതിന്റെ അണുബാധ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മൂക്കൊലിപ്പ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് പൊതുവെ നമ്മൾ ആവി പിടിക്കാൻ ഒക്കെ പറയാറുള്ളത്. പക്ഷെ ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഒരു ഇപ്പോൾ ബാക്ടീരിയൽ ആയിട്ടുണ്ടാവും, മഞ്ഞ നിറത്തിലൊക്കെ കഫമൊക്കെ ആണ്, ഒന്ന് രക്തപരിശോധന ചെയ്യുമ്പോൾ കൗണ്ടൂടെ നോക്കാൻ പറ്റും. ആ രീതിയിൽ ഒന്ന് ജസ്റ്റ് കാണിച്ച് ഒരു ആന്റിബയോട്ടിക് എടുക്കണമെങ്കിൽ ആന്റിബയോട്ടിക് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ആവി പിടിക്കുകയും മൂക്കിൽ തുള്ളിമരുന്ന് ഒഴിച്ച്, മൂക്കിൽ തുള്ളിമരുന്ന്, നമ്മള് മൂക്കടപ്പുണ്ടോ? മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ മൂക്കിൽ തുള്ളിമരുന്ന് ഒഴിക്കാൻ
2: മൂക്കടപ്പില്ല.
0: അപ്പൊ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് എന്താണ് എന്ന് ഒരു രക്തപരിശോധന, നമുക്കത് വൈറസ് ആണോ ബാക്ടീരിയൽ ആണോ എന്ന് അറിയാൻ പറ്റും. അതിൽ നിന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആന്റിബയോട്ടിക് എഴുതും, അതല്ല എങ്കിൽ 2-3 ദിവസം കൊണ്ട് അങ്ങ് സാധാരണ പനി വരുന്ന രീതിയിലേ ഉള്ളെങ്കിൽ അത് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ഡോക്ടറെ കാണിച്ചോളൂ. പേടിക്കാനും ലക്ഷണത്തിൽ നിന്ന് പേടിക്കാനായിട്ടൊന്നുമില്ല, നമുക്ക് സാധാരണ വരുന്ന ശ്വാസകോശ സംബന്ധമായ അതും അപ്പർ റെസ്പിറേറ്ററി, മൂക്കും തൊണ്ടയും ഒക്കെ അനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെ അണുബാധയുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്. പേടിക്കാനായിട്ടില്ല എങ്കിലും ഒരു ഡോക്ടറെ കാണിക്കുന്നത് നന്നായിരിക്കും.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഷിഗെല്ല കേസസ് കൂടുന്നുണ്ടല്ലോ, അപ്പം പൊതുവിൽ എങ്ങനെയാണ് ഈ രോഗം തുടങ്ങുന്നത്, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എങ്ങനെയാണ് പ്രതിരോധ മാർഗങ്ങൾ എന്നൊന്ന് പറയാമോ?
0: ഷിഗെല്ല ഒരു വയറിളക്ക രോഗമാണ്. അത് വെറും വയറിളക്കമല്ല, നമ്മൾ അതിസാരം ഡിസെൻട്രി എന്ന് പറയും. കാരണം സാധാരണ വയറിളക്കിൽ വെള്ളം പോലെ മലം പോകുന്നു, ഇതിൽ മലത്തിൽ രക്തവും മ്യൂക്കസ് പഴുപ്പും കലർന്നിട്ടുണ്ടാവും. രക്തം കലർന്ന മലം പോകുമ്പോഴാണ് നമ്മൾ ഡിസെൻട്രി എന്ന് പറയുന്നത്. ഇതൊരു ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്, ഷിഗെല്ല. പൊതുവേ വയറിളക്ക രോഗങ്ങൾ പല വൈറസുകളും ഉണ്ടാക്കും, ബാക്ടീരിയകളും ഉണ്ടാക്കും. ഷിഗെല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. അത് 4 സ്പീഷീസ് ആണുള്ളത്. പണ്ട് കാലങ്ങളിൽ ഷിഗെല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യം. 1900s റെഫ്യൂജി ക്യാമ്പുകളിലും മിലിറ്ററി ക്യാമ്പുകളിലും ഈ ശുചിത്വ സാഹചര്യങ്ങൾ മോശമായ സ്ഥലങ്ങളിലും വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന വയറിളക്കും. അത് ഷിഗാടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ, ഒരു മാരകമായിട്ടുള്ള ഒരു കെമിക്കൽ ഉണ്ടാക്കുകയും ആ രീതിയിൽ വളരെ കൂടിയ കിഡ്നിയൊക്കെ ബാധിച്ച് കഠിനമായ രോഗലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ കാലക്രമേണ മിക്ക വികസ്വര രാജ്യങ്ങളിലും ഷിഗെല്ല ഫ്ലെക്സ് ക്സ്നറി എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഉള്ളത്. ഇന്ത്യയിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഷിഗെല്ല ഫ്ലെക്സ്നറി ആണ് കൂടുതൽ. വികസിത രാജ്യങ്ങൾ പൊതുവെ കണ്ടുവരുന്ന സ്പീഷീസ് ഷിഗെല്ല സോണിയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 70%-ത്തിലധികം നമ്മൾ മലം പരിശോധിക്കുമ്പോഴും ഷിഗെല്ല സോണി, അതായത് വികസിത രാജ്യങ്ങൾ കണ്ടുവരുന്ന ടൈപ്പ് സ്പീഷീസ് ആണ് കാണുന്നത്. ഇത് പഴയ ഡിസെൻട്രിയെ, ഷിഗെല്ല ഡിസെൻട്രിയുടെ അത്രയും കടുത്ത രോഗലക്ഷണങ്ങളില്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളും മുതിർന്നവരും പ്രതിരോധശേഷി കുറവുള്ള ആളുകൾക്കും അപകട സാധ്യതയുണ്ട്. സാധാരണ ആളുകൾക്ക് അത്ര വലിയ ലക്ഷണങ്ങൾ, അതായത്

0: സങ്കീർണതകളിലേക്ക് പോവുകയില്ല, എങ്കിലും ബുദ്ധിമുട്ടിക്കും. കാരണം ഒരു 5 മുതൽ 7 ദിവസം വരെയൊക്കെ വയറ് അസ്വസ്ഥമായിരിക്കും. ലക്ഷണങ്ങൾ പനി തുടങ്ങാം, ചിലർക്ക് തണുപ്പ് മാത്രമായിരിക്കും, ചിൽസ്, പനി, ടെമ്പറേച്ചർ ഉണ്ടാകാം, കടുത്ത വയറുവേദന, സാധാരണ വയറിളക്കത്തെ കാട്ടി കൊളുത്തി പിടിക്കുന്ന ക്രാമ്പ്, നല്ല അബ്ഡമിൽ ക്രാമ്പ്, നല്ല വയറുവേദന ഉണ്ടാകും. പിന്നീട് ആദ്യത്തെ 2 ദിവസം വളരെ ലൂസായിട്ട് മലം പോവുകയും പിന്നീട് അങ്ങോട്ട് എപ്പോഴും എപ്പോഴും പോകണം എന്നൊരു തോന്നല്, എന്നാൽ പോകുമ്പോൾ അധികം ക്വാണ്ടിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് പിന്നീട് മാറുന്നു. മാത്രവുമല്ല മലദ്വാരത്തിന്റെ അവിടെ വേദനയും, അത്തരത്തിൽ ടെനിസ്മസ് എന്ന് പറയും, മലദ്വാരത്തിന്റെ അവിടെ വേദന, എപ്പോഴും പോകണമെന്നുള്ള ഏർജ്, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. കൂടെ ഛർദ്ദിൽ വെച്ച് തുടങ്ങുകയും ചെയ്യാം. ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു 1 ദിവസം മുതൽ 7 ദിവസം വരെ. അതായത് മലിനമായ ഭക്ഷണത്തിലൂടെ, മലിനമായ ജലത്തിലൂടെ, അല്ലെങ്കിൽ രോഗിയുടെ കൈകൾ അല്ലെങ്കിൽ കൈകൾ തൊട്ട പ്രതലങ്ങൾ, അതുവഴി ഇത് പകരാം. ഈ ഒരു ബാക്ടീരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ വയറിളക്കം ഉണ്ടാക്കുന്ന സാൽമണല്ല, കോളറ കണക്കുള്ള ബാക്ടീരിയകളൊക്കെ, ലക്ഷക്കണക്കിന് ബാക്ടീരിയ ഉണ്ടെങ്കിലേ നമുക്ക് രോഗം വരികയുള്ളൂ. നമ്മൾ ആ ലക്ഷക്കണക്കിന് ബാക്ടീരിയ നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാലേ രോഗം വരികയുള്ളൂ. പക്ഷേ ഈ ഷിഗെല്ലയുടെ ഒരു പ്രത്യേകത, 10 മുതൽ 100 ബാക്ടീരിയ എണ്ണം, 10 മുതൽ 100 എണ്ണം ബാക്ടീരിയ മതി. ഇത്രയും മൈക്രോസ്കോപ്പിക് ആണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മലത്തിലൊക്കെ 1 ഗ്രാം മലത്തിൽ ലക്ഷക്കണക്കിന്, 10 ലക്ഷത്തിലധികം ഈ ബാക്ടീരിയകൾ പുറത്തേക്ക് തള്ളും. അപ്പോൾ അതിൽ 10 മുതൽ 100 ബാക്ടീരിയ മതി ഒരാൾക്ക് രോഗം ഉണ്ടാക്കുവാൻ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സാംക്രമികത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രോഗി കക്കൂസിൽ പോയതിന് ശേഷം കൈ വൃത്തിയായിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ രോഗി തൊടുന്ന പ്രതലങ്ങളിൽ ഈ ബാക്ടീരിയ ഇരിക്കാം. ആ പ്രതലത്തിൽ നമ്മൾ തൊടുകയും നമ്മുടെ കൈ വായിലെത്തുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രോഗി പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പകരാം. ഇനി ഈ മലത്താൽ മലിനമായ ജലം, ആ ജലവും അത് അത്തരത്തിൽ മലിനമായ ഭക്ഷണവും, ഇവ നമ്മൾ കഴിച്ചാലും ഈ രോഗം നമ്മളിലേക്ക് പകരാം.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്?
2: ഞാൻ നേത്തേങ്കർ താലൂക്കൂർ പെരിങ്ങടകുള ബ്ലോക്കിൽ ആനാവൂർ എന്ന സ്ഥലത്താണ് വിളിക്കുന്നത്. എന്റെ പേര് മോഹൻ എന്നാണ്. ഞാൻ എന്റെ ചെറുകുട്ടിക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്.
1: ഓക്കെ, ചോദിച്ചോളൂ.
2: ഓക്കെ, ഹലോ ഡോക്ടർ.
0: ഹലോ.
2: അതായത് എന്റെ കൊച്ചുമോന് 4-5 വയസ്സായിരുന്നുണ്ട്. ഇപ്പം സ്കൂൾ എൽ കെ ജി ആക്കിയാണ്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അതിന് പനി വരുന്നുണ്ട്. ഉടനെ നേത്തേങ്കര കാണിക്കോ അത് കുറവായിരിക്കുന്നു. പക്ഷെ ഇന്നലെ രാവിലെ സ്കൂളിൽ പോയിട്ട് വന്ന് വൈകുന്നേരത്തിന് ശർദ്ദിച്ചാണ് വന്നത്. ആരും ചോറൊന്നും കഴിച്ചില്ല, അതിന്റെ പല കൂട്ടങ്ങൾ മാത്രം കഴിച്ചുള്ളൂ. പക്ഷെ ചോറൊന്നും കഴിച്ചില്ല, വെള്ളവും കുറച്ചാണ് കുടിക്കുന്നത്. ഇപ്പൊ ശർദ്ദിലോ ഉണ്ട്, ദാഹക്ഷീണവും ഉണ്ട്. മലം പോവാനും ഇത്തിരി ബുദ്ധിമുട്ടാണ് അതിന്.
0: ഇത് ഒന്ന്, ഈ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം 4-5 വയസ്സുള്ള കുട്ടിക്ക് പനി വരുന്നത് പൊതുവെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയത്ത്, അവർ വീട്ടിൽ തന്നെ ഇരിക്കുമ്പം മിക്ക അണുക്കളുമായിട്ട് അവർക്ക് ഒരു ബന്ധമില്ലാതിരിക്കുവാണല്ലോ. സ്കൂളിൽ പോകുമ്പം ഓരോ കുട്ടികളുടെ അടുത്തു നിന്നും ഒക്കെ പുതിയ പുതിയ അണുബാധകൾ ഉണ്ടായി. അങ്ങനെ ഒരു ഏകദേശം സ്കൂളിൽ പോയി തുടങ്ങുന്ന ഒരു 5-6 മാസം കുഞ്ഞുങ്ങൾക്ക് വിട്ടുവിട്ട് പനിയൊക്കെ വരും. അപ്പം അത് അത്ര കൺസേൺഡ് ആവണ്ട. പക്ഷേ രണ്ട്, ഇപ്പോഴത്തെ ഛർദ്ദിൽ അത് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഒന്ന് ഷിഗെല്ല രോഗബാധ നന്നായിട്ട് നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്, കേരളം മുഴുവനുണ്ട്. അതല്ലാതെ മറ്റ് ഈ മഴക്കാലവുമായിട്ടനുബന്ധിച്ച് മറ്റ് വയറിളക്ക രോഗങ്ങളും ഒക്കെ ഉണ്ട്, പല വൈറസുകളും ഒക്കെ രോഗമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വയറിളക്കം ഒന്ന്, ഈ ഛർദ്ദിലും പനിയുണ്ടോ കുഞ്ഞിന്? ടെമ്പറേച്ചർ ഉണ്ടോ? ചൂടുണ്ടോ? അപ്പൊ ടെമ്പറേച്ചറും ഉണ്ട്, ഛർദ്ദിലും ഉണ്ട്. ഇത് രണ്ടും ശ്രദ്ധിക്കണം. ഒന്ന്, ഇത്തരത്തിൽ വയറിളക്ക സംബന്ധമായ വയറുവേദനയോ എന്തെങ്കിലും പറയുന്നുണ്ടോ? വയറിളക്കം തുടങ്ങിയിട്ടില്ല അല്ലേ? ഒരു കാര്യം ചെയ്യൂ, കുഞ്ഞല്ലേ, 5 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പീഡിയാട്രീഷ്യനെ, ഡോക്ടറെ ഒന്ന്, നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ കാണിച്ചാൽ മതിയാകും. ഒന്ന് കാണിച്ചോളൂ. കാരണം ഇപ്പോൾ ഈ ഷിഗെല്ലയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആന്റിബയോട്ടിക് ഒക്കെ വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും ആന്റിബയോട്ടിക് വേണ്ടി വരില്ല, അഥവാ കൂടുന്നു എന്നൊക്കെ കാണുകയാണെങ്കിൽ ആന്റി മാത്രമല്ല മറ്റുള്ളവരിലേക്ക് അത് പകരാതെയും ഇരിക്കാൻ ആന്റിബയോട്ടിക് കഴിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഡോക്ടറെ ഒന്ന് കാണുക. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിർജ്ജലീകരണം. ഇപ്പൊ ഛർദ്ദിച്ച് പോകുന്നത് കുഴപ്പമില്ല, പക്ഷേ ഛർദ്ദിക്കുമ്പോൾ കുഞ്ഞിന്റെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന പാനീയങ്ങളോ അല്ലെങ്കിൽ ഒ ആർ എസ് അറിയാമല്ലോ, ഒ ആർ എസ് മേടിച്ചിട്ട് സാഷേ മേടിച്ച് കലക്കി കൊടുക്കുകയും വേണം. വീട്ടിൽ തന്നെ നമ്മൾ കഞ്ഞിവെള്ളം, നേർപ്പിച്ച കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കാം. വീട്ടിൽ തന്നെ പാനീയങ്ങൾ ധാരാളമായി കൊടുക്കാം. പക്ഷെ കുഞ്ഞായതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ ഈ ചിലപ്പം ഇത് വയറിളക്കത്തിന്റെ പ്രശ്നമാവണമെന്നില്ല, ചിലപ്പോൾ ഈ ഫ്ലൂ കണക്കുള്ള നമ്മുടെ സാധാരണ പനികളുണ്ടല്ലോ, അതും കുഞ്ഞുങ്ങൾക്ക് ഛർദ്ദിൽ കൂടെ ഒക്കെ വരാം. ഇപ്പൊ ഇനി കൂടിയ പനികൾ ഡെങ്കിക്കും ഒക്കെ ഛർദ്ദിലായിട്ട് വരാം. അപ്പൊ ഏതാണെന്ന് ഒന്ന് ഡോക്ടറെ കണ്ട് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കൊച്ചുകുട്ടികളെ നമ്മൾ അധികം സ്വയം ചികിത്സ ചെയ്യുന്നത് ബുദ്ധിയല്ല.

0: ഓക്കെ, വിളിച്ചത് നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് പകർച്ചപ്പനികൾ വന്നതിന് ശേഷം വിട്ടുമാറാത്ത കടുത്ത ശരീരവേദനയാണ്. എന്താണ് ഇതിങ്ങനെ ദീർഘനാൾ ഇങ്ങനെ വേദന നിലനിൽക്കാനുള്ള കാരണം?
1: അത് പൊതുവെ വൈറൽ പനികൾ, ഇപ്പം നമുക്ക് കോവിഡിലുണ്ടായിരുന്നു, പിന്നെ ഡെങ്കി, ചിക്കൻ ഗുനിയ പിന്നെ പറയുകയും വേണ്ട. ചിക്കൻ ഗുനിയ മാസങ്ങളോളം അസ്ഥിവേദനയും ഒക്കെ നിൽക്കും. ഡെങ്കിക്കും അതുപോലെ തന്നെ ശരീരം, അത് വൈറസ് നമ്മുടെ ശരീരത്തെ ബാധിച്ചതിന് ശേഷം ഈ വൈറസ് ശരീരം ക്ലിയർ ചെയ്യും. ശരീരത്തിൻ്റെ പ്രതിരോധത്തിൽ വൈറസിനെ അത് നശിപ്പിക്കുന്നു. പക്ഷെ അതിനുശേഷം ശരീരം ഈ പ്രതിരോധത്തിന് വേണ്ടി കുറേയധികം കെമിക്കൽസ്, സൈറ്റോകൈൻസ് ഒക്കെ റിലീസ് ചെയ്യും. പ്രതിരോധത്തിന് വേണ്ടി കുറേ കെമിക്കലുകൾ ശരീരം റിലീസ് ചെയ്താണ് ഇത്തരത്തിൽ പ്രതിരോധം തീർക്കുന്നത്. ഇവ നമ്മുടെ ശരീരത്തിന് തന്നെ മറ്റ് അവയവങ്ങളെ ബാധിക്കും. ചിലർക്ക് ഈ ഒരു പ്രതിരോധം കൂടിപ്പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത്തരത്തിലുള്ള കെമിക്കൽ മീഡിയേറ്റേഴ്സ്, ഈ സൈറ്റോകെയിൻസ് കാരണമൊക്കെ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കപ്പെടാം. വൈറൽ പനികൾ കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ സാധാരണമാണ് ഈ ശരീരവേദന വരുന്നത്. അതിന് നമുക്ക് ശരീരവേദനയ്ക്കുള്ള ചികിത്സ ഡോക്ടറെ കണ്ടെടുത്താൽ മതിയാകും. അത് തനിയെ റിക്കവർ ചെയ്യും. പക്ഷെ ഇതാണ് നമ്മൾ ഓരോ അസുഖങ്ങൾ വരുമ്പോൾ പിന്നീട് നമുക്കത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കോവിഡ് തന്നെ വന്നതിന് ശേഷം ലോങ് കോവിഡ് എന്ന് പറഞ്ഞ് മാസങ്ങൾക്ക് ശേഷവും, 6 മാസമൊക്കെ കഴിഞ്ഞും ശ്വാസം മുട്ട്, ചിലർക്ക് ഓർമ്മക്കുറവ്, ഇത്തരത്തിൽ ശരീര അസ്ഥി പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും ഇപ്പോൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒത്തിരിയധികം ഗവേഷണ ഫലങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വൈറൽ പനികൾക്ക് ശേഷം ആ ഒരു 7 ദിവസം കൊണ്ട് നമ്മൾ ഭേദമാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധ രോഗം വന്നതിന് ശേഷം നമ്മൾ പിന്നീട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെക്കാട്ടി എത്രയോ മികച്ചതാണ് നമ്മൾ പ്രതിരോധം തീർക്കുക എന്നുള്ളത്. അവിടെയാണ് പ്രതിരോധത്തിന്റെ പ്രാധാന്യം വരുന്നത്.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്തേ.
0: നമസ്തേ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയണേ.
2: ഞാൻ നൂറിനാട് ദീപ എന്ന് പറഞ്ഞാണ്.
0: ഓക്കെ, സംസാരിച്ചോളൂ, ഡോക്ടറുണ്ട്. പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ഹലോ, നമസ്തേ ഡോക്ടർ.
1: ആ, നമസ്തേ, ചോദിച്ചോളൂ
2: ഡോക്ടർ. മോനെ, മോനും അമ്മയ്ക്കും ചിക്കൻ പോക്സ് പിടിപെട്ടായിരുന്നേ. മോന് കഴിഞ്ഞ, അമ്മയ്ക്ക് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ചിക്കൻ പോക്സ് പിടിപെട്ടത് സ്ഥിരീകരിച്ചത്. അതിനു മുമ്പ് തന്നെ അമ്മയ്ക്ക് അറിഞ്ഞില്ലായിരുന്നു ചിക്കൻ പോക്സ് ആണെന്ന് അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ 2-3 ദിവസം ഇത് കൊണ്ടുതരുന്നത് കൊണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇപ്പൊ അമ്മ ഓക്കെ ആയി, ഇപ്പൊ ശരീരവേദന മാത്രമേ ഉള്ളൂ. പിന്നെ വ്യാഴാഴ്ച മോനും ചിക്കൻ പോക്സിന്റെ ഒരു ലക്ഷണങ്ങൾ കാണിച്ചായിരുന്നു. അന്നേരം തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കഴിച്ച്. ഇപ്പം പിന്നീട് അതുപോലെ ഉണ്ടായിട്ടില്ല. അയാള് പിന്നെ അത് വീണ്ടും വീണ്ടും അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ പിന്നെ ഈ മുട്ടയും മീനും ഒക്കെ കൊടുക്കത്തില്ല എന്നൊക്കെയൊന്ന് കേട്ടു. അതിന്റെ കാര്യങ്ങളൊന്ന് ചോദിക്കാനും, ഇപ്പൊ ഇനി അമ്മയുടെ അടുത്ത് പോകുന്നത് കൊണ്ട് ഇനിയും പകരത്തില്ലയോ, അങ്ങനെ പകർച്ച ആ ഒരു സമയം കഴിഞ്ഞല്ലോ, അപ്പൊ അമ്മയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവോ എന്നൊക്കെയുള്ള ഒരു സംശയത്തിലൂടെ ചോദിച്ചു.
1: ഇല്ല, കഴിഞ്ഞ ചൊവ്വാഴ്ചയുടെ കാര്യമല്ലേ പറയുന്നത്? ഈ അതായത് 7 ദിവസം മുമ്പ്, ഇന്ന് ചൊവ്വാഴ്ചയാണ്, കഴിഞ്ഞ ചൊവ്വാഴ്ച 7 ദിവസം മുമ്പത്തെ കാര്യമല്ലോ. പക്ഷെ ആൾക്ക് പകർച്ച തീരുവാനുള്ള സമയം ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം കരിഞ്ഞല്ലേ, കുമിളകളൊക്കെ പൊട്ടിയതെല്ലാം കരിഞ്ഞു. അപ്പൊ ഇനി അധികം ഇൻഫെക്റ്റിവിറ്റി ഇല്ല. സാധാരണ ഈ എന്താ പ്രശ്നം? പക്ഷെ മോന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച തുടങ്ങിയ ലക്ഷണമുള്ള ആള് ഇപ്പോഴും ഒരു 5 ദിവസത്തിനകത്തല്ലേ ആവുന്നുള്ളൂ. അപ്പോൾ ആള് ഇപ്പോൾ രോഗം പകർത്തുവാനുള്ള, അത് ചിക്കൻ പോക്സ് ആയിരുന്നോ? കുമിളകൾ പൊട്ടിയായിരുന്നോ? കുമിളകളൊക്കെ വന്നായിരുന്നു. ഒരു 7 ദിവസം ഒന്ന് രോഗലക്ഷണം തുടങ്ങി ഒരു 7 ദിവസം വരെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെയാണ് വീട്ടിലെങ്കിലേ. താങ്കളും താങ്കളുടെ മകളല്ലേ, മകളുടെ മകന്റെ കാര്യമല്ലേ പറഞ്ഞത്? അങ്ങനെയാണോ പറഞ്ഞത്? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. അതൊരു 5 മുതൽ 7 ദിവസത്തിനകം അതിന്റെ പകർച്ച തീരും. പൊതുവെ ഇത് പക്ഷേ ഈ പകരുന്നത് രോഗലക്ഷണം, ഈ കുമിളയൊക്കെ പൊട്ടുന്നതിന് 1-2 ദിവസം മുമ്പ് തന്നെ രോഗം, ഇത് വൈറസാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ പോക്സ്. അത് ഈ കുമിളയും ആ പനിയൊക്കെ വന്ന് കുമിള പൊട്ടിയില്ലേ, അതിനൊരു 1-2 ദിവസം നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഇത് ഈ വൈറസ് പകർത്തുവാൻ തുടങ്ങും. അപ്പൊ ശരിക്കും താങ്കൾ അവരുമായിട്ട് ആ ഒരു സമയത്ത് കോണ്ടാക്റ്റിൽ, സമ്പർക്കത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇതിനു മുമ്പ് ചിക്കൻ പോക്സ് വന്നിട്ടുണ്ടോ താങ്കൾക്ക്?
2: ഇല്ല ഇല്ല, ഞാൻ അത് കഴിഞ്ഞാണ് അന്ന് അമ്മയ്ക്ക് റിപ്പോർട്ട് ചെയ്ത ശേഷമാണ് ഞാൻ എത്തിയത്.
1: അപ്പോൾ പ്രത്യേക മുറിയിൽ തന്നെ ആയിരിക്കുമല്ലോ ഇരുന്നത് അല്ലേ രോഗം? അങ്ങനെയാണെങ്കിൽ പേടിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ പോക്സ് നമുക്ക് ഒരു വൈറസ് ഉണ്ടാക്കുന്നു, അത് രോഗലക്ഷണം കാണിക്കുന്നതിന് 1-2 ദിവസം മുമ്പ് തന്നെ പകരുവാൻ തുടങ്ങും. പകർന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണ് പ്രവേശിച്ചു കഴിഞ്ഞ് ഒരു 10 മുതൽ 14 ദിവസം, 21 ദിവസം, ചിലർക്ക് 3 ആഴ്ചയൊക്കെ കഴിഞ്ഞു വരാം, ഒരു 10-14 ദിവസത്തിനുള്ളിലായിരിക്കും നമ്മൾ അടുത്ത ആൾക്ക് രോഗം വരുന്നത്. അപ്പോൾ അത്രയും ദിവസം, ചിലർക്ക് 21 ദിവസം വരെയൊക്കെ, മാക്സിമം 21 ദിവസം വരെയൊക്കെ കഴിഞ്ഞ് രോഗം വരാൻ സാധ്യതയുണ്ട് പൊതുവെ. എന്നാൽ

0: ഒരു രണ്ടാമത്തെ ആഴ്ചയ്ക്കകം നമുക്ക് രോഗലക്ഷണം കാണിക്കും. പിന്നീട് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഗുളികയുണ്ട്. നമ്മൾ ആദ്യത്തെ കുമിള പൊട്ടുമ്പം തന്നെ സൈക്ലോവിർ എന്ന് പറഞ്ഞ ഗുളിക, ആന്റി വൈറസ്, വൈറസിനെതിരെയുള്ള ഗുളിക നമ്മുടെ എല്ലാ ആശുപത്രികളിലും ലഭ്യമാണ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും പനിയോ കുമിളയോ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ പോയി ഡോക്ടറെ കണ്ട് ഈ ഗുളിക കഴിക്കുന്നത് നന്നായിരിക്കും. കാരണം അല്ലെങ്കിൽ പിന്നീട് ഈ കൂടുതൽ പ്രായമുള്ളവർക്ക് വരുമ്പോൾ ചിലപ്പോൾ സങ്കീർണതകളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ചിക്കൻ പോക്സ്. റെമഡി വേണ്ട, റെമഡിയുടെ ആവശ്യം ശരിക്കും നമ്മൾ ഈ രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ഒരു 3 ദിവസത്തിനകമാണെങ്കിൽ വാക്സിൻ എടുക്കാം. പക്ഷെ വാക്സിൻ വില കൂടിയ വാക്സിനാണ്, 2000 രൂപയ്ക്ക് അടുത്ത് വില വരും. അപ്പോൾ അത് ശരിക്കും രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ഒരു 3 ദിവസത്തിനകം എടുക്കുന്നതാണ് ഏറ്റവും മെച്ചം. എങ്കിലും നമ്മൾ പൊതുവെ 5 ദിവസം വരെയൊക്കെ വാക്സിൻ കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇനി വാക്സിൻ എടുത്തിട്ട് ഫലം വളരെ കുറവാണ്. പക്ഷേ നമ്മൾ ഇനി ഭാവിയിൽ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ട് ഓർത്ത് വെക്കാം, രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് കഴിവതും 3 ദിവസത്തിനുള്ളിൽ പോയി വാക്സിൻ എടുക്കാം. പറ്റിയില്ലെങ്കിൽ 5 ദിവസം വരെയൊക്കെ വാക്സിൻ കൊടുക്കും. പക്ഷേ സമയം കഴിയും തോറും വാക്സിൻ്റെ ഫലം കുറയും. അതല്ലാതെ പ്രതിരോധ ഗുളിക ഇപ്പോൾ കഴിക്കേണ്ട ആവശ്യമില്ല. ഗുളിക നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇനി സമ്പർക്കത്തിൽ വന്ന് ഒരു 1-2 ആഴ്ച ആകുമ്പോഴേക്കും നമുക്ക് ലക്ഷണങ്ങൾ അപ്പം നമ്മൾ നോക്കിയിരിക്കുക. എന്തെങ്കിലും കുമിളയെങ്ങാനും പൊട്ടുന്നുണ്ടോ, പനിയോ ലക്ഷണങ്ങളോ കാണിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് ഈ ആൻറ്റിവൈറൽ മരുന്നുണ്ട്, സൈക്ലോവിർ, ആ മരുന്ന് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അധികം കുമിളകൾ വരാതെ പെട്ടെന്ന് തന്നെ സുഖപ്പെടുകയും അധികം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കുകയും നമുക്ക് സങ്കീർണതകൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യും.
1: മോന് കണ്ടപ്പോ തന്നെ ഇത് മരുന്ന് സ്റ്റാർട്ട് ചെയ്തോട് പിന്നെ വന്നിട്ടില്ല.
0: അതാണ് അതിന്റെ മെച്ചം. ആദ്യത്തെ കുമിള വരുന്നു അല്ലെ, പനി തുടങ്ങുമ്പോൾ തന്നെ. അപ്പൊ നമ്മൾ ഒരാളോട് ഒരു കോൺടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ നമുക്കൊരു സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ആ ഒരു 10-14 ദിവസം നമ്മൾ ശ്രദ്ധിച്ചിരുന്നിട്ട് ഉടനെ തന്നെ മരുന്ന് കഴിച്ചാൽ വളരെ പെട്ടെന്ന് ഭേദപ്പെടുകയും പിന്നെ ഭാവിയിൽ ഈ ഹെർപ്പസ് സോസ്റ്റർ എന്ന് പറഞ്ഞ് ചിക്കൻ പോക്സ് പിന്നീട് കുമിളകൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. നല്ല വേദനയുള്ള കുമിളകൾ ചിക്കൻ പോക്സ് വന്ന് വർഷങ്ങൾക്ക് ശേഷം ഹെർപ്പസ് സോസ്റ്റർ എന്നൊരു രോഗം വരാം. അത് വരാനുള്ള സാധ്യതയും നമ്മൾ ഇത്തരത്തിൽ മരുന്ന് കഴിച്ച് ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ തടയാൻ സാധിക്കും. ഭക്ഷണമൊക്കെ കൊടുക്കാം കേട്ടോ, ഭക്ഷണത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദഹിക്കുവാൻ എളുപ്പമുള്ള, നമ്മൾ ഏത് അസുഖം നമുക്ക് വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ദഹിക്കുവാൻ എളുപ്പമുള്ള ഭക്ഷണം കൊടുക്കുക. കാരണം ശരീരം രോഗാണുവിനെതിരെ പ്രതിരോധം തീർക്കുമ്പോൾ ശരീരത്തിന്റെ ഊർജ്ജം മുഴുവൻ ആ പ്രതിരോധ പ്രവർത്തനത്തിന് ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ ഒത്തിരി ദഹിക്കാൻ കഷ്ടപ്പാടുള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ ശരീരത്തെ ബുദ്ധിമുട്ടിലാക്കരുത്. അതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമുള്ള ഏത് ഭക്ഷണവും കൊടുക്കാം. നമ്മുടെ ചികിത്സയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഭക്ഷണം കഴിക്കരുത് എന്നൊന്നും നമ്മൾ പറയാറില്ല. ദഹനത്തിന് എളുപ്പമുള്ള കൊടുക്കാം കുഴപ്പമൊന്നും. ഇനി ചൊറിച്ചിലൊക്കെ കൂടുതൽ പ്രശ്നങ്ങളുള്ളവര് അതിനുള്ള മരുന്നുകൂടെ കഴിക്കാം. ചൊറിച്ചിലിന് സെട്രസിനോ എന്തെങ്കിലും, ഈ കുമിള ചൊറിയുന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൂടെ കഴിക്കാം.
1: മാഡം, ഇപ്പൊ അമ്മയ്ക്ക് സിംപ്റ്റംസ് എല്ലാം കുറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇപ്പൊ ശരീരവേദനയാണ് പറഞ്ഞത്, മറ്റുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പൊ അമ്മ വേദന
0: പറയുന്നു, ആൾക്കത് റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് തനിയെ അങ്ങ് റിക്കവറി ആയിക്കോളും, മറ്റു സങ്കീർണതകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പേടിക്കണ്ട,
1: വളരെ ഉപകാരം മാഡം
2: വിളിച്ചതിന്. മാഡം, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് പകർച്ചവ്യാധികളെ തടയാൻ എങ്ങനെ സഹായിക്കുന്നു? നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതൊക്കെ മുടക്കിയല്ലോ.
0: അതെ, ശിഗെല്ല ഇപ്പം കൂടി നിൽക്കുന്നു, വരളക്ക രോഗങ്ങൾ കൂടുന്നുണ്ട്. അതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് ഇപ്പൊ ശിഗെല്ല നമുക്ക് ഈ വർഷം ശിഗെല്ല പലർക്കും ഒരു തോന്നിയിട്ടുണ്ട് ഒരു പുതിയ രോഗമാണ്. അങ്ങനെയല്ല, നമുക്ക് എല്ലാ വർഷവും കേരളത്തിൽ ശിഗെല്ല റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് കുറച്ചധികം കേസസ് കൂടിയിട്ടുണ്ട്. ഇത് ഒരു കേരളത്തിന്റെ മാത്രം ഒറ്റപ്പെട്ട ഒരു ഫിനോമിനൻ അല്ല, ആക്ച്വലി ആഗോള തലത്തിലൊരു പ്രതിഭാസമാണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, സാംക്രമിക രോഗങ്ങൾ. ഇത്തരത്തിലുള്ള രോഗാണുക്കൾ ഈ ആഗോള താപനില കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ പല രോഗാണുക്കളും അവ പരത്തുന്ന കൊതുക് കണക്കുള്ളയും ഈച്ച കണക്കുള്ളയും ജീവികളുടെ ഒരു സർവൈവൽ, അവരുടെ ഒരു സാന്ദ്രത കൂടുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ലോകത്ത് എല്ലായിടവും പണ്ട് നമ്മൾ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന പല രോഗങ്ങളും ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നതായിട്ടും പുതിയ ഇമേർജിംഗ് ആയിട്ടുള്ള ഇപ്പം നിപ്പ കണക്കുള്ള, എബോള കണക്കുള്ള പല രോഗങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നതായിട്ടും ഒക്കെ ഉള്ളൊരു ഫിനോമിനൻ, ഒരു പ്രതിഭാസമുണ്ട് കേരളത്തിൽ. ഇപ്പോൾ നമുക്ക് വയറിളക്ക രോഗങ്ങൾ കൂടുതലാണ്. അതുകൂടാതെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് മഞ്ഞപ്പിത്തത്തിൽ ജലത്തിലൂടെ പകരുന്ന, ജലത്തിലും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിലെ വൈറസ് ഉണ്ടാക്കുന്ന, ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഉണ്ടാക്കുന്ന മഞ്ഞപ്പിത്ത രോഗവും കേരളത്തിൽ വളരെ കൂടിയിരിക്കുന്നു. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്ക് 100-ന് മരണങ്ങളും 5000-ന് കേസുകളും എല്ലാ ദിവസവും, ഈ വർഷവും നമുക്ക് കേസുകളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമായിരിക്കുന്നു, നമ്മുടെ കുടിവെള്ളം പ്രത്യേകിച്ച് കിണർ വെള്ളം മലിനമായിരിക്കുന്നു. കാരണം അടുത്തടുത്ത് വീടുകൾ, നമ്മൾ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും കക്കൂസുകളും ഒക്കെ ഉണ്ടാക്കി കേരളം വളരെ മെച്ചപ്പെട്ട ശുചിത്വ നിലവാരം നേടിയവരാണ്. പക്ഷേ

0: ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, അടുത്തടുത്ത വീടുകളാകുമ്പോൾ കക്കൂസ് കുഴികളും കിണറുകളും അടുത്തടുത്ത് 3 സെന്റിലും 5 സെന്റിലും വീട് അടുത്തടുത്ത് വരുമ്പോൾ, ഈ മാത്രമല്ല നമ്മുടെ കാലാവസ്ഥയിൽ കക്കൂസ് കുഴികളുടെ കോൺക്രീറ്റും അത് കെട്ടിയിരിക്കുന്നതിൽ വിടവുകളും വിള്ളലുകളും വീഴുകയും, അത്തരത്തിൽ ഈ കക്കൂസ് കുഴി തന്നെ പലപ്പോഴും ഈ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന രീതിയിലുള്ളതല്ല, നമുക്ക് വെറും കുഴികളാണ് പൊതുവെയുള്ളത്. മാത്രമല്ല അവിടുന്ന് ആ ജലം, ആ ടാങ്കിലെ ജലം നമ്മുടെ മണ്ണിനെ, മണ്ണ് വഴി ഗ്രൗണ്ട് വാട്ടറിനെ, നമ്മുടെ കിണറ്റിന്റെ വെള്ളത്തിനെ മലിനമാക്കുന്നതായിട്ട് ഉള്ള ഒരു പ്രതിഭാസം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മൾ കിണറിന്റെ വെള്ളത്തിന്റെ ക്വാളിറ്റി പരിശോധിക്കാൻ പോകുമ്പോൾ ഒരു 10% താഴെയൊക്കെ ആയിരുന്നു ഇക്കോളൈ. നമ്മൾ ഇക്കോളൈ എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയയാണ്, മനുഷ്യന്റെ കുടലിലുള്ള ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ സാന്നിധ്യം നമ്മൾ കിണറ്റിലെ വെള്ളം അല്ലെ കുടിക്കുന്ന വെള്ളം പരിശോധിക്കുമ്പോൾ കണ്ടെത്തിയാൽ അതിന്റെ അർത്ഥം ആ വെള്ളം മനുഷ്യന്റെ മലത്താൽ മലിനമായി എന്നുള്ളതാണ്. പക്ഷെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ വീടുകളിലെയോ സ്ഥാപനങ്ങളിലെയോ ഒക്കെ ജലം പരിശോധിക്കുമ്പോൾ 10% താഴെ സാമ്പിളുകളിലൊക്കെ നമുക്ക് ഇക്കോളൈ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ പരിശോധിക്കുന്ന സാമ്പിളുകളിൽ 70%ലധികവും നമുക്ക് ഇക്കോളയുടെ സാന്നിധ്യം, ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജലം വളരെയധികം മലിനപ്പെട്ടിരിക്കുന്നു, അത് പ്രത്യേകിച്ച് കക്കൂസ് മാലിന്യവുമൊക്കെ ആയിട്ട്. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജലം കൂടിയതിന്റെ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു തിയറി നമ്മൾ പറയുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള അമീബകൾക്ക് കണ്ടാമിനേറ്റഡ് മലിനമായ ജലത്തിൽ ബാക്ടീരിയകൾ, ഓർഗാനിക് മെറ്റീരിയൽ, ബാക്ടീരിയൽ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണമുണ്ട്, അപ്പൊ ഷിഗെല്ല കൂടുവാനും ഒക്കെ ഇത്തരത്തിൽ ഉള്ള മലിനമായ ജലം നമ്മൾ ഉപയോഗിക്കുന്നതാണ് കാരണം. അതിനെതിരെയുള്ള നമ്മുടെ ഏക പ്രതിവിധി, ഒന്ന് നമ്മൾ കുടിക്കുന്ന സമയത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. രണ്ട്, നമ്മുടെ കിണറുകൾ, അത് അമീബിക് മസ്തിഷ്കത്തിനും പ്രധാനമാണ്, ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും പ്രധാനമാണ്, വയറിളക്ക രോഗങ്ങൾ, ഷിഗെല്ല ഇവയ്ക്കെല്ലാം പ്രധാനമാണ് നമ്മുടെ കിണറ്റിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ മഴക്കാല സാഹചര്യത്തിൽ ഒത്തിരി വെള്ളം, വെള്ളക്കെട്ട്, പ്രളയമൊക്കെ ഉണ്ടാകുമ്പോൾ സൂപ്പർ ക്ലോറിനേഷൻ ആവശ്യമായിട്ട് വരും. അതായത് സാധാരണ നമ്മൾ 1000 ലിറ്റർ വെള്ളത്തിന് 2.5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടാണ് ക്ലോറിനേറ്റ് ചെയ്യുന്നത്. സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി, 5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഇട്ട് 1000 ലിറ്റർ വെള്ളത്തിന് ആ തോതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് അല്ലെങ്കിൽ തന്നെയും നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. പലപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ ജലത്തിന്റെ ശുദ്ധി ഉറപ്പാക്കുവാൻ പറ്റുകയില്ല. അപ്പോൾ പണ്ടത്തെ ശീലം, പണ്ട് അമ്മമാർ പറയും തിളപ്പിച്ചാറ്റിയ വെള്ളം കൈ കരുതുക എന്നുള്ളത്, ആ ശീലം നമ്മൾ പുതുക്കേണ്ടിയിരിക്കുന്നു. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതിന്റെ, തിളപ്പിച്ചാറ്റിയത് എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ ചിലരൊക്കെ 20 മിനിറ്റ് റോളിംഗ് ബോയിൽ വെട്ടിത്തിളപ്പിക്കുക, പക്ഷെ അത് സാധ്യമല്ല. പ്രത്യേകിച്ചും ഇത്രയും ഇന്ധനവിലയൊക്കെ കിടക്കുന്ന സമയത്തും 20 മിനിറ്റ് തിളപ്പിക്കുക എന്ന് പറയുന്നത് അതിലുള്ള സർവ്വ ജീവനും, അതായത് സ്പോറുകളടക്കം നശിപ്പിക്കുന്ന സ്റ്റെറിലൈസേഷൻ പോയിന്റ് എത്തുന്നതാണ്. ആക്ച്വലി ഈ രോഗകാരണമായിട്ടുള്ള, പെത്തോജനിക് ആയിട്ടുള്ള മിക്ക രോഗാണുക്കളും ഒരു 3 മുതൽ 5 മിനിറ്റ് വെട്ടിത്തിളപ്പിച്ച വെള്ള വെട്ടിത്തിളയ്ക്കുക, റോളിംഗ് ബോയിൽ എന്ന് വെച്ചാൽ കുമിളകൾ വന്ന് വെട്ടിത്തിളയ്ക്കുന്നത് ഒരു 3 മുതൽ 5 മിനിറ്റ് നമ്മൾ വെട്ടിത്തിളപ്പിച്ചാൽ നമുക്ക് രോഗമുണ്ടാക്കുന്ന മിക്ക രോഗാണുക്കളും നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിച്ചാൽ നമുക്ക് ഈ ഇത്തരത്തിൽ ഞാൻ ഈ ലിസ്റ്റ് ചെയ്ത എല്ലാ രോഗങ്ങൾക്കെതിരെയും പ്രതിരോധം തീർക്കുവാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ അമ്മമാർ നമ്മളെ ശീലിപ്പിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി നമ്മൾ പറയത്തില്ലേ, അതിലൊക്കെ എന്താ, ജലം തിളപ്പിച്ചു കഴിഞ്ഞാൽ ജലത്തിന്റെ ജീവൻ നഷ്ടപ്പെടും, അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം കുടിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ മെസ്സേജുകൾ പരക്കുന്നത് കൊണ്ടാണോ അതോ എന്തോ. പലപ്പോഴും ഞങ്ങളിപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട് ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിലും വയറിളക്ക ഔട്ട് ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിലും ഒക്കെ അതിന്റെ ഇൻവെസ്റ്റിഗേഷന് പോകുമ്പോൾ നമ്മൾ ആളുകളോട് ചോദിക്കുമ്പോൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നില്ല, അവർക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. പലപ്പോഴും വെള്ളത്തിന് ജീവൻ നഷ്ടപ്പെട്ടാലും നമ്മുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക തന്നെ വേണം, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ അത് വളരെ പ്രധാനമാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്? നമ്മോടൊപ്പം ഡോക്ടർ ചിന്തയുണ്ട്, സംസാരിച്ചോളൂ.
2: ഹലോ ഡോക്ടർ.
0: ഹലോ ഹലോ,
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
2: എനിക്ക് ഈ 10 വർഷത്തിന് മുൻപ് ചിക്കൻ പോക്സ് വന്നായിരുന്നു. അപ്പൊ അതിന്റെയാണ് ചില കുത്തുകുത്ത് വെളുത്ത കുത്തുകുത്ത് പാടുകളൊക്കെ അവിടെ അവിടെ ആയിട്ടൊക്കെ ഉണ്ട്, കാലിലും കാലിന്റെ തൊടയിലും പിന്നെ കയ്യിലും ഒക്കെ ദേഹത്ത് ചില സ്ഥലത്തൊക്കെ ഉണ്ട്. പക്ഷെ അത് നോക്കിയത് പക്ഷെ വേറെയുള്ളവർക്ക് മനസ്സിലാകത്തില്ല, എനിക്ക് കാണുന്നുണ്ട്. അത് അതെന്താണ്, അത് മുൻപൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെ ഇത്രയും കുത്തുള്ളത് പോലെ.
0: ഈ 10 വർഷത്തിന് മുമ്പ് വന്നതിന്റെ പാടൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ടാവും. ചിലർക്ക് കുറച്ചു കാലം ഇങ്ങനെ ഓരോരുത്തരുടെ തൊലിയുടെ രീതിയാണ് ചിക്കൻ പോക്സ്. പക്ഷേ ഇപ്പം കൂടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പുതിയ എന്തെങ്കിലും തൊലിപ്പുറത്തെ പ്രശ്നങ്ങളാവാനാണ്. ഒന്ന് നമുക്ക് ഒരു ഒരു സ്കിൻ ഡോക്ടറെ കണ്ട് ഒന്ന് പരിശോധിപ്പിക്കുന്നതിൽ തെറ്റില്ലല്ലോ. വേദനയൊന്നും ഇല്ലല്ലോ, അത്തരത്തിലുള്ള പാടുകളൊന്നും
2: ഇല്ല.

0: കുട്ടി ചെല്ലത് കാലിന് ഇച്ചിരി പൊളിഞ്ഞു പോയത് പോലെ വല്ല എന്തെങ്കിലും ചെറി പോലെ വന്നിട്ട് അടഞ്ഞു പോയതില്ല, ഇച്ചിരി കുറച്ചും കൂടെ വലിയ പാട്.
1: അപ്പൊ അത് അത് അന്നത്തെ ചിക്കൻ പോക്സിന്റെ ഒരു സമയം ഇപ്പോൾ മാത്രം, ഇപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണമെങ്കിൽ പുതുതായിട്ട് വന്നതാവാനാണ് സാധ്യത. അതൊന്ന് ഒരു സ്കിൻ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട്, ഒന്ന് പരിശോധിക്കുന്നതിൽ തെറ്റില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോക്ടറെ കാണുന്നത് തെറ്റൊന്നുമില്ല. ഒന്ന് പരിശോധിക്കുന്നതായിരിക്കും നല്ലത്.
0: ഡോക്ടർ എനിക്ക് ഒന്നും കൂടെ പറയാനുണ്ട്, കാൽമുട്ട് വേദന അത് എന്തുകൊണ്ടാണ്? അത് മഴക്കാലത്ത് 5 മാസം ആയി തുടങ്ങിയിട്ട്.
1: അല്ല, എത്ര വയസ്സ് താങ്കൾക്ക്? എത്ര വയസ്സുണ്ട് താങ്കൾക്ക്?
0: 74.
1: നമ്മള് പ്രായമാവും തോറും നമ്മുടെ ഈ മുട്ടുകളൊക്കെ കുറച്ച് തേയ്മാനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതും ഒന്ന് വ്യായാമമൊക്കെ ചെയ്യാറുണ്ടോ? വ്യായാമം ചെയ്യാറുണ്ട്
0: പറഞ്ഞായിരുന്നു ഡോക്ടറെ കാണിച്ചിട്ട്. തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞു, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, പിന്നെ ഓയിന്റ്മെന്റ് പെരട്ടുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴൊക്കെ ഭയങ്കര വിഷമണുക്കും. നടക്കാനായിട്ട് കാലെടുത്ത് വെക്കാനൊക്കെ കസേരയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അങ്ങനെയൊക്കെ, പിന്നെ രാവിലെ അതുപോലെ എഴുന്നേൽക്കുമ്പോ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും.
1: ഈ മസിലുകളെ ഡോക്ടറിന്റെ ഒരു ഉപദേശത്തോടു കൂടി, കാരണം എത്ര കണ്ട് തേയ്മാനം ഉണ്ടെന്നനുസരിച്ച് ഈ മസിലുകളെയൊക്കെ നമ്മൾ ബലപ്പെടുത്തുന്ന വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് ഈ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ഇപ്പൊ നമുക്ക് വേദന ഉള്ള സ്ഥലം മാത്രമല്ല, ബാക്കി ശരീരത്തിലെ എല്ലാ അസ്ഥികളെയും എല്ലാ ജോയിന്റുകളെയൊക്കെ നമ്മൾ അനക്കി അതിന് ചുറ്റുമുള്ള മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട്, അതിന് ശക്തിപ്പെടുത്തിയാൽ നമുക്ക് ഇത്തരത്തിലുള്ള വേദനകൾ കുറച്ചു വെക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ കുറച്ച് വ്യായാമം, അത് ഡോക്ടറെ കണ്ടിട്ടേ വ്യായാമം ചെയ്യാവുള്ളൂ, കാരണം എത്ര തേയ്മാനം ഉണ്ട് ഏതൊക്കെ ചെയ്യാൻ പറ്റില്ല ഇതുകൂടെ മനസ്സിലാക്കിയിട്ട് വ്യായാമങ്ങളുടെ ചെയ്താൽ നമുക്ക് ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമുക്ക് നേരത്തെ മാഡം വെള്ളത്തിന്റെ കാര്യം നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പൊതുവായിട്ട് എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പം സ്കൂളുകളാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും നമ്മൾ പൊതുവായിട്ട് വാട്ടർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും മിക്കവാറും ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ധാരണ വാട്ടർ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളം പൂർണ്ണമായും ശുദ്ധമാണ്, ഇത്തരം കീടാണുക്കളുടെ സാന്നിധ്യം ഇല്ലാത്തതാണെന്ന്. അത് എത്രത്തോളം ശരിയാണ്?
1: ഈ നമ്മുടെ മോഡേൺ പ്യൂരിഫയറുകൾ, ഫിൽറ്ററുകൾ എല്ലാം ഇപ്പോൾ തന്നെ യു വി സംവിധാനത്തോടൊക്കെ ചേർന്നതാണ്. ഫിൽറ്റർ മാത്രമല്ല, അതിൻ്റെ കൂടെ യു വിയുടെ ഒക്കെ ഉള്ളതാണ്. അത് നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഫിൽറ്ററുകൾ, നമുക്ക് സുരക്ഷിതം തന്നെയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഇപ്പോൾ ഷിഗല്ല, ഹെപ്പറ്റൈറ്റിസ് എ, ഏറ്റവും കൺസേൺ ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്, മഞ്ഞപ്പിത്തം. ഹെപ്പറ്റൈറ്റിസ് എ സാധാരണ ഫിൽറ്ററിൽ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റില്ല. അവിടെ ഹെപ്പറ്റൈറ്റിസ് എക്ക് യു വി സംവിധാനമുള്ള ഫിൽറ്ററുകളെ ഹെപ്പറ്റൈറ്റിസ് എക്ക് എതിരെ ഫലപ്രദമാവുകയുള്ളൂ. അതുപോലെ തന്നെ ഷിഗല്ലയ്ക്കും യു വിയും ക്ലോറിനുമാണ് നമ്മളെ സഹായിക്കുന്നത്. ക്ലോറിൻ ഡിസ്ഇൻഫെക്ഷനും തിളപ്പിച്ചാറ്റുകയും പിന്നെ യു വി സംവിധാനമുള്ള ഫിൽറ്ററുകളുമാണ് ഷിഗല്ലയ്ക്കാണെങ്കിലും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡേൺ ആയിട്ടുള്ള നമ്മുടെ ഫിൽറ്ററുകൾ നമുക്ക് സേഫ് ആണ്. പക്ഷെ അവിടെയും പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ യു വി സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് മെയിൻറ്റെയിൻഡ് ആണോ എന്ന് പലപ്പോഴും നോക്കാറില്ല. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കോളേജുകൾ, രണ്ട് കോളേജുകളിലെ ഔട്ട് ബ്രേക്ക്, സ്കൂളിലെ ഒരു വലിയ ഷിഗല്ല ഔട്ട് ബ്രേക്ക്, ഇവിടെയൊക്കെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഫീസർമാരോട് നമ്മൾ നേരിട്ട് പോയിട്ടും നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഫിൽറ്ററിൽ നിന്ന് വെള്ളം കുടിച്ച കുറേ പേർക്ക് രോഗം വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു കാര്യം, പൊതുസ്ഥലങ്ങൾ, പ്രത്യേകിച്ച് സ്കൂളും കോളേജും നമ്മുടെ ക്യാൻറ്റീനിലും ഒക്കെ വെച്ചിരിക്കുന്ന പൊതുസ്ഥലങ്ങൾ വെച്ചിരിക്കുന്ന ഫിൽറ്ററുകൾ ആരും ശ്രദ്ധിക്കില്ല, അത് മെയിൻറ്റെയിൻഡ് ആവില്ല. നമ്മൾക്ക് തന്നെ അറിയാം, മാനുഫാക്ചറർ തന്നെ പറയാറുണ്ട് 6 മാസം കൂടുമ്പം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. പക്ഷേ വെള്ളത്തിൻ്റെ ഇപ്പം ഒത്തിരി ഓരും ചെളിയും ഒക്കെ ഉള്ള വെള്ളമാണെങ്കിൽ ചിലപ്പോൾ 3-4 മാസം കൂടുമ്പോൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ മോഡേൺ ഫിൽറ്ററുകളിൽ ഒരു ചുമന്ന ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തും ഈ മെയിൻ്റനൻസിൻ്റെ ടൈം ആവുമ്പോൾ. അതുപോലും പബ്ലിക്, നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കും, പബ്ലിക് പ്ലേസസിൽ ചിലപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, അപ്പോൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന യു വി സംവിധാനത്തോടൊക്കെ ഉള്ള മോഡേൺ ഫിൽറ്ററുകൾ സേഫ് ആണ്. പക്ഷേ ഈ വലിയൊരു പകർച്ചപ്പനിയൊക്കെ നിൽക്കുന്ന ഇത്തരത്തിൽ ഈ വയറിളക്ക രോഗം, ഹെപ്പറ്റൈറ്റിസ് ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. ഫിൽറ്റർ മെയിൻറ്റെയിൻഡ് ആണോ, വെള്ളം ശുദ്ധമാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലൊരു പഴയ രീതിയിൽ ഒരു വാട്ടർ ബോട്ടിൽ കരുതുക, തിളപ്പിച്ച് വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ടുപോകുന്നത് മാത്രമല്ല, ഇപ്പോൾ ഹോട്ടലുകളിൽ ചെന്ന് നമ്മൾ വെള്ളം കുടിക്കാനിരിക്കുമ്പോഴും ഇത്രയും ഇന്ധന വില കിടക്കുന്ന സമയത്ത് ഇവർ 3-5 മിനിറ്റൊക്കെ റോളിംഗ് ബോയിൽ ചെയ്ത് വെള്ളം കിട്ടുമോ എന്നുള്ളതൊക്കെ ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ അവിടുന്ന് ഇപ്പോൾ തൽക്കാലം ഇത്തിരി വെള്ളം കുടിക്കേണ്ടി വരുവാണെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുകയും കയ്യിലൊരു വാട്ടർ ബോട്ടിൽ കരുതുന്നത് എപ്പോഴും സുരക്ഷിതമാണ്. കാരണം ഞങ്ങൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് ഔട്ട് ബ്രേക്സ് ഹെപ്പറ്റൈറ്റിസ് എയുടെ ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും നമുക്ക് സംരക്ഷണം തരുന്ന നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ബിഹേവിയർ വാക്സിൻ എന്ന് തന്നെ പറയാം നമുക്ക്. ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്ന ശീലമുള്ളവർക്കൊന്നും രോഗം വരുന്നില്ല. നമ്മൾ ഈ ആളുകളുടെ അടുത്ത് ചോദിക്കും അവരുടെ ശീലങ്ങൾ എന്താണ്, അവരെന്താണ് കുടിച്ചത്, എവിടുന്ന് കഴിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ ആ ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് അത്. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉപയോഗിച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നവർക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്ന ശീലമില്ലാത്തവർക്കാണ് കൂടുതൽ പേർക്കും രോഗം വരാനുള്ള അപകടം വളരെ

0: കൂടുതൽ. അത് വളരെ ശാസ്ത്രീയമായി നമുക്ക് പല തവണ നമ്മൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫിൽറ്ററും നമ്മൾ ഇത്തരത്തിലുള്ള മെയിൻറ്റെയിൻ ആണോ എന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഒരു കാര്യമുടെ ഹോട്ടലിലെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അതിനോട് ഒരു കാര്യമോടെ പറഞ്ഞോട്ടെ, ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ആറി കഴിയുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഈ ബാക്ടീരിയകളൊക്കെ ഇതിനകത്തിരുന്ന് പെരുകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് എപ്പോഴും തിളപ്പിച്ച് ചൂടാക്കിയ ഭക്ഷണത്തിൽ ബാക്ടീരിയകൾ ചത്തുപോകും. അപ്പോൾ ആ ചൂടോടെ തന്നെ കഴിക്കുക, വെച്ച് തണുപ്പിച്ച് കഴിക്കാതിരിക്കുക. പിന്നെ ഇത്തരത്തിൽ പകർച്ചപ്പനി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സാലഡ് കണക്ക് നമ്മൾ വേവിക്കാത്ത ഭക്ഷണങ്ങൾ പുറത്തു നിന്ന് കഴിക്കുമ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. സാലഡൊക്കെ നമ്മൾ വേവിക്കുന്നില്ല, അപ്പോൾ വേവിച്ച് ചൂടോടെ കഴിച്ചാൽ നമ്മൾ സേഫാണ്. ഇനി വീട്ടിൽ തന്നെ നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചക്കറികളും പഴങ്ങളും നല്ലതുപോലെ കഴുവാൻ ശ്രദ്ധിക്കുക. അതുവഴിയും നമുക്ക് ഇത്തരത്തിലുള്ള വയറിളക്ക രോഗങ്ങൾ വരാം.
1: അടുത്ത കോളുണ്ട്. ഹലോ
2: മേഡം, ഞാൻ ജാനകി നെടുമങ്ങാട്ടുന്നാണ്.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറായിട്ട് സംസാരിച്ചോ.
2: ഈ തിളപ്പിച്ച വെള്ളം കുപ്പി വെള്ളം തമ്മിൽ ഒന്നാണോ അതോ മാറ്റണ്ടോ?
0: അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾ ഈ കുപ്പി വെള്ളം എന്ന് പറയുന്നത് ഈ മിനറൽ വാട്ടർ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന നമ്മൾ ബോട്ടിൽഡ് വാട്ടർ അതാണ്. കുപ്പിയിൽ കടയിൽ നിന്ന് മേടിക്കുന്നത് അതല്ലേ താങ്കൾ ഉദ്ദേശിച്ചേ? അതല്ലേ? അതെ. അത് അതിലൊരു കാര്യം, നല്ല കമ്പനി, ഇതിലും ഒരു വലിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ പലതരം കുപ്പിവെള്ളം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് പല കമ്പനികളുടെ, അതിൽ ചില കമ്പനികളുടെ അവർ പരിശോധിച്ചിട്ടാണ് ഇതിൻ്റെ ഈ മാർക്ക്, അതിൻ്റെ ക്വാളിറ്റിയുടെ മാർക്കൊക്കെ ഉണ്ട്. FSSA ISA ഒക്കെ മാർക്കൊക്കെ ഉണ്ടാവാം. അപ്പം നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടോ, നല്ല കമ്പനിയുടെ ആണോ എന്നുള്ളതും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പം നല്ല കമ്പനികളുടെ ബോട്ടിൽഡ് വാട്ടർ സുരക്ഷിതമായിരിക്കും, പക്ഷെ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പം എന്തായാലും പോപ്പുലർ ആയിട്ടുള്ള കാലാകാലങ്ങളിലായിട്ട് മാർക്കറ്റിൽ നിലവിലുള്ള വലിയ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാത്ത കമ്പനിയുടെ ബോട്ടിൽ വാട്ടർ സേഫ് ആണ്. നമ്മൾ ഈ പലപ്പോഴും ഈ ബോട്ടിൽ വാട്ടറുകളുടെ സാമ്പിൾ എടുത്ത് പരിശോധിച്ചിട്ടുള്ളപ്പോൾ പല ബോട്ടിൽ വാട്ടറുകളിലും നമുക്ക് കുടിക്കാൻ ഫിറ്റ് അല്ലാത്ത രീതിയിലുള്ള അണുക്കളെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഈ ഞാൻ പറഞ്ഞു വന്നത്, നല്ല കമ്പനികളുടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുടിക്കാം, പക്ഷേ നമുക്ക് എപ്പോഴും ഉറപ്പിക്കാൻ പറ്റുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം ഈ പ്രത്യേകിച്ച് വയറിളക്കം നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയുന്നത് കൊണ്ടുപോകുന്നത് അത് അതിൻ്റെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പിച്ചതാണ്. അപ്പം നമുക്കത് ധൈര്യമായിട്ട് കൊണ്ടുപോകാം. അതാണ് വ്യത്യാസം. നല്ല കമ്പനിയുടെ മിനറൽ വാട്ടർ പ്രശ്നമുണ്ടാവുകയില്ല, പക്ഷേ ഏതൊക്കെ കമ്പനിയുടെയാണ്, ചിലതൊക്കെ പൊട്ടിച്ചതും വെള്ളക്കുപ്പികൾ കിട്ടുന്നതും ഒക്കെ പല വിഷയങ്ങളും നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് നല്ല കമ്പനിയുടെ ബോട്ടിൽ മാത്രം വഴി വിളിക്കുക. അതിന് അതല്ലെങ്കിൽ നമ്മൾ കയ്യിൽ വെള്ളം കരുതുക. കയ്യിൽ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ കുടിക്കുക.
1: പറഞ്ഞോളൂ.
2: ഒരു സംശയം കൂടി, പിന്നെ നമ്മൾ രണ്ട് കുട്ടികൾക്ക് ഇപ്പൊ ഈ വൈറൽ ഫീവർ വന്നു. അപ്പൊ ഈ വൈറൽ ഫീവർ വന്നപ്പോ വയറ്റിളക്കം ഒന്നും ഉണ്ടായില്ല, ജലദോഷം ഉണ്ടായില്ല, പനി മാത്രം വന്നില്ലോ.
0: അല്ല, ഈ വയറിളക്കം അല്ലല്ലോ, പനിയല്ലേ വന്നത്? വൈറൽ പനിയല്ലേ വന്നത്? വയറിളക്ക രോഗമല്ലല്ലോ.
2: അല്ല, പനി വരുമ്പോ ഇത് ലക്ഷണം കാണൂലേ?
0: പനി മാത്രമാ. ഇപ്പൊ എന്താ കുഞ്ഞുങ്ങൾക്ക് ലക്ഷണം എന്തായിരുന്നു ഉണ്ടായിരുന്നേ?
2: ഒന്നും ഉണ്ടായില്ല, ജലദോഷം ഒന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ഒരു പനി വന്നു. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ പറഞ്ഞു പകർച്ചപ്പനിയാന്ന് പറഞ്ഞു. അതിലൊരു സിറപ്പ് കൊടുത്തത് കുറയും ചെയ്തു. അല്ല, ഈ പകർച്ചപ്പനി ഇപ്പോഴത്തെ പകർച്ചപ്പനിക്ക് ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്നാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്.
0: ഇപ്പോഴത്തെ പ്രധാന പകർച്ചപ്പനി ഫ്ലൂ കണക്കുള്ള പനികളും നമ്മുടെ സാധാരണ ഈ തൊണ്ടവേദനയും ചുമയും ശ്വാസം മുട്ടും ഒക്കെ മൂക്കൊലിപ്പും ഒക്കെ ആയിട്ട് വരുന്ന സാധാരണ പനികള് ധാരാളമുണ്ട്. ആ വിഭാഗത്തിൽ പെട്ടതായിരിക്കാം താങ്കൾ പറഞ്ഞ ലക്ഷണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വൈറസോ പൊതുവേ ഉള്ള ഫ്ലൂവോ മറ്റ് വൈറസുകളോ എന്തെങ്കിലും ബാധിച്ചതാവാം. അത് ഈ ഡെങ്കി പോലെയൊക്കെ ഉള്ള പനികളാണെങ്കിൽ കുറച്ചുകൂടെ ശരീരവേദന, കണ്ണിന് ചുറ്റും വേദന, തലവേദന, അത്തരത്തിലുള്ള ഇത്തിരിയുടെ കടുത്ത സിംറ്റംസ് വരാം. പിന്നെ ഏത് പനിയാണെങ്കിലും അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് പനി മാത്രമായിട്ട് വന്ന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയെങ്കിൽ പിന്നെ അത് പേടിക്കേണ്ട ആവശ്യമില്ല.
2: പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. പിന്നെ ഒരു സംശയം, ഡോക്ടർ ഒരു സംശയം, എനിക്കാണെങ്കിൽ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഡെങ്കിപ്പനി ഒരു സമയത്ത് ഡെങ്കി വരും. ഡെങ്കി വന്നു കഴിഞ്ഞാൽ ബ്ലഡ് പരിശോധിക്കുമ്പോൾ ഡെങ്കി വേണമെന്ന് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം അങ്ങനെ വന്നു. അപ്പൊ ഇതെന്താ, ആ സമയത്ത് മാത്രം ഇങ്ങനെ വരണ പനിയാണോ അതോ?
0: എത്ര വർഷം ഇടവിട്ടാണ് ഈ മൂന്ന് വട്ടം വന്നത്? അല്ലല്ല, അങ്ങനെ വരില്ല. ഡെങ്കിയുടെ പരിശോധന ചെയ്ത് ഡെങ്കിയാണെന്ന് പറഞ്ഞോ? ഡെങ്കിയുടെ തന്നെ പരിശോധന NS1 അല്ലെങ്കിൽ IgM ചെയ്ത് പറഞ്ഞോ? NS1 മൂന്ന് വട്ടം. അത് ശരിക്കും ഡെങ്കി നമുക്ക് നാല് ടൈപ്പാ ഉള്ളത്. ഡെങ്കി 1, 2, 3, 4 നാല് സീറോ ടൈപ്പുകൾ തരം, നാല് തരം വൈറസുകളാണ് ഉള്ളത്. അതിൽ ഒരു തരം വൈറസ് വന്നാൽ ആ വൈറസ് പിന്നെ നമുക്ക് വരാൻ സാധ്യത തീരെ കുറവാണ്. പിന്നീട് രണ്ടാമത്തെ ടൈപ്പ് സീറോ ടൈപ്പ് വഴിയുള്ള ഡെങ്കി ആയിരിക്കാം വന്നത്. അത്

0: സാധാരണ ഈ ഓരോ വർഷം ഇടവിട്ട് വരുന്നത് വളരെ അപൂർവമാണ്. കാരണം നമുക്ക് ഒരു സീറോ ടൈപ്പിന്റെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മറ്റ് സീറോ ടൈപ്പുകൾക്കെതിരെയും കുറച്ചു കാലത്തേക്ക്, ഒരു ഒന്ന് ഒന്നര വർഷത്തേക്കൊക്കെ പ്രതിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിപ്പോൾ അപ്പോൾ താങ്കൾക്ക് പലതരം പല ടൈപ്പ് നാല് ടൈപ്പിൽ എനിക്ക് തോന്നുന്നു മാറി മാറി വന്നതാവണം. അത് വിശദമായിട്ട് നോക്കണം, കാരണം ഇത്ര അടുപ്പിച്ച് വരുന്നതും കുറച്ച് അത്ര സാധാരണമല്ല. ഒന്ന് ഡോക്ടറെ ഒന്ന് കണ്ട് ഈ വിഷയം ഒന്ന് സംസാരിക്കൂ. കാരണം ഇനിയിപ്പോ മറ്റ് സങ്കീർണതകളൊന്നും, കാരണം ഒരു സീറോ ടൈപ്പ് വന്നിട്ട് മറ്റൊരു സീറോ ടൈപ്പായിട്ട് വീണ്ടും ഇൻഫെക്ഷൻ വരുമ്പോൾ സങ്കീർണതകൾക്കുള്ള സാധ്യതകളും കൂടാറുണ്ട്. അപ്പോൾ ഇത് അതൊന്ന് ഡോക്ടറായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഒരു തീരുമാനം. അത് ഡെങ്കി തന്നെ ആയിരുന്നു എന്നുള്ളത്, കാരണം ചിലപ്പോൾ ഡെങ്കി ആവാതിരിക്കാം, മറ്റ് പനികളായിരുന്നിരിക്കാം. കാരണം അടുപ്പിച്ച് ഡെങ്കി ഓരോ വർഷവും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പൊതുവേ ഒരു രണ്ടു മൂന്ന് വർഷം ഇടവിട്ടിട്ടൊക്കെയാണ് ഓരോ സീറോ ടൈപ്പുകൾ നമ്മുടെ ആ പ്രദേശത്ത് സർക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ ഡെങ്കി 2-ഉം 1-ഉം ആയിരുന്നു, പിന്നീട് ഇപ്പോൾ ഡെങ്കി 3 ആണ് കൂടുതൽ. അപ്പോൾ അതൊക്കെ പക്ഷേ ഒരു രണ്ടു മൂന്ന് വർഷത്തിന്റെ ഗ്യാപ്പ് കാണും. അതാണ് അതൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. അതുപോലെ തന്നെ ഈ ഡെങ്കിപ്പനിയെ കുറിച്ച് പറയുമ്പോൾ പപ്പായ ഇലയുടെ നീര് കുടിക്കുന്നത് ഇപ്പോൾ പ്ലേറ്റ്ലൈറ്റ് കൗണ്ടൊക്കെ കൂട്ടാൻ സഹായിക്കും എന്നൊരു മൗത്ത് പബ്ലിസിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ശാസ്ത്രീയത എത്രത്തോളമാണ്? മാതളം ജ്യൂസ് കുടിക്കുക അങ്ങനെയൊക്കെ കുറേ അധികം കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ടല്ലോ.
0: ഈ ഓരോ അസുഖങ്ങളും ലക്ഷണങ്ങൾക്കും ഓരോ ചികിത്സാ രീതിക്കും ഓരോ പലതരം ശാഖകളുണ്ടല്ലോ. ചികിത്സയുടെ രീതികൾക്ക് അവരുടേതായ ചികിത്സകളുണ്ട്. അതിൽ ഈ പ്രത്യേകിച്ച് ഈ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഇലകൾ ഇവയായിട്ട് ഓരോരോ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വാട്സാപ്പിലൊക്കെ നമുക്ക് കാണാം ഷുഗർ കുറയ്ക്കാനായിട്ട് ഇന്ന ഇല കഴിക്കണം. ഇതിൻ്റെ ഒരു പ്രശ്നം പലതിൻ്റെയും ശാസ്ത്രീയത നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഡെങ്കിയുടെ സ്പെസിഫിക്കലി പപ്പായ കുറേയധികം ഗവേഷണവും പേപ്പറുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെയും നമ്മൾ ഈ പപ്പായ ഇല എടുത്ത് കഴിക്കുന്നതല്ല അതിൻ്റെ രീതി. ഇത്തരത്തിൽ നമ്മുടെ പല മരുന്നുകളും പല ഇലകളിൽ നിന്നുമൊക്കെ ഉള്ള എക്സ്ട്രാക്ട്സ് ആയിട്ട് നമ്മളെടുത്തതാണ്. നമ്മൾ ഈ ഒരു ഇല മൊത്തത്തിൽ കഴിക്കുമ്പം അതിൽ പലതരം കോമ്പൗണ്ട്സ് ഉണ്ടാവും. അതിലെല്ലാം നമ്മുടെ ശരീരത്തിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും നമ്മുടെ കിഡ്നിയെ ഇത്തരത്തിലെ ഇലകളും പൂർണ്ണമായിട്ടും ഇങ്ങനെ വളരെ വലിയ തോതിൽ ഇവയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ കിഡ്നിയൊക്കെ ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുള്ള സാധനങ്ങളെല്ലാം അതിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടുള്ള മരുന്നുകൾ മാർക്കറ്റിൽ പിൽക്കാലത്ത് അവൈലബിൾ ആവും. പക്ഷെ ഡെങ്കിയിൽ ഈ ചികിത്സയുടെയൊക്കെ ശരിക്കും ആവശ്യമില്ല. കാരണം ഡെങ്കി പോലുള്ള പനികൾ, ഡെങ്കിക്ക് മാത്രമല്ല പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത് പല നമ്മുടെ വൈറൽ പനികൾ നമുക്ക് വരുമ്പോഴും ഈ നമ്മൾ പരിശോധിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ഡെങ്കിക്ക് എപ്പോഴും നമ്മൾ പ്ലേറ്റ്ലെറ്റ് പരിശോധിക്കുന്നു, പ്ലേറ്റ്ലെറ്റ് കുറയാറുണ്ട്. അതൊരു ഈ ഡെങ്കിക്കാണെങ്കിലും ഒരു 48 മണിക്കൂറിന് ശേഷം ഈ പ്ലേറ്റ്ലെറ്റ് തിരിച്ചു കയറും. പൊതുവേ വളരെ കുറച്ച് ആളുകൾക്ക് സങ്കീർണതകളിലേക്ക് പോകുമ്പോഴാണ് പ്ലേറ്റ്ലെറ്റ് തീരെ താഴുന്നത്. അതൊരു 20,000-ൽ താഴ്ന്ന് ഒരു മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ 10,000-ലൊക്കെ താഴുമ്പോഴേ നമ്മൾ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷനൊക്കെ കൊടുക്കുകയുള്ളൂ. പക്ഷേ പലരും ഭയന്ന് ചില ആശുപത്രികളിലൊക്കെ 50,000-ഒക്കെ ആകുമ്പോഴേ പ്ലേറ്റ്ലെറ്റ് കൊടുക്കുന്നത് കാണാം. അത് അശാസ്ത്രീയമാണ് ശരിക്കും. പ്ലേറ്റ്ലെറ്റ് തീരെ താഴ്ന്ന് ആള് വളരെ സങ്കീർണതകളിലേക്കൊക്കെ പോകുമ്പോൾ മാത്രമേ നമുക്ക് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷന്റെ പോലും ആവശ്യമുള്ളൂ. ശരിക്കും പ്ലേറ്റ്ലെറ്റ് പനി സമയത്ത് പ്ലേറ്റ്ലെറ്റ് കുറയുന്നത് അത് പനിയോടനുബന്ധിച്ച് നമുക്ക് സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതൊരു 48 മണിക്കൂർ കൊണ്ട് പ്ലേറ്റ്ലെറ്റ് തിരിച്ച് അതിൻ്റെ തോതിലേക്ക് എത്തും. അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൂട്ടുവാനായിട്ടൊന്നും പ്രത്യേകിച്ച് ഇലകളൊക്കെ ഇങ്ങനെ അതേ കണക്ക് കഴിക്കുന്നത് അപകടമാണ്. അതേ കണക്കെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഇലകളൊക്കെ കഴിക്കുന്നത്. അതിൻ്റെ എക്സ്ട്രാക്ട്സ് ഒക്കെ അവൈലബിൾ ആവുകയാണെങ്കിൽ ഡോക്ടറിൻ്റെ ഉപദേശത്തിൽ മാത്രം ഇവ കഴിക്കുക. പിന്നെ പോഷകാഹാരം കഴിക്കുക, നല്ല ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇതിനെല്ലാം മൊത്തത്തിൽ ഗുണമില്ല എന്നല്ല, പക്ഷേ അത് സേവിക്കുന്ന രീതി ഒരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ രോഗലക്ഷണം മനസ്സിലാക്കി മാത്രമേ സ്വയം ഇവയൊന്നും ചികിത്സിക്കാതിരിക്കുന്നതാണ് പ്രത്യേകിച്ച് രോഗങ്ങളുള്ള സമയത്ത് നല്ലത്.
1: അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം ഇവിടെ തീരാറായിട്ടുണ്ട്. അപ്പോൾ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്താൻ പ്രത്യേകിച്ചും പ്രായമായവർ, ഗർഭിണികൾ ഒക്കെ അടങ്ങിയ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് ഈ ഒരു പ്രതിരോധം തീർക്കാനായിട്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്നൊന്നും പറയാം.
0: ഇപ്പോൾ നമ്മൾ പറഞ്ഞ ജലജന്യ രോഗം നമ്മൾ നന്നായി ഡിസ്കസ് ചെയ്തു. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, ഭക്ഷണം ശ്രദ്ധിക്കുക, കൊതുകുജന്യ രോഗങ്ങൾ തടയുവാനായിട്ട് ഈഡ്സ് ആണ് ഇപ്പോൾ പ്രധാനം. ഡ്രൈ ഡേ ആചരിക്കാം. 7 ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ വീടിന് ചുറ്റും നടന്ന് വീട്ടിനകത്തും നമ്മുടെ സ്വന്തം വീടിന് ചുറ്റും തൊട്ടടുത്ത വീട്ടിലെ കൊതുക് മാത്രമേ നമ്മളെ കടിക്കുകയുള്ളൂ. കാരണം ഇത് ഒത്തിരി ദൂരം പറക്കത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ വളർത്തുന്ന കൊതുകാണ് നമ്മളെ കടിക്കുന്നത്. പിന്നീട് നല്ല കൊതുകുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ റിപ്പല്ലൻസ് തേച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക. കവർ ചെയ്യുന്ന വസ്ത്രം ധരിച്ചിട്ട് പോകുക. എന്തെങ്കിലും ഈ ക്രീമുകളൊക്കെ കിട്ടും, അത് നല്ലതാണ്. അത് വലിയ ഇപ്പം മാർക്കറ്റിലൊക്കെ ഉള്ളതൊക്കെ വലിയ തൊലി പ്രശ്നമൊന്നും ഉള്ളതല്ല. ക്രീമുകൾ തേച്ചിട്ട് പോകുക, കവർ ചെയ്തിട്ട് പോകുക. നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ട്, വീടിനകത്തുള്ള ഫ്രിഡ്ജിൻ്റെ ട്രേ അതൊക്കെ തന്നെയും ശ്രദ്ധിക്കുക. പിന്നീട് ഈ പകർച്ചപ്പനികളുള്ള സ്ഥലത്തേക്ക് പോകാതിരിക്കുക. ആശുപത്രി വിസിറ്റ് ചെയ്യരുത്, രോഗികളെ വിസിറ്റ് ചെയ്യാൻ പോകരുത്. പ്രത്യേകിച്ച് പ്രായമുള്ളവരും കുഞ്ഞുങ്ങളെയും ഇത്തരത്തിൽ രോഗികളെ കാണിക്കാനോ ആശുപത്രികളിലോ അനാവശ്യമായിട്ട് കൊണ്ടുപോകരുത്. പിന്നീട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ചികിത്സ എടുക്കുക. പ്രതിരോധത്തിൻ്റെ

0: ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. എലിപ്പനിക്ക് ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, മലിനജലവുമായിട്ട് കോൺടാക്ട് വരുന്ന ജോലികളിൽ ഏർപ്പെടുന്നവർ, അത്തരത്തിൽ കോൺടാക്ട് വരുന്നവരെ ഒക്കെ തന്നെയും ഡോക്സിസൈക്ലിൻ കഴിക്കാം, ഡോക്സിസൈക്ലിൻ ഗുളികയുണ്ട്. അതുകൂടാതെ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ടിട്ട് ഞാൻ മലിനജലത്തിലുമായിട്ട് സമ്പർക്കത്തിൽ വന്നതാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആന്റിബയോട്ടിക് ചികിത്സ എടുക്കുകയാണെങ്കിൽ ലെപ്റ്റോ എലിപ്പനിയുടെ സങ്കീർണതകളും നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പിന്നെ വാക്സിനുകൾ ഉള്ളപ്പോൾ മുതിർന്നവർക്കൊക്കെ ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ന്യൂമോണിയക്കുള്ള വാക്സിനുകൾ, ഫ്ലൂവിൻ്റെ വാക്സിനൊക്കെ ഉണ്ട്, അത് മുതിർന്നവർക്കും എടുക്കാം. കുഞ്ഞുങ്ങൾക്ക് എല്ലാ വാക്സിനുകളും നൽകണം. ഇത്രയുമാണ് പ്രധാനം.
1: അപ്പോൾ പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇത്രയും സമയം വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർക്കും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: അതിഥിക്കൊപ്പം സ്റ്റുഡിയോയിൽ സംസാരിച്ചത് MS ആശ, സാങ്കേതിക സഹായം D മനോജ്, സന്തോഷ് തിരുമല എന്നിവർ, സ്റ്റുഡിയോയിൽ സഹായം അരുണ, BV, പ്രമോദ് എസ് എന്നിവർ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.
3: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495654321, 9496596321. ഹലോ ആകാശവാണിയിൽ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ B. പത്മകുമാർ സംസാരിക്കുന്നു.

0: നാളെ ശാസ്ത്രലോകത്തിൽ ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും. ഡോക്ടർ പ്രിയ ശ്രീനിവാസ് സംസാരിക്കുന്നു.
1: സാധാരണ ശരീരകോശങ്ങളിൽ സംഭവിക്കുന്ന ജനിതകവും തന്മാത്രാതലത്തിലുള്ളതുമായ മാറ്റങ്ങൾ മൂലം രൂപപ്പെടുന്ന നിരവധി രോഗങ്ങളുടെ കൂട്ടായ പേരാണ് ക്യാൻസർ. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ക്യാൻസർ ചികിത്സാരംഗം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30-നും ഞായർ ഉച്ചയ്ക്ക് 2:30-നും.

ആകാശവാണി ഇപ്പോൾ സമയം 12 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം പൊന്നരഞ്ഞാണം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ എഴുതിയത് ആർ കെ ദാമോദരൻ. ഈണം നൽകിയത് കോഴിക്കോട് യേശുദാസ്.

ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രാജാമണി ഈണം നൽകി MG ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം മാണിക്ക് ചെമ്പഴുക്കാം.

മാണിക്യച്ചെമ്പിഴുക എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയതാണ് കേട്ടത്. അടുത്ത ഗാനം ലേഡി ടീച്ചർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, വരികൾ എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, ഈണം നൽകിയത് രാജൻ നാഗേന്ദ്രൻ.

0: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ വി പത്മകുമാർ സംസാരിക്കുന്നു.
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

ആകാശവാണി ഇപ്പോൾ മനോജ് പി ജി പാടിയ ലളിതഗാനങ്ങൾ. സംഗീതം നെച്ചൂർ ആർ രതീശൻ. വിളിച്ചിട്ടും വിളിച്ചിട്ടും വന്നില്ല നീ എന്നാരംഭിക്കുന്ന ഗാനം വരികൾ എഴുതിയത് മണി കെ ചെന്താപൂര്.

0: സോണി വർഗീസ് വാരനാട്, മണി കെ ചെന്താപൂര് എന്നിവർ എഴുതി നെച്ചൂർ ആർ ജതീശൻ ഈണം നൽകി മനോജ് പി ജി പാടിയ ലളിത ഗാനങ്ങളാണ് കേട്ടത്.
1: എഴുപത്തിയൊന്ന് വർഷങ്ങൾ
2: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ വി പത്മകുമാർ സംസാരിക്കുന്നു.
0: സമയം 12 കഴിഞ്ഞ 29:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനബിൽ പാസാക്കി 16 നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോകവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശബരിമല അടിസ്ഥാന സൗകര്യ വികസനം ചർച്ച ചെയ്യാൻ ഈ മാസം 9 യോഗം ചേരുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപ. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 183 രൂപ 50 പൈസ കുറച്ച് എണ്ണ കമ്പനികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ്

0: എൻമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2026-27 ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ഈ വിഷയമുന്നയിച്ച് പ്രതിപക്ഷത്തിൽ നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ജി ആർ അനിൽ പറഞ്ഞു. യു ഡി എഫ് സർക്കാരിന്റെ ബജറ്റ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഉള്ളതാണെന്നും എന്നാൽ ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് ധനബിൽ സഭ പാസാക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോകവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാരിടൈം മ്യൂസിയം അതിനുള്ള സാധ്യതകൾ തുറന്നിടുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പദ്ധതി വഴി ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ മൂന്നിലൊരു ഭാഗം പ്രദേശവാസികൾക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: സംസ്ഥാന സർക്കാരിന് ഈ സംസ്ഥാനത്തിന് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാകാൻ, കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാകാൻ, സംസ്ഥാനത്തിന്റെ ജി എസ് ടി വരുമാനം വർദ്ധിപ്പിക്കാൻ, സംസ്ഥാനത്തിന് കൂടുതൽ ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനുള്ള നല്ല അവസരമാണ് ഈ പോർട്ടൽ ഉള്ളത്. ഈ ഒരു മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ പഠനം നടത്തിയിട്ടുണ്ട്. കണ്ടെയ്നർ സ്റ്റേഷനുകൾ ആരംഭിക്കാൻ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളോട് അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
0: ശബരിമലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഈ മാസം 9-ാം തീയതി ദേവസ്വം ബോർഡ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം സുഗമമാക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പമ്പയിൽ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തും. ശബരിമല മാസ്റ്റർ പ്ലാനിൽ നിലയ്ക്കൽ മുതലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം നിയമസഭയെ അറിയിച്ചു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഉന്നമനത്തിനായി തൊഴിൽ സാധ്യത ഉറപ്പുവരുത്താൻ ആവശ്യമായ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പോലുള്ള പദ്ധതികൾ സർക്കാർ വിഭാവനം ചെയ്യുന്നതായും മന്ത്രി അറിയിച്ചു. പി എസ് സി മൂല്യനിർണയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തകൾ അതീവ ഗൌരവതരമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. 3.5 ലക്ഷം രൂപ മാസശമ്പളം ലഭിക്കുന്ന സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്ക് നടന്ന പരീക്ഷയിൽ 10 ചോദ്യങ്ങൾ മൂല്യനിർണയത്തിൽ വിട്ടുപോയത് അംഗീകരിക്കാൻ കഴിയില്ല. കെ എ എസ്, പി ആർ ഡി ഇൻഫർമേഷൻ ഓഫീസർ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പരീക്ഷകളിലും ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ ഇന്ന് കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമാകും. സെൽഫ് എന്യൂമറേഷനിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച എസ് സി ഐ ഡി സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുമ്പോൾ കൈമാറണം. ഈ വിവരങ്ങൾ നിലവിലുള്ള രേഖകളുമായി യോജിച്ച് പോകുന്നതാണോ എന്ന് പരിശോധിക്കുകയും അല്ലെങ്കിൽ എന്യൂമറേറ്റർ പുതുതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. പാലക്കാട് ജില്ലയിലെ ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി ജില്ലാ പഞ്ചായത്ത് ജൈവ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഹരിത ഇടനാഴി പദ്ധതി നടപ്പാക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പദ്ധതിയുടെ ഭാഗമായി 5 വർഷത്തിനുള്ളിൽ ജില്ലയിൽ 5 ലക്ഷം കരിമ്പന തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വാളയാർ മുതൽ ചുള്ളിയാർ ഡാം വരെയുള്ള പ്രദേശങ്ങളിലാണ് കരിമ്പനകൾ നട്ടുപിടിപ്പിക്കുക. കരിമ്പന വേരുകളിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കിവിടാനും തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റിനെ തടയാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള നദീതീരങ്ങളും ഹരിത ഇടനാഴി പദ്ധതിയുടെ ഭാഗമാകും.
0: രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുറഞ്ഞു. 19 കിലോഗ്രാമുള്ള വാണിജ്യ എൽ പി ജി സിലിണ്ടർ വിലയിൽ 183.50 രൂപയാണ് എണ്ണക്കമ്പനികൾ കുറച്ചത്. പുതുക്കിയ വില ഇന്ന് പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ 2,930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം.

0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഡോക്ടർമാർക്ക് ആശംസകൾ നേർന്നു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഗ്രാമവികസന മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനമനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വേതന നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: BBG റാംജി പ്രാബല്യത്തിൽ വരുന്നതോടെ അർഹതയുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും വേതനത്തോടുകൂടിയ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്നും 125 ദിവസമായി വർദ്ധിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് BBG റാംജി നിയമം കൊണ്ടുവന്നത്. MGNREGA ദേശീയ ശരാശരി വേതനം 298.8 രൂപ എന്നത് BBG റാംജിയിൽ 327.4 രൂപയായി ഉയർന്നു. മുൻപ് 300 രൂപയിൽ താഴെ വേതനം ഉണ്ടായിരുന്ന 21 സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പുതിയ മാനദണ്ഡത്തിലേക്ക് കൊണ്ടുവന്നു. അരുണാചൽപ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വർധനയുണ്ടായതെന്ന് മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ 401 രൂപയാണ് വേതനം. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മണലൂർ മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവൻ അന്തരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഭൗതികദേഹം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെ ഉച്ചയ്ക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിക്കും. PA മാധവന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇക്വഡോറിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് മെക്സിക്കോ പരാജയപ്പെടുത്തിയത്. രാവിലെ നടന്ന മറ്റൊരു മത്സരത്തിൽ സ്വീഡനെതിരെ ഫ്രാൻസ് എതിരില്ലാത്ത 3 ഗോളിനാണ് ജയിച്ചത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച് നോർവേയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ട് കോംഗോ മത്സരം ഇന്ന് രാത്രി 9:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. 2020 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടുമായി 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇന്ത്യ കളിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 600 പോയിന്റ് ഉയർന്ന 77,094 നിഫ്റ്റി 177 പോയിന്റ് നേട്ടത്തിൽ 24,037 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് ഈ മാസം 15 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ പെട്രോകെമിക്കലുകളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ഇളവ്. ഇതിനു പുറമെ LPG ഉൽപ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വോക്കൌട്ട്. ധനബിൽ പാസാക്കി. 16th നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോകവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശബരിമല അടിസ്ഥാന സൌകര്യ വികസനം ചർച്ച ചെയ്യാൻ ഈ മാസം 9 യോഗം ചേരുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപ. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 183.50 രൂപ കുറച്ച് എണ്ണക്കമ്പനികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ വി പത്മകുമാർ സംസാരിക്കുന്നു.
1: ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമായി രാജ്യമെമ്പാടും ആചരിക്കുകയാണ്. പ്രഗത്ഭനായ വിശ്വഗുരുനും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനവും ചരമദിനവുമാണ് ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത്.

ഡോക്ടർമാർ സമൂഹത്തിന് നൽകുന്ന വിലപ്പെട്ട സംഭാവനകൾ സ്മരിക്കുവാനും പ്രശസ്തരായ ഡോക്ടർമാരെ ആദരിക്കുവാനും ഡോക്ടർമാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമായി നിരവധി പരിപാടികൾ ഡോക്ടേഴ്സ് ദിനത്തിൽ സംഘടിപ്പിക്കാറുണ്ട്. ഡോക്ടർമാരെ കാണപ്പെട്ട ദൈവമായി കണക്കാക്കുകയും അവരെ ആദരവോടെ കാണുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. രാജഭരണകാലത്ത് ചികിത്സാ കാര്യങ്ങളിൽ കൊട്ടാരം വൈദ്യൻ്റേതായിരുന്നു അവസാന വാക്ക്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് പ്രഗത്ഭരായ ഡോക്ടർമാരെ കൊണ്ടുവന്ന് ആശുപത്രികൾ സ്ഥാപിച്ച് പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്താൻ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാർ ശ്രദ്ധിച്ചിരുന്നു. കേരള മോഡൽ ഹെൽത്ത് എന്ന ലോകമെമ്പാടും അംഗീകരിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മാതൃകയുടെ തുടക്കം തിരുവിതാംകൂർ രാജഭരണകാലത്തായിരുന്നു എന്ന് പറയാം. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ സാർവത്രികമായി പൊതുസമൂഹത്തിന് നൽകുവാനായി എന്നതായിരുന്നു കേരള മോഡൽ ആരോഗ്യ മാതൃകയുടെ സവിശേഷത. സമർത്ഥരായ ഡോക്ടർമാരോടൊപ്പം ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരും സമൂഹവും കൈകോർത്തപ്പോഴാണ് കേരള മോഡൽ ആരോഗ്യ മാതൃക ജന്മം കൊണ്ടത്. നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും ലോകമെമ്പാടുമുള്ള പ്രശസ്തമായ ആശുപത്രികളിൽ സ്തുത്യർഹമായ സേവനം ചെയ്യുന്നുണ്ട്. തൊഴിൽ മേഖലയിലുള്ള അസാമാന്യമായ സാമർഥ്യവും മാതൃകാപരമായ പെരുമാറ്റവും സേവന മനോഭാവവും കൈമുതലായുള്ള നമ്മുടെ ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ലോകമെന്നും ആദരവോടെയാണ് കാണുന്നത്. പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും സ്വന്തം ജീവനെ പോലും തൃണവൽഗണിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ സേവനം ചെയ്യുന്നത്. കോവിഡ് കാലത്ത് ലോകം മുഴുവൻ അടച്ചുപൂട്ടിയ മുറിക്കുള്ളിൽ സുരക്ഷിതമായി കഴിഞ്ഞപ്പോൾ സുരക്ഷാ കവചങ്ങളും ധരിച്ച് രാപ്പകൽ ഭേദിപന്യെ രോഗികളെ ശുശ്രൂഷിക്കുവാനായി നമ്മുടെ ഡോക്ടർമാർ തയ്യാറായി. പല വികസിത വിദേശ രാജ്യങ്ങളിലും കോവിഡ് മരണനിരക്ക് കുത്തനെ ഉയർന്നപ്പോഴും ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കോവിഡ് രോഗികൾക്ക് തീവ്രപരിചരണം നൽകി കോവിഡ് മരണങ്ങൾ നിയന്ത്രിക്കുവാൻ നമ്മുടെ ഡോക്ടർമാർക്ക് സാധിച്ചു. അതിനിടയിൽ കോവിഡ് ബാധിച്ച് ഒട്ടനവധി ആരോഗ്യ പ്രവർത്തകർ മരണത്തിന് കീഴടങ്ങുകയും ഉണ്ടായി. ഇന്ത്യയിൽ മാത്രം 400 ഡോക്ടർമാരാണ് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത്. 5.5 വർഷത്തെ സുദീർഘമായ പഠന പ്രക്രിയയിലൂടെയാണ് ഒരു വിദ്യാർത്ഥി MBBS ബിരുദം കരസ്ഥമാക്കുന്നത്. നീറ്റ് UG എന്ന പ്രവേശന പരീക്ഷയാണ് ആദ്യത്തെ കടമ്പ. അതിനുശേഷം വിവിധ സെമസ്റ്ററുകളിലായി 100-ലേറെ പരീക്ഷകൾ പാസ്സായാൽ മാത്രമേ ഡോക്ടറാകാനുള്ള അടിസ്ഥാന യോഗ്യത ഒരു വിദ്യാർത്ഥിക്ക് കൈവരികയുള്ളൂ. അതിനുശേഷം 3 വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനവും പിന്നീട് 3 വർഷം സൂപ്പർ സ്പെഷ്യാലിറ്റി പഠനത്തിനുമായി ജീവിതത്തിലെ 12 വർഷങ്ങളാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പഠനത്തിനായി ചെലവഴിക്കേണ്ടി വരുന്നത്. മനുഷ്യ ശരീരത്തിൻ്റെ സങ്കീർണമായ ഘടനയും രോഗങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങളും ചികിത്സയുടെ വിശദാംശങ്ങളും മനുഷ്യ മനസ്സിൻ്റെ വിചിത്രമായ സഞ്ചാരപഥങ്ങളും അവയിലുണ്ടാകുന്ന വൈകല്യങ്ങളുമൊക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഡോക്ടറായി മാറുന്നത്. രോഗാതുരതകളും രോഗാകുലതകളും അകറ്റാനും വേദന ശമിപ്പിക്കുവാനും സൗഖ്യം പകരാനും ആശ്വാസം പ്രദാനം ചെയ്യാനും പ്രാപ്തനായ ഡോക്ടറെ സമൂഹം കാണപ്പെട്ട ഒരു ദൈവത്തെപ്പോലെ കാണുന്നതിൽ അത്ഭുതപ്പെടാനില്ല. എന്നാൽ സമീപകാലത്തുണ്ടായ ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഡോക്ടർമാരുടെ മനോവീര്യം കെടുത്തുന്നതാണ്. ഡോക്ടർമാർക്കെതിരായും ആശുപത്രികൾക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ഉറ്റവരും ബന്ധുക്കളും മരണത്തിന് കീഴടങ്ങുന്നത് സങ്കടകരമായ കാര്യമാണ്. എന്നാൽ വൈദ്യശാസ്ത്രത്തിനും പരിമിതികളുണ്ടെന്ന കാര്യം സമൂഹം ഓർക്കണം. ആധുനിക വൈദ്യശാസ്ത്രത്തിലും ചികിത്സയിലും അമിത ആത്മവിശ്വാസം ഉണ്ടാകാൻ പാടില്ല. ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത തരത്തിലുള്ള സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി അനവധി രോഗികൾ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടാറുണ്ട്. നിരവധി ദീർഘസ്ഥായി രോഗങ്ങൾ മൂലം രോഗാതുരതയേറിയ രോഗികൾ ഗുരുതരാവസ്ഥയിലെത്തുവാൻ സാധ്യത കൂടുതലാണ്. അത്തരം കേസുകളിൽ സമയോചിതമായി ഇടപെട്ടുകൊണ്ട് അടിയന്തര ചികിത്സ നൽകുവാൻ ഡോക്ടർമാർക്ക് ധൈര്യവും ആത്മവിശ്വാസവും നൽകേണ്ടത് സമൂഹത്തിൻ്റെ കടമയാണ്. അതിനു പകരം അകാരണമായി ഡോക്ടർമാർക്കെതിരെ നീങ്ങിയാൽ ഡിഫൻസീവ് പ്രാക്ടീസ് എന്ന പ്രതിരോധ ചികിത്സയിലേക്ക് നീങ്ങുവാൻ ഡോക്ടർമാർ നിർബന്ധിതരായേക്കും. റിസ്ക് എടുത്ത് ചികിത്സിക്കാൻ ഡോക്ടർമാർ തയ്യാറാകാതെ വന്നാൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ ചികിത്സയായിരിക്കും തടസ്സപ്പെടുന്നത്. അത്യന്താധുനിക പരിശോധനാ മാർഗങ്ങളും ചികിത്സാവിധികളും ഉടലെടുത്തതോടെ ഡോക്ടർ രോഗി ബന്ധത്തിലുള്ള അപചയമുണ്ടായതായി പരക്കെ പരാതി ഉയരുന്നുണ്ട്. രോഗിയോടുള്ള സൗഹാർദ്ദപരമായ പെരുമാറ്റം, കാരുണ്യത്തോടെയുള്ള ഒരു സ്പർശം, ഒരു വാക്ക്, ഇതിനൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. ഒരു കാലത്ത് നമ്മുടെ കുടുംബ ഡോക്ടർമാരുടെ കൈമുതലും

0: കൈപുണ്യവും രോഗികൾക്ക് ആശ്വാസമേകുന്ന പെരുമാറ്റമായിരുന്നു. ഡോക്ടർ രോഗി ബന്ധത്തിലുള്ള ഊഷ്മളതയും ഹൃദയബന്ധവും വീണ്ടെടുക്കുവാൻ ഡോക്ടർമാരും ശ്രമിക്കണം. എല്ലാ രോഗാവസ്ഥകളും ഭേദമാക്കാൻ കഴിയുകയില്ലെങ്കിലും ഡോക്ടർമാരുടെ സംയോജിതമായ ഇടപെടലിലൂടെ രോഗിക്ക് എപ്പോഴും സാന്ത്വനമേകുവാൻ കഴിയും എന്ന കാര്യം ഓർക്കണം. പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴും പ്രളയം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ജനജീവിതം സ്തംഭിപ്പിക്കുമ്പോഴും ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനും ശുചീകരണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുവാനും ഡോക്ടർമാർക്ക് കഴിയണം. രോഗനിർണയത്തിലും ചികിത്സയുടെ ഫലം ഉറപ്പാക്കാനും ഡോക്ടർമാരോടൊപ്പം രോഗികളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗം ഗുരുതരാവസ്ഥയിലെത്തുന്നത് പലപ്പോഴും രോഗലക്ഷണങ്ങൾ അവ്യക്തമാകുന്നത് മൂലവും രോഗി കൃത്യമായിട്ടുള്ള വിവരങ്ങളും രോഗചരിത്രവും ഡോക്ടർമാർക്ക് നൽകാത്തതുകൊണ്ടും കൂടിയായിരിക്കാം. രോഗികൾ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് സ്വയം ചികിത്സ. രോഗലക്ഷണങ്ങൾ അവ്യക്തമാകുന്നത് കൂടാതെ മരുന്നിൻ്റെ പാർശ്വഫലങ്ങൾ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും സ്വയം ചികിത്സ കാരണമാകും. മരുന്നുകളോടൊപ്പം തന്നെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഭക്ഷണ ക്രമീകരണവും അതോടൊപ്പം വ്യായാമം ഉൾപ്പെടെയുള്ള ജീവിതശൈലി പുനഃക്രമീകരണവും ഉണ്ടായാൽ മാത്രമേ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് രോഗികളും ഓർക്കേണ്ടതുണ്ട്. ജൂലൈ 1 മറ്റൊരു ഡോക്ടർ ദിനം കൂടി സമാഗതമാകുമ്പോൾ നമ്മുടെ ജീവനും ജീവിതവും സംരക്ഷിക്കുവാനായി ഡോക്ടർമാർ നടത്തുന്ന നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങളെ നമുക്ക് ആദരവോടുകൂടി സ്മരിക്കാം. ഒപ്പം നാടിൻ്റെയും നാട്ടുകാരുടെയും ആരോഗ്യ ജീവിതം ഉറപ്പാക്കാനായി ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണയും നൽകാം.
1: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിന് പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. BBG റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്ന് മുതൽ പ്രാബല്യത്തിലാണ്. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ.

0: വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യ എല്ലാ മേഖലയെയും മാറ്റിമറിക്കുന്നതായും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ സജ്ജരായിരിക്കണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തെ യുവാക്കളുടെ ഊർജ്ജം, കഴിവ്, പ്രതിബദ്ധത എന്നിവയിലൂടെ മാത്രമേ വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: To building a more inclusive and prosperous India. Dear students, you are going to begin your careers at a transformative juncture when India is moving confidently towards becoming a developed nation by 2047. This vision of Viksit Bharat can be realized only through the energy, talent, and commitment of our youth.
0: ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളുള്ള മെഡലുകളും രാഷ്ട്രപതി ചടങ്ങിൽ വിതരണം ചെയ്തു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഇതോടെ ഉയരും. പദ്ധതിക്കായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിയമം കൊണ്ടുവന്നത്. VBG റാംജി നിയമം പ്രകാരം തൊഴിലാളികളുടെ പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം VBG റാംജി പ്രകാരം 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നു. 2026-27 സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്ന് GR അനിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് GR അനിൽ ആരോപിച്ചു. ഫണ്ടിൽ ആനുപാതികമായ കുറവുണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 3-ാം ഗഡു കൊടുക്കാമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ഡിസംബറിൽ കൊടുക്കേണ്ടിയിരുന്ന 3-ാം ഗഡു തിരഞ്ഞെടുപ്പിന്റെ പേരിൽ കൊടുക്കാതിരുന്നത് LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ച തുകയേക്കാൾ കൂടുതൽ UDF സർക്കാർ ഇപ്പോൾ നൽകി ണ്ടെന്നും കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റ് പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ 57% കുറവ് ഉണ്ടാകുമായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ കുറവ് വരുത്തി എണ്ണക്കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവാണ് വന്നത്. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഡൽഹിയിൽ 2,930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ പുതുക്കിയ വില. റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ എന്നിവയ്ക്ക് വിലക്കുറവ് ആശ്വാസമേകും. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പുതുക്കിയ ഫീസ് ഘടന പ്രകാരം 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിനായുള്ള അപേക്ഷാ ഫീസ് 2,500 രൂപയായി ഉയർത്തി. 36 പേജ് തത്കാൽ പാസ്പോർട്ടിന് 5,000 രൂപയാണ് അപേക്ഷാ ഫീസ്. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 3,500 രൂപയും തത്കാൽ പാസ്പോർട്ടിന് 6,000 രൂപയുമാണ് അപേക്ഷാ ഫീസ്. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ 36 പേജ് പാസ്പോർട്ട് പുതുക്കുന്നതിന് 5,000 രൂപയും 60 പേജ് പാസ്പോർട്ടിന് 6,000 രൂപയുമാണ് പുതുക്കിയ അപേക്ഷാ ഫീസ്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയവർ ഇതുപ്രകാരം ലഭിച്ച SEID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറേണ്ടതാണ്. 2-ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സുഗമമായ ഡിജിറ്റൽ പേയ്മെന്റുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും

0: പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ തുടങ്ങിയ പ്രമുഖർ മനുഷ്യരാശിയെ സേവിക്കുന്നതിൽ ഡോക്ടർമാർ പുലർത്തുന്ന സമർപ്പണ മനോഭാവത്തെയും പ്രതിബദ്ധതയെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടലെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. രാജ്യത്തെ ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ സുപ്രധാന ഘടകമായ ഡോക്ടർമാർ രോഗി പരിചരണത്തിൽ ഉന്നത നിലവാരം ഉറപ്പാക്കുന്നു ായി ആരോഗ്യമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ സൈന്യത്തിന്റെ ആധുനികവൽക്കരണം വേഗത്തിലാക്കേണ്ടതുണ്ടെന്ന് കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ്. വിവിധ മേഖലകളിൽ ഒരേ സമയം പ്രവർത്തിക്കാൻ ശേഷിയുള്ള സേനയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്നും ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനറൽ സേഠ് വ്യക്തമാക്കി.
1: फ्यूचर रेडी आर्मी का निर्माण करना है जो हर तरीके से सशक्त हो और मल्टी डोमेन में ऑपरेट करने के लिए सक्षम हो. इन सभी उद्देश्यों को मद्देनजर रखते हुए और माननीय रक्षा मंत्री द्वारा डेकेड ऑफ ट्रांसफॉर्मेशन के अंतर्गत दिए गए मार्गदर्शन से प्रेरणा लेते हुए मैंने अपने फोकस एरियाज निर्धारित किए हैं.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു ആതിഥേയരായ മെക്സിക്കോയുടെ വിജയം. സ്വീഡനെതിരായ നോക്കൌട്ടിൽ ഫ്രാൻസ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ജയം നേടി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോ മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. യുഎസ്എ ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:00 മത്സരം ആരംഭിക്കും. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. യുപിഐ സംവിധാനത്തിലൂടെയുള്ള പണമിടപാടുകളുടെ എണ്ണം 23% ഉയർന്നു. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട വാർഷിക കണക്കുകൾ പ്രകാരം 22 ബില്യൺ അധികമാണ് ഇന്ത്യയിലെ യുപിഐ ഇടപാടുകൾ. ജൂൺ മാസത്തിൽ യുപിഐ വഴി പ്രതിദിനം ശരാശരി 75.7 കോടി ഇടപാടുകളാണ് നടന്നത്. 8-ലേറെ രാജ്യങ്ങളിലും യുപിഐ സംവിധാനം പ്രാബല്യത്തിലുണ്ട്. മറാത്തി ചലച്ചിത്ര നാടക പ്രവർത്തക വിജയ മേത്ത മുംബൈയിൽ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംഗീത നാടക അക്കാദമി അവാർഡും മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. വിജയ മേത്തയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സമാധാന ധാരണയെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി അഭിപ്രായ വ്യത്യാസങ്ങൾ നയതന്ത്ര മാർഗത്തിലൂടെ പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും വ്യക്തമാക്കി. വാണിജ്യ ഗതാഗതം സുഗമമാക്കുന്നതിൽ മേഖലയിലെ സുസ്ഥിര സമാധാനം പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. നാളെ നടക്കുന്ന 16-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. BBG റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് പെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ റിപ്പോർട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ചലച്ചിത്ര ഗാനങ്ങൾ. എം ജി ശ്രീകുമാറും സുജാതയും സംഘവും പാടിയ ഗാനം ചിത്രം ഒളിയമ്പുകൾ. ഗാനരചന ONV കുറുപ്പ്. സംഗീതം MS വിശ്വനാഥൻ.

0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: സായന്തനം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസും ചിത്രയും.

ഒ.എൻ.വി. കുറിപ്പിന്റെ വരികൾക്ക് വിദ്യാധരൻ ഈണം നൽകി നമ്മുടെ നാട് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയതാണ് കേട്ടത്. അടുത്ത ഗാനം രുദ്രമാദേവി എന്ന ചിത്രത്തിൽ മൃദുല വാര്യർ പാടിയത്. ഗാനരചന സുധാംശു, സംഗീതം ഇളയരാജ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: കുടുംബ വാർത്തകൾ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസ്. വരികൾ എഴുതിയത് S. രമേശൻ നായർ. ഈണം നൽകിയത് ബേണി ഇഗ്നേഷ്യസ്.

ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി. സണ്ണി സ്കൂട്ടർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ് കേട്ടത്. അടുത്ത ഗാനം ജയചന്ദ്രനും ജാനകിയും പാടിയത് ചിത്രം ബിന്ദു. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ. സംഗീതം പീറ്റർ റൂബൻ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: മുത്തുക്കുടയും ചൂടി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസും ചിത്രയും. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ദർശൻ രാമൻ.

അടുത്ത ഗാനം വിജയ് യേശുദാസും ശ്വേതയും പാടിയത്. ചിത്രം ബാഹുബലി. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം കീരവാണി.

പന്തളം ബാലനും ആതിര മുരളിയും ചേർന്ന് പാടിയ ഗാനം ചിത്രം വള്ളിക്കെട്ട്. ഗാനരചന ജിബിൻ എടവനക്കാട്, സംഗീതം മുരളി പുനലൂർ.

0: പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായകൻ രവിശങ്കർ. മാണിക്യകല്ല് എന്ന ചിത്രത്തിലെ ചെമ്പരത്തി കമ്മലിട്ട് എന്ന ഹിറ്റ് ഗാനത്തിലൂടെ പ്രേക്ഷക മനം കവർന്ന അദ്ദേഹം നിരവധി സിനിമകളിലും ആൽബങ്ങളിലും ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണിക്കായി നിരവധി ലളിതഗാനങ്ങളും അദ്ദേഹം പാടിയിട്ടുണ്ട്. ശ്രോതാക്കൾക്ക് ഗായകൻ രവിശങ്കറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ 9495964321, 9496593031. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495964321, 9496593031. ഹലോ പ്രിയ ഗീതം ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12:30. അതിഥി ഗായകൻ രവിശങ്കർ.
1: ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതിയിലൂടെ ഡിജിറ്റൽ യുഗത്തിലെ ഏറ്റവും മികച്ച പഠന സാമഗ്രികൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ. വിവരസാങ്കേതിക വിദ്യയെ പഠനത്തിനായി പ്രയോജനപ്പെടുത്തു. പുസ്തകങ്ങളുടെ ഡിജിറ്റൽ പതിപ്പുകൾ, അതായത് ഇ ബുക്കുകൾ, ഇ കുംഭ്, അനുവാദിനി, UGC e-resources പോർട്ടലുകളിൽ നിന്ന് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം.
0: ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ഭാവാർത്ഥം.

പിറ്റ്സ്ബർഗിൽ രണ്ടുപേരെ കൊന്നുകളഞ്ഞ റസ്കോൾ നിക്കോവിന്റെ കുറ്റബോധത്തിന്റെ സങ്കീർണമായ അപഗ്രഥനമാണ് ഇതുവരെ ആടിക്കഴിഞ്ഞത്. പ്രതിനായകൻ റസ്കോൾ നിക്കോവ് സമൂഹ നിയമത്തിന്റെ പ്രതീകമായ പെട്രോവിച്ച് എന്ന പോലീസ്

0: പുനരാലോചന നടത്തിയാലോ? കുറ്റസമ്മതം നടത്താൻ അവിടെ എന്തിനു പോണം? പിടികൊടുക്കണോ? വയ്യ, ഒരാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം മിക്കവാറും ഈ പാലത്തിലൂടെ എന്നെ ഒരു ജയിൽ വണ്ടിയിൽ കൊണ്ടുപോകും. അപ്പോൾ എനിക്കെങ്ങനെ ഈ പുഴയിലേക്ക് നോക്കാനാകും? അവളുടെ ശബ്ദമല്ലേ മനസ്സിൽ മുഴങ്ങുന്നത്? സോണിയയുടെ.
1: പൊതുസ്ഥലങ്ങളിലേക്ക് ചെന്ന് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ കുനിഞ്ഞ് വണങ്ങി മണ്ണിനെ ചുംബിക്കുക. കാരണം നിങ്ങൾ അതിനോടും പാപം ചെയ്തു. എന്നിട്ട് ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയുക, ഞാൻ ഒരു കൊലപാതകിയാണ്.

0: സോണിയ, ഞാൻ അനുസരിക്കുന്നു. ഈ മൈതാനത്തിന്റെ നടുവിൽ ഞാൻ മുട്ടുകുത്തട്ടെ. ഈ ചെളി പുരണ്ട മണ്ണിൽ പരമാനന്ദത്തോടെ ചുംബിക്കട്ടെ.
1: നോക്കടേ, അടിച്ച് പിമ്പിരിയെ ചെയ്യുന്ന കണ്ടല്ലേ അവൻ.
2: ഏയ്, അതല്ല, ഈ മണ്ണിനോടും തന്റെ കുഞ്ഞുങ്ങളോടും യാത്ര പറഞ്ഞ് ജെറുസലേമിലേക്ക് പോവുകയാണ്. സഹോദരന്മാരെ, ലോകത്തെ മുഴുവൻ കുനിഞ്ഞു വണങ്ങി മഹത്തായ സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തെയും അതിന്റെ നടപ്പാതയെയും ചുംബിക്കുന്നു.
3: വളരെ ചെറുപ്പം, മാന്യൻ.
0: ഇല്ല, എനിക്ക് ഉറക്കെ പറയാനാകുന്നില്ല ഞാനൊരു കൊലപാതകിയാണെന്ന്. ഇല്ല, ഞാൻ വിഴുങ്ങിക്കളയുന്നു. എനിക്ക് പറയാനാവുന്നില്ല, നാവ് പൊന്തുന്നില്ല. അവിടെ 50 വാരാകലെ ഒളിച്ചു നിന്ന് നോക്കുന്നത് സോണിയല്ലേ? അവളോട് വരണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ എന്നെ പിന്തുടരുകയാണ്. വരികയാണ് അവൾ ജീവിതത്തിന്റെ അന്ത്യം വരേക്കും. ആ, അതാ പോലീസ് സ്റ്റേഷൻ. എത്തി, ഞാനെത്തി.

0: അകത്ത് അകത്താരുമില്ലേ?
1: നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്?
2: ഞാനിതാ അങ്ങയുടെ സേവനത്തിനായി തയ്യാർ എന്റെ പ്രിയപ്പെട്ട സാർ.
0: അതെ, ഇയാൾ പെട്രോവിച്ച് എന്നെയും പ്രതീക്ഷിച്ച് എന്റെ വരവും പ്രതീക്ഷിച്ച്.
2: അങ്ങെന്നെങ്കിലും പറഞ്ഞു?
0: ഇല്ല,
2: അത് കള്ളം. വരവും പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നെന്ന്? അതെ, പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളോട് ക്ഷമിക്കണം. ഒരു തൊപ്പിയിൽ എന്താണുള്ളത്? അത് കടയിൽ നിന്ന് വാങ്ങാം. തൊപ്പിക്കുള്ളിൽ എന്താണുള്ളത്? നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കഴിയില്ല.
0: അപ്പോൾ ക്ഷമാപണം നടത്തിയത് എന്തിനാണ് സർ?
2: കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചോ? പേടിപ്പിച്ചോ? കാര്യമൊന്നുമില്ല. നിങ്ങളുടെ സഹോദരിയെ കാണാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി. ഉന്നത സംസ്കാരമുള്ള സുന്ദരിയായ യുവതി, മാന്യവരിതാ.

0: നിങ്ങളെ ഞാൻ വല്ലാതെ സംശയിച്ചു കേട്ടോ. ആ സംഭവം ഭംഗിയായി ഞാൻ പരിഹരിച്ചു. നിങ്ങളുടെ ധാർമ്മിക രോഷം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അമ്മയും സഹോദരിയും വന്നതുകൊണ്ട് നിങ്ങൾ താമസ സ്ഥലം മാറുമായിരിക്കും ഇല്ലേ?
1: ഇല്ല, ഞാൻ താമസം മാറ്റുന്നില്ല. ഇവിടെ ഞാൻ വെറുതെ ഒന്ന് കയറിയതാണ്. ഒരു കാര്യം ചോദിക്കാൻ. സമത്വം ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു.
0: ഓ, അതറിഞ്ഞില്ലേ? അയാൾക്ക് സ്ഥലം മാറ്റമായി ഇന്നലെ. പോകുമ്പോൾ ഇവിടെയുള്ള എല്ലാവരുമായി അയാൾ വഴക്കിട്ടു, തീർത്തും മോശമായ രീതിയിൽ. ധിക്കാരി. ആ, ബുദ്ധിമാന്മാരെല്ലാം അങ്ങനെയാണ്.
1: ഇയാൾ എന്താണ്? അഭിനയമാണോ? അതോ കേസ് ഇല്ലാതാക്കിയോ?
0: നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ?
1: ഇല്ല.
0: അല്ല, പറഞ്ഞു. അതെ, നിങ്ങൾ ഊഹിച്ചത് തന്നെ. നിങ്ങളെ അതിൽ നിന്നൂരി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ആ,
1: എന്തൊക്കെയാണത്?
0: നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല നടക്കുന്നത്. ഇന്ന് കാലത്ത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് ഒരു മാന്യൻ സ്വയം വെടിവെച്ചു മരിച്ചു. ഒരു സിഡ്രിഗെയ്ലോക്ക്.
1: സിഡ്രിഗെയ്ലോക്ക്?
0: ആളെ അറിയുമോ?
1: അയാളെന്റെ സുഹൃത്തായിരുന്നു. എന്റെ അനിയത്തി അയാളുടെ വീട്ടിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിരുന്നു.
0: ഇന്നലെ അയാളെ കണ്ടിരുന്നു.
1: ഇന്നലെയും അയാളെ കണ്ടിരുന്നു.
0: ഹേ, നിങ്ങൾ വീണ്ടും വിളർത്തിരിക്കുന്നുവല്ലോ. ഹോ, വല്ലാത്ത ചൂട്. ഇതിനുള്ളിൽ ശരിക്ക് ശുദ്ധവായു കടക്കുന്നില്ല.
1: ശരി, ഞാൻ പോട്ടെ. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം.
0: ഒരിക്കലും ബുദ്ധിമുട്ടല്ല, ബുദ്ധിമുട്ടല്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇവിടെ വരാം. നിങ്ങളെ കാണുന്നത് എനിക്കിഷ്ടമാണ്. എപ്പോഴും വരാം.
1: ഞാൻ വെറുതെ വന്നതാണ്. സെമറ്റോവിനെ ഒന്ന് കാണാൻ മാത്രം.
0: അതെ, മനസ്സിലായി, മനസ്സിലായി. ആ, നിങ്ങളെ കാണുന്നത് തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ്.
1: ഞാൻ പുറത്തിറങ്ങുകയാണ്. കോണിപ്പടി ഇറങ്ങുമ്പോൾ എന്താണൊരു തളർച്ച. അതാ, ദൂരെയല്ലാതെ സോണിയ നിൽക്കുന്നു. തീവ്രവേദനയും നൈരാശ്യവും അവളുടെ മുഖത്ത് കാണുന്നുവല്ലോ. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം. മുകളിലേക്ക് തന്നെ പോകാം. വയ്യ, വയ്യ.
0: ഏ, റസ്കോൾനിക്കോ, യാത്ര പറഞ്ഞു പോയിട്ട് നിങ്ങൾ മടങ്ങി വന്നു. നിങ്ങൾക്ക് സുഖമില്ല. ഒരു ഒരു കസേര. ആ, ഇവിടെ ഇരിക്കൂ, കുറച്ച് വെള്ളം കൊണ്ടുവരൂ.
1: വേണ്ട, വേണ്ട, വേണ്ട. ഞാൻ കുറ്റസമ്മതം നടത്തുന്നു. ഞാനാണ് ആ പണ്ടം പണയം വാങ്ങി പലിശയ്ക്ക് പണം കൊടുക്കുന്ന വൃദ്ധയെയും അവരുടെ സഹോദരി ലിസബറ്റിയും മഴുകൊണ്ട് വെട്ടിക്കൊന്നത്. അതെ, മഴുകൊണ്ട് വെട്ടി വെട്ടിക്കൊന്നത്. അവരെ കൊള്ളയടിക്കുകയായിരുന്നു എന്റെ ഉദ്ദേശ്യം. ഞാനിത് കീഴടങ്ങുന്നു, കുറ്റമേറ്റു പറയുന്നു, കുറ്റമേറ്റു പറയുന്നു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, മർമെലഡോവ് തമലം ശ്രീകുമാർ, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, സ്വിഡ്രിഗൈ ലോഗ് അനന്തപുരം രവി, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, ലൂഷിൻ കണ്ണൻ നായർ, നിക്കോള പ്രവീൺ രാജ് കിളിമാനൂർ, ആൻഡ്രി അനീഷ് നായർ, പലിശക്കാരി വൃദ്ധ അടൂർ ആശാദേവി, സോണിയ നിതുന നെവിൽ, കാതറീന സിന്ധു വിജയൻ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ, അമാലിയ ആശ റാഫി, പോലങ്ക ബേബി അശ്വേത, കൂടാതെ ബിജു കല്ലുവാതുക്കൽ, സുഷമ അനിൽ, വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ വെള്ളനാട്, സന്ദീപ് സുരേഷ്, രജു കോലിയക്കോട്, സജികുമാർ പോത്തൻകോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ആകാശവാണി ഇപ്പോൾ ഗാനോപഹാരം. ഇന്നത്തെ ഗാനോപഹാരത്തിലെ ആദ്യ ഗാനം മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്. ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം രവി ബോംബെ.

യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ചിത്രം പറന്നു പറന്നു പറന്ന്.

ബ്രഹ്മാസ്ത്രം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ. അടുത്ത ഗാനം ഒരു സായാഹ്നത്തിന്റെ സ്വപ്നം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് രചന ഒ എൻ വി കുറിപ്പ്, സംഗീതം ഔസേപ്പച്ചൻ.

0: July 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: MT പ്രദീപ് കുമാർ എഴുതിയ ഗാനം, ആർ സോമശേഖരന്റെ ഈണത്തിൽ ജയചന്ദ്രൻ പാടിയത്. ചിത്രം അയാൾ

ഗാനോപകാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഉത്തരം എന്ന ചിത്രത്തിൽ അരുന്ധതി പാടിയത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം വിദ്യാധരൻ.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാനോപഹാരം സമാപിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇപ്പോൾ നിഖിൽ രാജ് പാടിയ ഗാനം ചിത്രം ഏണി

പ്രസീത ചാലക്കുടിയും സംഘവും പാടിയ ഗാനം ചിത്രം കരുതൽ. രചന ഷൈജു കേലന്തറ, സംഗീതം ജോൺസൺ മംഗഴ.

ചിത്രയും രാജ്കുമാർ രാധാകൃഷ്ണനും പാടിയ ഗാനം ചിത്രം. വലതുവശത്തെ കള്ളൻ. രചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു ശ്യാം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 17, ശകവർഷം 1948 ആഷാഢം 10, 2026 ജൂലൈ മാസം 1 തീയതി ബുധനാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30:52. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ചോദ്യോത്തരവേളയിൽ ഇന്നാദ്യം ഇന്നലെ ചോദിച്ച ചോദ്യം പറയാം. ലോക സോഷ്യൽ മീഡിയ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇതിൻ്റെ ഉത്തരം, എല്ലാ വർഷവും June 30 ലോക സോഷ്യൽ മീഡിയ ദിനമായി ആചരിക്കുന്നത്. ഇനി ഇന്നത്തെ ചോദ്യം, ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് എന്ന്. ചോദ്യം ഒരിക്കൽ കൂടി,

101 ദശാംശം 4 മെഗാ ഹെഡ്സിൽ ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി തേനിശൈ. ഉണ്ണികൃഷ്ണനും ബോംബെ ജയശ്രീയും പാടിയ ഗാനം ഇരുവർ എന്ന ചിത്രത്തിൽ

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: അടുത്ത ഗാനം ഗോകുലം എന്ന ചിത്രത്തിൽ മനോയും സ്വർണലതയും പാടിയത്.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ചിന്നത്തമ്പി എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ഗായകൻ SP ബാലസുബ്രഹ്മണ്യം.

0: അധ്യാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ.
2: തേനീശയിലെ അടുത്ത ഗാനം ആസൈ മുഖം എന്ന ചിത്രത്തിൽ TM സൗന്ദരരാജൻ പാടിയത്.

0: തലമുറകൾ പിന്നിട്ട യാത്ര.
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ.
0: തലമുറകൾ പിന്നിട്ട യാത്ര.
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് തേനീശി തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 5:30 കേൾക്കാം. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: അതിൽ പ്രസിദ്ധിയായിട്ട് ഗംഗാദേവി ഭൂമിയിലേക്ക് വരാമെന്ന് സമ്മതിക്കുന്നു. പക്ഷെ ഗംഗാദേവി ഭൂമിയിലേക്ക് വരുമ്പോൾ വളരെ വലിയൊരു പ്രളയം ഉണ്ടാകും എന്ന് അറിഞ്ഞതുകൊണ്ട് ശിവഭഗവാൻ ഗംഗാദേവിയെ തന്റെ ജടയിൽ ഒളിപ്പിച്ചിട്ടാണ് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഭൂമിയിലേക്ക് വന്ന് ഭഗീരഥന് മോക്ഷം കൊടുക്കുന്നു. അങ്ങനെ ഒരു കഥ നമ്മുടെ പുരാണത്തിലുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ മഹാനത പോലെയാണ് ഗംഗാനദി ഒഴുകുന്നതെന്നാണ് ആര് പറയുന്നത്? ഭാരതേന്ദു ഹരിശ്ചന്ദ്ര പറയുന്നത്. എഹാം കാ പാനി ബഹുത്ത് ഠണ്ട ഓർ മീഠാ ഹെ ജൈസെ ചീനി കാ ടുക്കട ബർഫ് മേ ജമായാ ഗയാ ഹോ ഗംഗാ കാ പാനി ബിൽക്കുൽ സാഫ് ഓർ സഫേദ് ദിഖായി ദേതാ ഹെ ഓർ ഇസ്മേ തരഹ തരഹ കെ ജീവ് ആനന്ദ് സെ ഉച്ഛൽ കൂദ് കർത്തേ ഹെ. ആജ് കി കക്ഷ യഹീം സമാപ്ത ഹോതി ഹെ ഹം അഗലി കക്ഷാ മേ ഫിർ മിലേംഗേ. ധന്യവാദ് ബച്ചോ.
1: ധന്യവാദ് അധ്യാപിക ജി.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: സസ്തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായി നാം ആചരിക്കുകയാണ്. ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി നൽകുന്ന ആശംസാ സന്ദേശം കേൾക്കാം.
2: റേഡിയോ ഹെൽത്തിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. പ്രശസ്ത ചികിത്സകനും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനവും ചരമദിനവും ആയ ജൂലൈ 1 നമ്മൾ ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർമാർ സമൂഹത്തിന് നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങളെ ഓർക്കാനും അവരെ ആദരിക്കാനുമുള്ള ഒരു ദിനമാണിത്. കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. മികച്ച ആരോഗ്യ സൂചകങ്ങളും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നമ്മുടെ കരുത്തും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഈ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഡോക്ടർമാരും അവരുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരുമാണ്. നിപ്പയും ഡെങ്കിയും എലിപ്പനിയും ഷിഗലയും പോലെയുള്ള പകർച്ചവ്യാധി ഭീഷണികളെയും വർഷകാലത്തുണ്ടാകുന്ന പകർച്ചപ്പനികളെയും നേരിട്ടുകൊണ്ട് നമ്മുടെ മെഡിക്കൽ സംഘം നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ്. സ്വന്തം സുഖസൗകര്യങ്ങളും കുടുംബത്തോടൊപ്പമുള്ള സമയവും മാറ്റിവെച്ച് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്നവരാണ് ഓരോ ഡോക്ടറും. കോവിഡ് കാലം മുതൽ ഇന്ന് വരെ നമ്മൾ കടന്നു പോകുന്ന കഠിനമായ വഴികളിലെല്ലാം ആ ദൗത്യം അവർ എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് നിർവഹിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ അവസരത്തിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഈ ജീവൻ രക്ഷകർക്ക് സമാധാനത്തോടെയും സുരക്ഷിതത്വത്തോടെയും ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നത് സമൂഹത്തിൻ്റെ കടമയാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവുമാണ്. ഡോക്ടർമാരുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമം ഉറപ്പുവരുത്തുമ്പോൾ മാത്രമാണ് കൂടുതൽ ഊർജ്ജസ്വലതയോടെ ജനങ്ങൾക്ക് സേവനം നൽകാൻ അവർക്ക് കഴിയുന്നത്. ഏവർക്കും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് കേരള സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതിൽ നമ്മുടെ ഡോക്ടർമാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പ്രിയപ്പെട്ട ഡോക്ടർമാരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സമർപ്പണത്തിനും കാരുണ്യത്തിനും മുന്നിൽ

0: നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അടുത്തതായി നമുക്ക് തൈറോയ്ഡ് രോഗത്തെക്കുറിച്ചും അതിൻ്റെ പരിശോധനാ രീതികളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ ബിപിൻ കെ ഗോപാൽ.
4: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് മുകളിൽ ഇരിക്കുന്ന ചിത്രശലഭത്തിൻ്റെ ഷേപ്പുള്ള ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണ്. ചെറിയ ഗ്രന്ഥിയാണെങ്കിലും അതിൻ്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കോശങ്ങളിലും നിയന്ത്രണമുണ്ടെന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായ സത്യം. തൈറോയ്ഡ് ഗ്രന്ഥി എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുകയാണെങ്കിൽ അത് വിവിധ തരത്തിലുള്ള രോഗങ്ങളിലേക്കും രോഗലക്ഷണങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് T3 ഉം T4 ഉം. ഈ ഹോർമോണുകളുടെ രക്തത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാം. ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കൂടുകയാണെങ്കിൽ നമ്മളതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്നും, ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കുറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്നും പറയുന്നുണ്ട്. ഇതിന് രണ്ടിനും വിപരീത രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രക്തത്തിൽ T3 ഉം T4 ഉം അളവ് വളരെ കൂടുതലും പിറ്റ്യൂട്ടറി ഉൽപ്പാദിപ്പിക്കുന്ന TSH അളവ് കുറവുമായിരിക്കും. അതിൻ്റെ രോഗലക്ഷണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വളരെ ഇറിറ്റബിൾ ആവാനും ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാവാനും ഭയങ്കര ആശങ്കാകുലരാകാനും ഉള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രക്രിയ കൂടുന്നുണ്ട്. അതുപോലെ നമുക്ക് വളരെ കൂടുതലായിട്ട് നമ്മൾ വിയർക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ശരീരത്തിൻ്റെ ഭാരം യാതൊരു കാരണവുമില്ലാതെ കുറയുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ നഖങ്ങളൊക്കെ വളരെ തിന്നാവാനും അത് പൊടിയാനൊക്കെ ഉള്ള സാധ്യത, മുടിയും അതുപോലെ തന്നെ മുടിയും വളരെയേറെ തിന്നായിട്ട് അതും മുടി പൊട്ടിപ്പോകാനൊക്കെ ഉള്ളൊരു സാധ്യത. ഇങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഹോർമോണിൻ്റെ കൂടുതൽ കൊണ്ട് നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിനെ അത് ബാധിക്കാറുണ്ട്. ഉറക്കത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും ഉറക്കക്കുറവൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മസിൽ ക്രാമ്പുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വിവിധങ്ങളായ രോഗലക്ഷണങ്ങളാണ് നമുക്ക് ഈ ഹൈപ്പർ തൈറോയിഡിസം കൊണ്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടീഷനാണ് ഇതിൻ്റെ അളവ് കുറയുക എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊരു ഗ്രന്ഥി കൂടി ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിലിരിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ് നമ്മുടെ രക്തത്തിലെ തൈറോയിഡിനെ നിയന്ത്രിക്കുന്നത്. ഈ TSH അളവ് രക്തത്തിൽ കൂടുകയാണെങ്കിൽ നമ്മുടെ റണ്ണിങ് തൈറോയിഡിൻ്റെ T3 ഉം T4 ഉം അളവ് രക്തത്തിൽ കുറയാൻ സാധ്യതയുണ്ട്. അത് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാറുണ്ട്. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും ഹൈപ്പർ തൈറോയിഡിസിൻ്റെ നേരെ വിപരീതത്തിലാണ് വരുന്നത്. ഇതിൽ വരുന്നത് ഭയങ്കര നമ്മൾ ക്ഷീണിതരായിരിക്കും. നമുക്ക് ഒരു കാര്യവും ചെയ്യാനുള്ള ഒരു ഉത്സാഹം നമുക്ക് കാണത്തില്ല. എപ്പോഴും നമുക്ക് തണുപ്പിനോട് ഭയങ്കരമായ ഒരു അവർഷനായിരിക്കും. തണുപ്പത്ത് നമുക്ക് ഇരിക്കാനേ പറ്റില്ല. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള കുഴപ്പങ്ങളുണ്ടാകാറുണ്ട്, മലബന്ധം. പിന്നെ അതുപോലെ സ്കിൻ എപ്പോഴും വളരെ ഡ്രൈ ആയിരിക്കും, ഉണങ്ങി. നമുക്ക് ഒരു എപ്പോഴും ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നൊരു കാര്യം, നമുക്ക് ശരീരഭാരം കൂടുന്ന ഒരവസ്ഥയാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ ശരീരഭാരം കുറയുകയാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസത്തിൽ ശരീരഭാരം കൂടുന്ന ഒരവസ്ഥയാണ്.

വീക്ക് മസിൽസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ മെൻസ്ട്രൽ സൈക്കിളിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാനസിക നില പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസത്തിൽ ആങ്സൈറ്റിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇതിൽ നമുക്ക് ഡിപ്രഷനാണ് ഉണ്ടാകുന്നത്. അവർക്ക് ഒരു ജോലിയും ചെയ്യാനുള്ള ഒരു ഉത്സാഹം കാണത്തില്ല. എപ്പോഴും എവിടെയെങ്കിലും ഇങ്ങനെ മൂടി പുതച്ചിരിക്കുന്ന ഒരു പ്രകൃതിയിലാണ്, ഒരു സ്ഥിതിവിശേഷമാണ് ഹൈപ്പോ തൈറോയിഡിസത്തിലുള്ളത്. അപ്പോൾ ഇത് രണ്ടും ശരീരത്തിന് ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തൈറോയിഡിനെ പറ്റിയുള്ള തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ച് നമ്മൾ അവബോധമുള്ളവരായിരിക്കണം. തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു വശത്തേക്ക് മാത്രമല്ല, അത് ഹൈപ്പർ തൈറോയിഡുമാകാം, അത് ഹൈപ്പോ തൈറോയിഡുമാകാം. അതിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ നേരത്തെ പരിശോധനകൾക്ക് വിധേയമാകുക, അതുപോലെ തന്നെ എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചികിത്സയ്ക്ക് മുന്നിട്ട് വരിക. ഇതിലൂടെ നമുക്ക് തൈറോയിഡ് രോഗങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധിക്കും. തൈറോയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ പല മെറ്റബോളിസത്തിലേക്കും മെറ്റബോളിസത്തെയും നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ്. തൈറോയിഡ് ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ കാൽഷ്യം ലെവലിൽ മാറ്റം വരുന്നുണ്ട്, നമ്മുടെ ലിവറിനെ അത് ബാധിക്കുന്നുണ്ട്, കൊളസ്ട്രോൾ ലെവലിനെ അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരോഗ്യം, തൈറോയിഡ് ഹോർമോണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും ഏതൊരു വ്യക്തിയുടെയും അത് അവർ സ്വയം ശാക്തീകരിക്കുകയും അവർ സ്വയം ഇതിലെ പരിശോധനയ്ക്കായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുക. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് തൈറോയിഡ് രോഗങ്ങൾ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രക്തത്തിലെ പരിശോധനയാണ്. അപ്പോൾ നമുക്ക് T3 നമുക്ക് പരിശോധിക്കാൻ പറ്റും, T4 പരിശോധിക്കാൻ സാധിക്കും, TSH പരിശോധിക്കാൻ. ഈ ഒരു സിമ്പിൾ ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് തൈറോയിഡിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ ഒരു തൈറോയിഡ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും വീക്കമോ അല്ലെങ്കിൽ ഒരു നോഡ്യൂളോ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അത് പരിശോധിക്കാനായിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കഴുത്ത് തൊട്ട് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും തൈറോയിഡിൽ വീക്കമുണ്ടോ, ഗ്രന്ഥിയിൽ എന്തെങ്കിലും നോഡ്യൂൾസ് വല്ലതും വന്നിട്ടുണ്ടോ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് സ്കാനിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും, റേഡിയോളജിക്കൽ ടെസ്റ്റുകൾ നമുക്കിൻ്റെ അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് ഇത് കണ്ടെത്താൻ സാധിക്കും. പിന്നെ നമുക്ക് തൈറോയിഡിൽ വരുന്ന മറ്റ് അസുഖങ്ങളെന്ന് പറയുന്നത് ഒന്ന് തൈറോയിഡൈറ്റിസ് ആണ്, അത് തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പോലുള്ള രോഗങ്ങൾ വരാം. അതുപോലെ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് തൈറോയിഡ് ഗ്രന്ഥി വീങ്ങി വരുന്ന ഗോയിറ്റർ പോലെയുള്ള അതും അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രേവ്സ് ഡിസീസൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് തൈറോയിഡ് ക്യാൻസർ. ഇന്ന് കേരളത്തിൽ വളരെ പ്രാബല്യത്തിൽ നമ്മൾ കാണുന്ന ഒരു തരം ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസേഴ്സ്. അപ്പോൾ അതിൽ തന്നെ ബിനൈനും മാലിഗ്നൻ്റുമായിട്ടുള്ള ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പം അതിൽ മാലിഗ്നൻ്റായിട്ടുള്ള ക്യാൻസർ സ്ത്രീകളുടെ ക്യാൻസേഴ്സിൻ്റെ ഇടയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസർ. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിലുണ്ടാകുന്ന ചെറിയ ചെറിയ മുഴ അല്ലെങ്കിൽ നോഡ്യൂൾ അതിന് വരുന്ന സൈസ് വ്യത്യാസത്തിലൂടെയാണ് പലപ്പോഴും അത് ക്യാൻസറായിട്ട് മാറുന്നത്. അപ്പം ഇതിനെതിരെയും നമ്മൾ ജാഗരൂകരായിരിക്കണം. നമുക്ക് വളരെ ഫലപ്രദമായ ചികിത്സാ രീതികൾ ഇതിനെല്ലാം തന്നെയുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് തൈറോയിഡിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് അമ്മമാർ തൈറോയിഡ് രോഗികളാണെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രോഗമുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ തൈറോയിഡ് പരിശോധിച്ച് നോക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കുഴപ്പം കാണുകയാണെങ്കിൽ അവർക്ക് തുടക്കത്തിൽ തന്നെ തൈറോയിഡിൻ്റെ മരുന്ന് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ കുട്ടികളുടെ ബുദ്ധിക്ക് വരെ IQ ലെവൽസിന് വരെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ചികിത്സ എന്തൊക്കെയാണ് തൈറോയിഡിൻ്റെ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് തൈറോയിഡ് ഗുളി തൈറോയിഡിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റുകളുണ്ട്. തൈറോയിഡ് കുറയുകയാണെങ്കിൽ തൈറോയിഡിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എൽട്രോക്സിൻ പോലെ അല്ലെങ്കിൽ തൈറോയിഡ് പോലെയുള്ള ടാബ്ലറ്റുകളുണ്ട്. ഇനി അഥവാ തൈറോയിഡ് കൂടുതലാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റുകൾ നമുക്കുണ്ട്. പിന്നെ ക്യാൻസേഴ്സിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നതെങ്കിൽ അതിന് സർജിക്കൽ കറക്ഷൻ തന്നെയാണ്. അത് തൈറോയിഡ് ഗ്രന്ഥി മൊത്തമായിട്ടോ അല്ലെങ്കിൽ നോഡ്യൂൾ മാത്രമായിട്ടോ ഒക്കെ മാറ്റുന്ന സർജറികളുണ്ട്. അത് ഡോക്ടർമാരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആകെക്കൂടെ ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു കൊച്ചു ഗ്രന്ഥിയാണ് നമ്മുടെ തൈറോയിഡ് ഹോർമോൺ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലാൻഡിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും നല്ല ആരോഗ്യത്തിന്, നമ്മുടെ ബുദ്ധിപരമായും നമ്മുടെ

0: എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെ ഒരു ചുമതലയാണ്. അപ്പോൾ അത് അറിയാനായിട്ട് നിങ്ങൾ എല്ലാവരും തൈറോയ്ഡ് ഗ്രന്ഥിയെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, അതിൻ്റെ രോഗങ്ങളെക്കുറിച്ച്, അതെങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച്, എങ്ങനെ ചികിത്സിക്കാമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവബോധമുള്ളവരായി മാറുക. നമുക്ക് നല്ല ഒരു ആരോഗ്യമുള്ള ഒരു തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആസൈ എന്ന ചിത്രത്തിൽ സുജാതയും ശങ്കർ മഹാദേവനും പാടിയത്.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: മധു ബാലകൃഷ്ണനും മധുശ്രീയും പാടിയത് ജി എന്ന ചിത്രത്തിൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം. 6:10 കാവ്യാഞ്ജലി. ഇന്ന് കാവ്യാഞ്ജലിയിൽ കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ, വിനീഷ് വിആറുമായി അഭിമുഖം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അമൂല്യ ഗീതികൾ, ലളിതഗാന പരിപാടി. 8:00 ചിത്രീകരണം, മഴയായി പൊഴിയ. രചന PM വിജയകുമാർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആയുഷ്മാൻ ഭാരത് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം, ഇൻ്റർവൽ പ്രത്യേക പരിപാടി, പ്രതിരോധം അതിജീവനം. 9:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, ഇതിൽ മഴപ്പാട്ടുകൾ. 10:00 ഹൃദയരാഗങ്ങൾ, നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 തമിഞ്ഞ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 നാടകഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാവ്യാഞ്ജലി, കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താ വീക്ഷണം, 6:50 സൺവാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 സാഹിത്യവേള, 8:00 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്ന് ഇടുക്കിയിൽ കാലാവസ്ഥ പൊതുവെ മേഘാവൃതമായിരുന്നു. ഇടയ്ക്കിടെ മഴയുണ്ടായിരുന്നു. നാളെ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. 4 വരെ മണിക്കൂറിൽ 40 മുതൽ 50 km/h വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യത. ഇടുക്കിയിൽ ഇന്ന് കണക്കാക്കിയ ഉയർന്ന താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസ്.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്തൃ

0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: ഇനി ഇന്ന് ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം: ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം: ജൂലൈ 1. ഡോക്ടർ ബിധിൻ ചന്ദ്രയുടെ ജന്മദിനവും ചരമദിനവുമാണ് ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ഞാറ്റുവേല.
2: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
2: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന വിളയാണ് ചീര. പ്രോട്ടീനുകളാലും ധാതുലവണങ്ങളാലും സമ്പുഷ്ടമായ ചീര മലയാളിയുടെ പ്രധാന ഇലക്കറി കൂടിയാണ്. കേരളത്തിലെ കാലാവസ്ഥയിലും മണ്ണിലും കൃഷി ചെയ്യാൻ അനുയോജ്യമായ ചീര വളരെ എളുപ്പത്തിലും വേഗത്തിലും കൃഷി ചെയ്യാൻ സാധിക്കുന്ന വിള കൂടിയാണ്. നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ചീര ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കാഴ്ചക്കുറവ് പരിഹരിക്കുന്നതിനും കാരണമാകുന്നു. ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ചീരയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാറ്റുവേലയിൽ. നമ്മോടൊപ്പം ചേരുന്നു വെള്ളായണി കാർഷിക കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയായ അപർണ. നമസ്കാരം അപർണ.
1: നമസ്കാരം.
0: നമ്മുടെ കാലാവസ്ഥയും മണ്ണുമെല്ലാം ചീരകൃഷിക്ക് വളരെ അനുയോജ്യമാണല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആദ്യം
1: കേരളത്തിലെ കാലാവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച വിളയാണ് ചീര. അധിക മഴയുള്ള സമയം ഒഴിച്ചാൽ എല്ലാ സമയത്തും നമുക്ക് ചീരകൃഷി ചെയ്യാനായി സാധിക്കും. അതിനുവേണ്ടിയിട്ട് നമ്മൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണ്. അതുകൂടാതെ തന്നെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണാണ് ചീരകൃഷി ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ളത്. ചൂടുകൂടിയ ഈർപ്പമുള്ള കാലാവസ്ഥയാണ് പൊതുവെ ചീരകൃഷി ചെയ്യാനായിട്ട് അനുയോജ്യം. ഇപ്പം കേരളത്തിലായിക്കോട്ടെ മറ്റ് സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, നമ്മൾ അടുക്കളത്തോട്ടമായിട്ടും വാണിജ്യാടിസ്ഥാനത്തിലുമെല്ലാം ചീര കൃഷി ചെയ്യാവുന്നതാണ്.
0: ഏത് സമയവും കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണെന്ന് കേട്ടിട്ടുണ്ട് ചീര. അതായത് മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഒക്കെ ചീര കൃഷി ചെയ്യാം. വേനൽക്കാലം കൂടുതൽ അനുയോജ്യമാണെന്ന് തോന്നുന്നു അല്ലേ ചീര കൃഷിക്ക്?
1: തീർച്ചയായും.
0: അപ്പൊ ഈ ചീര കൃഷിയിൽ ഏതൊക്കെ ഇനങ്ങളാണ് ഉള്ളതെന്ന് പറയാമോ?
1: ചീരയിലെ ഇനങ്ങളെ നോക്കുകയാണെങ്കിൽ നമുക്ക് പല പല ഇനങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. പല തവണകളായിട്ട് വിളവെടുക്കാൻ പറ്റുന്നവയും ഒരു തവണയാ മാത്രം വിളവെടുക്കാൻ പറ്റുന്ന ചീര ഇനങ്ങളും ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഇളം പച്ച, കടും പച്ച, ചുവപ്പ്, കടും ചുവപ്പ്, വ്യത്യസ്ത നിറത്തിൽ നമുക്കിന്ന് ചീര ലഭിക്കും. ചുവന്ന ചീരയാണെങ്കിൽ കണ്ണാര ലോക്കൽ, കൃഷ്ണശ്രീ, കെ യു വൈഗ, അരുൺ എന്നീ ഇനങ്ങളാണുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് കെ യു വൈഗയാണ്. നമുക്ക് പല തവണകളായിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വിള കൂടിയാണ്. മാത്രമല്ല ഉയർന്ന ഉൽപ്പാദനശേഷിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചീരയിലൊരു പ്രശ്നമാണ് പൂവിടുന്നത്. കെ യു വൈഗ എന്ന ഈ ഇനം പതുക്കെയാണ് ഇതിൽ പൂവിടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിലെ കർഷകർക്ക് കൃഷി ചെയ്യാനായിട്ട് കെ യു വൈഗ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ പച്ചയാണെങ്കിൽ സി ഒ വൺ, സി ഒ ടു, മോഹിനി, രേണുശ്രീ എന്നീ ഇനങ്ങളും ലഭ്യമാണ്.

0: ചീരയുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് മറ്റു പച്ചക്കറിയിൽ നിന്നും ചീരയെ വേറിട്ട് നിർത്തുന്നത്?
1: അടുക്കള തോട്ടത്തിലായിക്കോട്ടെ, അതല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിലായിക്കോട്ടെ, നമുക്ക് രണ്ടിലും നമുക്ക് ചീര കൃഷി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു ഇലക്കറി കൂടിയാണ്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ചീര കണ്ടാൽ വാങ്ങിയേക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഓരോ മലയാളികളും. കൂടാതെ നമ്മളുടെ ക്രോപ്പ് റൊട്ടേഷനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു വിളയാണ് ചീര. ചീരയുടെ പെട്ടെന്നുള്ള വളർച്ചയാണ് മറ്റൊരു കാരണം. അതുപോലെ തന്നെ പാവപ്പെട്ടവൻ്റെ ഇലക്കറി എന്നാണ് ചീര അറിയപ്പെടുന്നത്. ഉയർന്ന പോഷക ഗുണവും ഇതിന് മറ്റൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. ദിവസേന 50 മുതൽ 100 ഗ്രാം വരെ പല വിഭവങ്ങളായിട്ട് നമ്മൾ ചീര കഴിക്കുകയാണെങ്കിൽ കുട്ടികളിലുള്ള കാഴ്ചക്കുറവിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു.
0: കൃഷിരീതിയെക്കുറിച്ചൊന്ന് പറയാമോ? ചീരയുടെ നടീൽ എങ്ങനെയാണ്?
1: ഒരു സെന്റിൽ കൃഷി ചെയ്യുന്ന കർഷകനാണെങ്കിൽ വെറും 8 ഗ്രാം വിത്ത് മാത്രം മതിയാകും. നല്ല രീതിയിൽ നിലമൊരുക്കി വിത്ത് വിതയ്ക്കാവുന്നതാണ്. ഈ ചീരയുടെ വിത്ത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ 1 ഗ്രാം വിത്തിന് 100 ഗ്രാം മണൽ എന്ന രീതിയിൽ മിക്സ് ചെയ്ത് 1 സെന്റിമീറ്റർ ആഴത്തിൽ വിതറിക്കൊടുക്കാവുന്നതാണ്. പറിച്ചു നടലാണെങ്കിൽ ആദ്യമേ നമ്മൾ പോട്ട്രേസിലൊക്കെ വളർത്തിയെടുത്ത ചീര 3 ആഴ്ച പ്രായമായ സ്റ്റേജ് എത്തുമ്പോൾ നമുക്കതിനെ പറിച്ചു നടാവുന്നതാണ്.
0: നടീലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ചീരയുടെ വളപ്രയോഗ രീതികൾ എന്താണ്?
1: നിലമൊരുക്കിയ ഉടൻ ചാണകമോ കമ്പോസ്റ്റോ ജൈവവളം നമുക്ക് അടിവളമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. NPK എടുക്കുകയാണെങ്കിൽ 100, 50, 50 കിലോഗ്രാം എന്നുള്ള റേഷ്യോയിലായിരിക്കും ചീരയ്ക്ക് വേണ്ടിയിട്ട് വളപ്രയോഗമായിട്ട് നടത്തേണ്ടത്. പല തവണകളായിട്ട് നമുക്ക് ചീര വിളവെടുക്കാവുന്നതാണ്. ഓരോ തവണ വിളവെടുത്തതിനു ശേഷവും 1% യൂറിയ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്ത വിളവെടുക്കുന്നതിന് നമുക്ക് കുറച്ച് വിളവ് കൂടുതലായിട്ട് ലഭിക്കാനായിട്ടും ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും. ഇപ്പോൾ അടുക്കള തോട്ടത്തിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് നമുക്ക് ജൈവവളമായിട്ടും നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചീര കൃഷി ചെയ്യാവുന്നതാണ്.
0: ചീരയുടെ രോഗകീട നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ?
1: ചീര ഒരു ഇലക്കറി ആയതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും സംയോജിത കീടരോഗ നിയന്ത്രണമാണ് നല്ലത്. പക്ഷേ ഇലക്കറി നമ്മൾ ഇലയായിട്ട് ഭക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ജൈവ കീട നിയന്ത്രണം കർഷകർക്ക് തിരഞ്ഞെടുക്കാവുന്നൊരു ഓപ്ഷൻ കൂടിയാണ്. ഇതിൽ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വെള്ളീച്ച, ചാഴി, പുഴുക്കൾ ഇത്തരത്തിലുള്ള ധാരാളം കീടങ്ങൾ നമുക്ക് ചീരയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കീടങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് വേപ്പില മിശ്രിതം ചെടിയിൽ തളിക്കുന്നത് ഉചിതമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. രോഗങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രോഗം ബാധിച്ച ചെടിയാണെങ്കിൽ അത് അപ്പോൾ തന്നെ നമ്മൾ നീക്കം ചെയ്യുക. കൂടാതെ തന്നെ എലിപ്പുള്ളി രോഗമാണ് കൂടുതലായിട്ട് നമുക്ക് ചീരയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുന്ന CO1 എന്ന ഇനം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് തന്നെ സ്യൂഡോമോണാസ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതും ഈ രോഗത്തെ ഒരു പരിധിവരെ ചെറുത്തു നിൽക്കാൻ സാധിക്കും. പിന്നെ ചിലയിടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും പച്ച ചീരയും ചുവന്ന ചീരയും ഇടകലർത്തി നടുന്നത്. ഇതും ഒരു പരിധിവരെ നമുക്ക് ഈ രോഗങ്ങളെയും കീടങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നു. ഈ ട്രൈക്കോഡർമ പോലുള്ള സമ്പുഷ്ടീകരിച്ച ചാണകം ഇട്ട് കൊടുക്കുന്നതും വേപ്പില പിണ്ണാക്ക് മണ്ണിൽ ഇട്ട് കൊടുക്കുന്നതും എല്ലാം നമുക്ക് ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു.
0: ഈ ചീര വിളവെടുക്കുന്നത് എപ്പോഴാണ്?
1: നട്ടതിനു ശേഷം 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ആദ്യത്തെ വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും. 4 മുതൽ 5 തവണ വരെ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. ആദ്യം 3 ആഴ്ച കൊണ്ട് വിളവെടുത്ത ചീര അത് കഴിഞ്ഞ് 10ഓ 15ഓ ദിവസം ഇടവിട്ട് നമുക്ക് വീണ്ടും വിളവെടുക്കാവുന്നതാണ്. അത് ചെടിയുടെ വളർച്ച കൂടി നോക്കിയിട്ട് വേണം നമ്മൾ വിളവെടുക്കുന്നത്. വിളവെടുത്ത ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1% യൂറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും അടുത്ത വിളവെടുപ്പിന് അത് ഗുണകരമാക്കും. പിന്നെ വിളവെടുപ്പിന് ശേഷം ഇലകളിലെ വെള്ളം പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഉയർന്ന ചൂടിലൊന്നും ചീര സൂക്ഷിക്കാതിരിക്കുക. വിളവെടുത്ത ഉടനെ തന്നെ ചീര ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം.
0: ചീര നട്ടുകഴിഞ്ഞ് ഏകദേശം 1 മാസമൊക്കെ ആകാറാകുമ്പോൾ ഈ ചീര പൂക്കാറുണ്ടല്ലോ, അത് ഗുണമാണോ ദോഷമാണോ?
1: വിത്തിന് വേണ്ടി വളർത്തുന്ന ചീരകളാണെങ്കിൽ നമുക്ക് പൂക്കുന്നത് തീർച്ചയായിട്ടും ഗുണം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇലക്കറിയായിട്ടാണ് ചീര കൃഷി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചീര പൂക്കുന്നത് നമുക്ക് ദോഷകരം തന്നെയാണ്. ചീര പൂത്ത് കഴിഞ്ഞാൽ ഇലയുടെ ഗുണമേന്മയിൽ കുറവ് വരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൂക്കുന്നതിന് മുമ്പ് തന്നെ വിളവെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം.
0: ചീര നമുക്ക് ഇടവിളയായിട്ടും കൃഷി ചെയ്യാമല്ലോ, അപ്പൊ ഏതൊക്കെ വിളകളുടെ ഇടവിളയായിട്ടാണ് നമുക്ക് ചീര കൃഷി ചെയ്യാൻ സാധിക്കുന്നത്?
1: വാഴ നനയുമ്പോൾ ചീര നനയും എന്ന് പറയുന്നതിൻ്റെ ഔചിത്യം ഇവിടെയാണ്. കാരണം വാഴ, തെങ്ങ്, ചോളം അതല്ലാതെ നമ്മളുടെ നാട്ടിലുള്ള പച്ചക്കറികളുടെ ഇടയിലെല്ലാം നമുക്ക് ചീര ഒരു ഇടവിളയായിട്ട് കൃഷി ചെയ്യാവുന്നതാണ്. ഇടവിളയായിട്ട് ചീര കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഇനം കൂടെ നമ്മൾ നോക്കണം. കാരണം മുഖ്യവിളയുടെ തണൽ നടുന്ന ചീരയ്ക്ക് പ്രശ്നമാണോ എന്നുകൂടെ അന്വേഷിച്ചതിനു ശേഷം അത്തരത്തിലുള്ള തണലിന് പ്രതിരോധിക്കുന്ന വിളകൾ

0: വേണം നമ്മൾ ഇടവേളയായിട്ട് കൃഷി ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. രോഗപ്രതിരോധത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഉള്ള സ്ഥലം മാക്സിമം ഉപയോഗിക്കാനായിട്ടും ഇത്തരത്തിൽ ചീര ഇടവേളയായിട്ട് ചെയ്യുന്നത് സഹായിക്കുന്നു.
1: നമുക്ക് ചീര കൃഷിക്ക് ഗുണമേന്മയുള്ള വിത്തുകൾ എവിടെ നിന്നാണ് ലഭിക്കുക?
0: ചീര കൃഷി ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നമുക്കിപ്പം കൃഷിഭവനം എന്നായിക്കോട്ടെ, KVK, കേരള സർവകലാശാലയുടെ പല ഔട്ട്ലെറ്റിൽ നിന്നും നമുക്ക് ഈ ചീര വിത്തുകൾ ലഭിക്കുന്നതാണ്. ചീരയായിക്കോട്ടെ മറ്റേത് പച്ചക്കറി ആയിക്കോട്ടെ, കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കർഷകനോ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയ്ക്കോ വിത്തുകളെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമാണ്. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ നമുക്ക് എല്ലാവർക്കും കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു വിളയാണ് ചീര. കുറച്ച് സമയവും കുറച്ച് സ്ഥലവും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചീര കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.
1: ഒരുപാട് ഗുണങ്ങളുള്ള ചീരയെക്കുറിച്ചാണ് അപർണ ഇത്രയും നേരം സംസാരിച്ചത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായത്, നമുക്കൊരു താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലാണെങ്കിൽ പോലും കുറച്ച് സമയം ചെലവഴിച്ചാൽ നമുക്ക് വിഷരഹിതമായ ഒരു ഇലക്കറി വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് എടുക്കാൻ സാധിക്കും. കൂടാതെ നമ്മുടെ മക്കൾക്കും കുടുംബത്തിലെ എല്ലാവർക്കും പോഷകസമ്പുഷ്ടമായ വിഷരഹിതമായ ആരോഗ്യ ഭക്ഷണം നമുക്ക് തന്നെ തയ്യാറാക്കാനും സാധിക്കും. ഇത്രയും നേരം ചീരയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവച്ചതിന് വെള്ളായണി കാർഷിക കോളേജിലെ PG വിദ്യാർത്ഥിനിയായ അപർണയ്ക്ക് നന്ദി അറിയിക്കുന്നു.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: 71 വർഷങ്ങൾ
2: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി.
2: പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി കൃത്യതയോടെയുള്ള പരിശ്രമങ്ങളും നയരൂപീകരണവും സമൂഹതലത്തിൽ ബോധവൽക്കരണവും നൽകാൻ ഉദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യം.
3: ये तो चाहते हैं कि बहू तो हमें पढ़ी लिखी मिले, लेकिन बेटी को पढ़ाना है तो 50 बार सोचने के लिए मजबूर हो जाते हैं.
2: पद्धति के തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി.
3: यह अन्याय कब तक चलेगा? ये हमारी सोच में ये दोगलापन कब तक चलेगा? अगर बहू पढ़ी लिखी चाहते हैं तो बेटी को भी पढ़ाना ये हमारी जिम्मेवारी बनती. अगर हम बेटी को नहीं पढ़ाएंगे तो बहू भी पढ़ी लिखी मिले, ये अपेक्षा करना अपने आप के साथ अन्याय है.
2: ആൺകുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്കും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നേരിടാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ലിംഗനിർണയം, ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ സാമൂഹിക അവബോധം കൊണ്ടുവരിക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. ദേശീയ തലത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ പെൺകുഞ്ഞുങ്ങളുടെ ലിംഗാനുപാതം കുറവുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ പഠനം നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങളുടെ നേർക്കുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മാനവ വിഭവശേഷി മന്ത്രാലയവും ഒന്നിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന ദ്രുതകർമ്മസേന, ആരോഗ്യം, കുടുംബക്ഷേമം, വിദ്യാഭ്യാസം, പഞ്ചായത്തീരാജ്, ഗ്രാമവികസനം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ മറ്റ് സംസ്ഥാന ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിക്കാണ് ചുമതല. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ. മറ്റു സ്ഥലങ്ങളിൽ അവരവരുടേതായ ഭരണ സംവിധാനവും വനിതാ ശാക്തീകരണ വിഭാഗവുമാണ് ചുമതലക്കാർ. പെൺകുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും പോഷണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനവും നൽകുന്നില്ല എന്നും പദ്ധതി ഉറപ്പുവരുത്തുന്നു. കുട്ടികളിലെ ലിംഗവ്യത്യാസാനുപാതം കുറയുന്നതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ബോധവൽക്കരണ വീഡിയോകളും സർക്കാർ പ്രദർശിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും തുല്യനീതി അവകാശപ്പെട്ടതാണ് എന്ന മുദ്രാവാക്യം പദ്ധതി ഉയർത്തിപ്പിടിക്കുന്നു.
1: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: and Director General of Akashwani and DD News, Rajiv Kumar Jain, were also present at the event. In men's cricket, India will take on England in the first T20 international of the five-match series in Chesterfield Street tonight. The match is scheduled to begin at 10 p.m. Indian time. The Shreyas Iyer-led Indian side will look to bounce back from their shocking 2-0 defeat to Ireland in the last series. In FIFA World Cup, England will face Democratic Republic of Congo, Belgium will meet Senegal, and USA will clash with Bosnia and Herzegovina in round of 32 matches tonight. And with that, we end this news bulletin.
1: Akashavani, Devikulam Spice of Kavyanjali. പ്രിയ ശ്രോതാക്കളെ, കാവ്യാഞ്ജലിയിൽ ഇന്ന് കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ പുതിയ പരമ്പര ആരംഭിക്കുന്നു.
2: കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
3: കാളിദാസമാധുരിയിൽ ആദ്യം മേഘസന്ദേശവും തുടർന്ന് കുമാരസംഭവവുമാണ് നാം ആസ്വദിച്ചത്. എന്നാൽ കാവ്യങ്ങളിൽ കാളിദാസൻ സഹൃദയർക്ക് നൽകിയ കന്നിക്കണി രഘുവംശമാണ്. ബൃഹത്തും മഹത്തുമാണ് രഘുവംശ കാവ്യം. 19 സർഗങ്ങളിൽ 1000-ലധികം ശ്ലോകങ്ങൾ. സൂര്യവംശത്തിൻ്റെ കഥയാണ്. ദിലീപൻ മുതൽ അഗ്നിവർണൻ വരെ 30 രാജാക്കന്മാരുടെ ചരിതം. ഭരണത്തെയും സമൂഹത്തെയും പറ്റിയുള്ള തൻ്റെ ആദർശങ്ങൾ കാളിദാസൻ അവതരിപ്പിക്കുന്നത് ഈ ആദ്യ കാവ്യത്തിലാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്കൊരു ശാശ്വത വിദ്യാലയമാണ് രഘുവംശം എന്ന് വിജ്ഞന്മാർ പറയാറുണ്ട്. പലരും ഇതിനെ കാളിദാസൻ്റെ ശ്രേഷ്ഠകൃതിയായി കണക്കാക്കുകയും ചെയ്യുന്നു. പിൽക്കാലകൃതികളിൽ കാണുന്ന തരളമായ റൊമാൻറ്റിക് ഭാവനകളിലേക്കല്ല, ഗഹനമായ ക്ലാസിക് ചിന്തകളിലേക്കാണ് നവതാരുണ്യത്തിൽ കാളിദാസൻ്റെ കവിത ചിറകടിച്ചത് എന്നത് പഠിതാക്കളുടെ മുൻപിൽ ഒരു പ്രഹേളികയായി അവശേഷിക്കുന്നു. കാളിദാസ കവിതയ്ക്കാകെ ആമുഖമാകാവുന്ന വാഗർത്ഥങ്ങളെ സംബന്ധിച്ച പ്രസിദ്ധമായ ശ്ലോകം രഘുവംശത്തിൻ്റെ മംഗളമായാണ് കവി നിബന്ധിച്ചിരിക്കുന്നത്. വാക്കും അതിൻ്റെ അർത്ഥവും വേണ്ട പോലെ മനസ്സിൽ തോന്നാൻ ജഗത് പിതാക്കളെ വന്ദിക്കുന്നു.

0: ജഗതഃ പിതരൌ പാർവതീ പരമേശ്വരൌ അഹം വന്ദേ. സർവചരാചരാത്മകമായ പ്രപഞ്ചത്തിൻ്റെ മാതാപിതാക്കളായ ഉമാമഹേശ്വരന്മാരെ
1: വന്ദിക്കുന്നു.
0: മാതാച പിതാച മാതാപിതരൌ, അതിലേകശേഷൻ വന്നിട്ട് പിതരൌ എന്നു മാത്രം പറഞ്ഞാലും മാതാവും പിതാവും എന്നർത്ഥം. ജഗത് പിതാക്കൾക്കൊരു വിശേഷണം, വാഗർത്ഥാവിവ സംപൃക്തൗ, വാക്ച അർത്ഥശ്ച വാഗർത്ഥൗ, വാക്കും അർത്ഥവും പോലെ നിത്യബദ്ധരാണ് പാർവതി പരമേശ്വരന്മാർ. ശബ്ദത്തിൻ്റെ അധിഷ്ഠാനം പാർവതിയും അർത്ഥത്തിൻ്റേത് പരമശിവനുമാണ് എന്നാണ് പുരാണ സങ്കല്പം. അർത്ഥനാരീശ്വര രൂപത്തിൽ പരസ്പരം പിരിയാത്തവരാണ് ഉമയും ശിവനും. മൊഴിയും പൊരുളുമെന്ന പോലെ അവർ ഇണങ്ങിയിരിക്കുന്നു. കാവ്യ ആരംഭത്തിൽ അവരെ സ്മരിക്കുന്നത് വാഗർത്ഥ പ്രതിപത്തിക്കു വേണ്ടിയാണ്. പ്രതിപത്തി, പ്രാപ്തി, അറിവ്, ഇന്ന ശബ്ദം പ്രയോഗിച്ചാൽ ഇന്ന അർത്ഥം വരുമെന്നുള്ള അറിവ്. കാവ്യരചനയിൽ കവി അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഇതാണ്. ഭാഷ അപൂർവം,

0: ഉള്ളു തുറന്നു കാട്ടാൻ വാക്കിന് കഴിയാതെ പോകുന്നു. ഇത് പരിഹരിക്കണമെങ്കിൽ ശബ്ദചിത്രങ്ങളും അർത്ഥചിത്രങ്ങളും അഹമഹമികയാ സമുദ്രത്തിൽ തിരകൾ എന്ന പോലെ മനസ്സിലേക്ക് തള്ളി വരണം. അതിന് വാഗർത്ഥ പ്രതിപത്തി ഉണ്ടാകണം. അത് തരാൻ കഴിയുന്നവർ പാർവതി പരമേശ്വരരാണ്. വാക്കും അർത്ഥവും പോലെ നിത്യ സമ്പർക്കം അവർക്കുണ്ട്. ഉള്ളിൽ തിരിയുന്ന ആശയം കേൾക്കുന്നവരിലേക്ക് പകർത്തുന്നതിന് ഉചിതമായ ശബ്ദങ്ങൾ കണ്ടെത്തുകയാണ് കവിയുടെ കർമ്മം. അതുകൊണ്ട് കവികൗശലൻ തെളിയിക്കുന്നത് വാഗർത്ഥ പ്രതിപത്തിയെയാണ്. ആവോളം പദാവലികൾ തനിക്ക് നൽകണേ എന്നാണ് കവിയുടെ പ്രാർത്ഥന. ശബ്ദവും അർത്ഥവും പോലെ നിത്യബദ്ധർ എന്ന വിശേഷണം വാഗർത്ഥ പ്രതിപത്തി നൽകാൻ അവർക്ക് കഴിയൂ എന്ന് സൂചിപ്പിക്കുന്നു. ജഗത്പിതാക്കൾ എന്ന വിശേഷണം തന്നോടവർക്ക് വാത്സല്യമുണ്ടെന്നും പ്രാർത്ഥിച്ചത് കനിഞ്ഞരുളുമെന്നതിൽ സംശയമില്ലെന്നും ധ്വനിപ്പിക്കുന്നു. വാക്തേനു വത്സന് പാൽ ചുരത്തിക്കൊടുക്കുന്നത് പോലെ പിൽക്കാലത്ത് രചിക്കാനിരിക്കുന്ന കുമാരസംഭവത്തിൻ്റെ മർമ്മം ഈ മംഗളത്തിൽ കവി ഒളിപ്പിച്ചിരിക്കുന്നു. ഉമാമഹേശ്വരന്മാർ നിത്യസംതൃപ്തരാകും, ജഗത്പിതാക്കളും ആകും. അർത്ഥതലങ്ങൾ അനേകമുണ്ട് ആദ്യകാവ്യത്തിലെ ഈ ചെറുവരികൾക്ക്. പിൽക്കാല കാവ്യങ്ങൾക്കൊന്നിനും കാളിദാസൻ മംഗളം എഴുതിയിട്ടില്ല. അതുകൊണ്ട് കാളിദാസൻ്റെ കാവ്യങ്ങൾക്ക് മൊത്തമുള്ളൊരു മംഗളമായി വാഗർഥാവിവ എന്ന ശ്ലോകത്തെ കണക്കാക്കാം. വാഗർഥതുല്യം പിരിയാതെയുള്ള യോഗത്തൊടും ലോകപിതാക്കളായി പേർ കേട്ട ഗൗരി പരമേശ്വരർക്കായി വാഗർഥബോധം വരുവാൻ തൊഴുന്നേൻ എന്ന് കുണ്ടൂർ നാരായണ മേനോന്റെ പരിഭാഷ.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസമാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: 71 വർഷങ്ങൾ
3: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
3: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ
3: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
3: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ
3: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
3: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. July 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ. SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചകഃ ജതിന ശർമ്മ.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്താനും ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തിക്കാനും ഇതിലൂടെ സാധിച്ചു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും സഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദ വോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
2: സർക്കാർ അവതരിപ്പിച്ച ഔദ്യോഗിക ഭേദഗതികളോടെയാണ് ധനബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെ അടങ്ങുന്ന ബില്ലാണ് സഭ ശബ്ദവോട്ടോടെ പാസാക്കിയത്. അതേസമയം പ്രതിപക്ഷത്തോടൊപ്പം BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. എന്നാൽ പരിമിതമായ നിർദ്ദേശങ്ങളാണ് ധനബില്ലിൽ ഉള്ളതെന്നും ബില്ലിൽ ഒന്നും ഒളിപ്പിച്ച് കടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കുന്നത് കേരളത്തിലാണെന്നും വീര്യം കുറഞ്ഞ മദ്യം വേണ്ടെന്ന് മദ്യനയത്തിൽ തീരുമാനിച്ചാൽ അങ്ങനെ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ബില്ലിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യമുണ്ടാക്കാനുള്ള ഇടത് സർക്കാരിന്റെ പദ്ധതിയെ ഇതിലൂടെ അട്ടിമറിച്ചതായും അദ്ദേഹം വിമർശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും അദാനി പോർട്ടലിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് സാധ്യമാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷന് മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ബഹിരാഷ്ട്ര കമ്പനിയായ MSEക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറാൻ പോകുന്നതായ വാർത്തകൾ ആശങ്കപ്പെടുത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയും ആവശ്യകതയും തമ്മിൽ വലിയ അന്തരം ഉണ്ടായ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി.
3: സംഭരണികളിൽ നിലവിൽ സംഭരണശേഷിയുടെ 21.31% മാത്രമേ വെള്ളമുള്ളൂ. അന്തരീക്ഷ താപനില ഉയർന്നത് വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കാൻ കാരണമായി. അതിനാൽ പീക്ക് സമയത്ത് ചില നിയന്ത്രണങ്ങൾ ചില ദിവസങ്ങളിൽ മാത്രം ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. മഴ കിട്ടും, അടക്കി കൊടുക്കാൻ സാധിക്കുമെന്ന നിലയിൽ സാപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ കടം വാങ്ങിയ വൈദ്യുതി തിരികെ കൊടുക്കണം. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിനായി ആ സമയങ്ങളിൽ പരമാവധി വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. കൂടുതൽ വൈദ്യുതി കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിനായിട്ട് റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം ലഭിച്ചു കഴിഞ്ഞു.
1: വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിലെ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഇന്ന് പാസാക്കി. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെയടക്കം ഇത് പ്രതിസന്ധിയിലാക്കുമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പ്രമേയത്തെ 111 അംഗങ്ങൾ പിന്തുണച്ചപ്പോൾ 2 എതിർത്ത് വോട്ട് ചെയ്തു. പാർലമെന്റ് പാസാക്കിയ ഭേദഗതിക്കെതിരെ നിയമസഭ പ്രമേയം പാസാക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് BJP അംഗം വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് 7 കൂടി ഇന്ന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് 1 രോഗബാധ. 146 പേർക്ക് ഡെങ്കിപ്പനിയും 30 പേർക്ക് എലിപ്പനിയും 11 പേർക്ക് മലേറിയയും ഇന്ന് സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും

0: അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന ബി ബി ജി റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100 നിന്നും 125 ഇതോടെ ഉയരും. പുതുക്കിയ നിരക്കുകളും പ്രകാരം കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നിട്ടുണ്ട്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ദക്ഷിണ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്ത് അദ്ദേഹത്തിന് ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി. എയർ മാർഷൽ മനീഷ് ഖന്ന വിരമിച്ച ഒഴിവിലാണ് എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നിയമിതനായത്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ലോഗോയും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുകൾ നടക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകി. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി ഗ്രാമപഞ്ചായത്ത്. 10 വിഭാഗങ്ങളിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഇനി വരവേൽക്കുക പ്ലാസ്റ്റിക് വിമുക്തമായ ശുദ്ധവായുവും പരിസരവുമായിരിക്കും. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നവർക്ക് 5000 രൂപയും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്ക് കനത്ത പിഴയും ഈടാക്കും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷികമായി നൽകും. ഇതിനായി പ്രത്യേക വാട്സാപ്പ് നമ്പറും സജ്ജമാക്കും.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30, യുഎസ്എ ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. രാവിലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 10:00. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കാൻ തീരുമാനം. സംഘടനയ്ക്ക് അപകീർത്തികരമായ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് വിലക്ക് പിൻവലിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 444 പോയിന്റ് നേട്ടത്തിൽ 76,923, നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,006 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പിലേക്ക്. അടിസ്ഥാന വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതായി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച മാനേജ്മെന്റുമായി കരാർ ഒപ്പുവെക്കുന്നതുവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കിളിമീൻ പിടിച്ച വള്ളം ഫിഷറീസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്ത വള്ളത്തിന് 67,000 രൂപ പിഴ ഈടാക്കി. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 55 പേർ അറസ്റ്റിലായി. 50 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആകെ 5,260 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 5,634 അറസ്റ്റുകൾ നടന്നു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ജന്മഭൂമി ലേഖകൻ അനീഷ് ഐലം, അവതരണം സീന ആന്റണി. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കാനുള്ള രാഷ്ട്രപതിയുടെ റഫറൻസിന് ഐകകണ്ഠേന അംഗീകാരം നൽകുന്നതാണ് 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ കണ്ടത്. ധനബില്ലിൽ LDF സഭ ബഹിഷ്കരിക്കുന്നതും കണ്ടു. FCRA നിയമഭേദഗതിക്കെതിരെയുള്ള സർക്കാരിന്റെ പ്രമേയത്തെ LDFും UDFും അനുകൂലിച്ചപ്പോൾ BJPയുടെ 2 എതിർത്തു. വൈദ്യുതി മന്ത്രി ചട്ടം 300 അനുസരിച്ച് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച പേപ്പർ മേശപ്പുറത്തുവച്ചു. ധനവിനിയോഗ ബില്ലിന് അംഗീകാരം നൽകിക്കൊണ്ടാണ് സഭ സമാപിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിയുടെ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് സർക്കാരിന് മുന്നിൽ ഫയൽ വന്നിട്ടില്ലെന്നും വന്നാൽ പരിശോധിക്കാമെന്നും മുഖ്യമന്ത്രി VD സതീശൻ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. MSEക്ക് അദാനി കരാറിൽ ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണം. ഇതിനുള്ള അനുമതി അദാനി നേടിയിട്ടില്ലെന്നും സഭ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിനും ശ്രദ്ധ ക്ഷണിക്കലിനും 29 സബ്മിഷനുകൾക്കും ശേഷമാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് പരിഗണനയിലെടുത്തത്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കാനുള്ള കേന്ദ്ര ബിൽ രാഷ്ട്രപതിയുടെ റഫറൻസോടെയാണ് നിയമസഭയിലേക്ക് എത്തിയത്. ഇതിന് ചരിത്രപരമായ മുഹൂർത്തമെന്നാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശേഷിപ്പിച്ചത്. സ്പീക്കർ രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ച് ബില്ലിലെ 10 അംഗങ്ങളുടെ ഐകകണ്ഠേനയുള്ള സമ്മതം തേടി. എല്ലാ അംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടെ രാഷ്ട്രപതിയുടെ റഫറൻസ് സഭ അംഗീകരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ FCRA നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി VD സതീശൻ പ്രമേയം അവതരിപ്പിച്ചത്. സുതാര്യത ഉറപ്പാക്കാനെന്ന പേരിൽ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതിയും പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലും സിവിൽ സൊസൈറ്റി സംഘടനകളുടെ സ്വയംഭരണ അവകാശത്തെയും ജനാധിപത്യപരമായ പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കുന്നതാണെന്ന് പ്രമേയത്തിൽ പറഞ്ഞു. വിദേശ ഫണ്ടുകൾ കൈമാറുന്നതിനും ബാങ്ക് അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനും ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ താഴെത്തട്ടിൽ ജനസേവനം നടത്തുന്ന ചെറുകിട കൂട്ടായ്മകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുന്നു. നിയമവിരുദ്ധമായ ഫണ്ടിങ്ങുകൾ തടയപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ലെങ്കിലും സുതാര്യമായി പ്രവർത്തിക്കുന്ന കാരുണ്യ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം പോലും പ്രായോഗികമായി അസാധ്യമാക്കുന്ന രീതിയിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം കർശനമായ ഭേദഗതികൾ വഴി കോടിക്കണക്കിന് രൂപയുടെ വിദേശ സഹായമാണ് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്താതിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ സാമൂഹിക വികസന സൂചികകളെ പോലും ദോഷകരമായി ബാധിക്കുന്നതാണെന്നും മതപരിവർത്തന ശ്രമങ്ങൾ എന്ന വ്യക്തമായി നിർവചിക്കപ്പെടാത്ത ചട്ട ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സന്നദ്ധ സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കുവാൻ വ്യാപകമായ ദുരുപയോഗം ചെയ്യപ്പെടാവുന്നതാണെന്നും അതിനാൽ ബിൽ പിൻവലിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. CPI അംഗം P പ്രസാദും BJP അംഗം V മുരളീധരനും 3 ഭേദഗതികൾ അവതരിപ്പിച്ചു. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ലെന്നും ഈ പ്രമേയം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും V മുരളീധരൻ പറഞ്ഞു. P പ്രസാദിന്റെ ഒരു ഭേദഗതി അംഗീകരിച്ച മുഖ്യമന്ത്രി V മുരളീധരന്റെ ഭേദഗതി പ്രമേയത്തിന് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടി തള്ളിക്കളഞ്ഞു. BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രമേയം വോട്ടിനിട്ടു. വോട്ടെടുപ്പിൽ 111 പേർ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ BJPയുടെ BB ഗോപകുമാറും V മുരളീധരനും പ്രമേയത്തെ എതിർത്തു. 111 പേരുടെ അംഗീകാരത്തോടെ പ്രമേയം പാസായതായി സ്പീക്കർ റൂളിംഗ് നടത്തി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണത്തെക്കുറിച്ച് മന്ത്രി സണ്ണി ജോസഫ് ചട്ടം 300 പ്രസ്താവന മേശപ്പുറത്തുവച്ചു. സംസ്ഥാനത്ത് June 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും വേണ്ടത്ര ശക്തി പ്രാപിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ലെന്നും പ്രതിദിനം ശരാശരി 4100 MW ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4900 MW വരെ ഉയരുന്ന സ്ഥിതിയുണ്ടെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. ആഭ്യന്തര ഉൽപാദനമായ 1700 MW കേന്ദ്രനിലയങ്ങളിൽ നിന്നുള്ള 1701 MW ദീർഘകാല കരാറുകളിൽ നിന്നുള്ള 612 MW പൂർണ്ണതോതിൽ ലഭിക്കുമ്പോഴും മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ഏതാണ്ട് 900 MW വൈദ്യുതിയുടെ കുറവ് നിലവിലുണ്ട്. ഈ വർഷം വേനൽക്കാലത്തെ വൈദ്യുതി ഉപയോഗം നേരിടുന്നതിനായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി കടം വാങ്ങിയിരുന്നു. ജൂൺ 16 മുതൽ തിരികെ നൽകാമെന്ന കരാറിലാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ വൈദ്യുതി വായ്പയായി വാങ്ങിയത്. പ്രതിദിനം 6.58 മില്യൺ യൂണിറ്റ് സ്വാപ്പ് റിട്ടേണായി തിരികെ നൽകണം. ഇത് സെപ്റ്റംബർ വരെയുണ്ട്. നിലവിൽ ജലസംഭരണ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വളരെ കുറഞ്ഞതിനാൽ ജലസംഭരണം 870 മില്യൺ യൂണിറ്റ് മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് 2475 മില്യൺ യൂണിറ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ കണക്കുകളനുസരിച്ച് സംസ്ഥാനത്തെ പ്രതിദിന ശരാശരി ഉപഭോഗം 88 മുതൽ 90 മില്യൺ യൂണിറ്റാണ്. ഇതിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രതിദിനം 15 മുതൽ 16 മില്യൺ യൂണിറ്റ് മാത്രമാണ്. പുറമേ നിന്നും ഏകദേശം 74 മുതൽ 75 മില്യൺ യൂണിറ്റ് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. അങ്ങനെ സംസ്ഥാനത്തിന്റെ പ്രതിദിന വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 82 മുതൽ 83% വരെ പുറമേ നിന്നും വാങ്ങുന്നുവെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. പീക്ക് സമയത്തെ ആവശ്യകത നേരിടുന്നത് ഉയർന്ന വിലയ്ക്ക് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങിയാണ്. പകൽ സമയത്ത് സോളാറിൽ നിന്നും മറ്റും വൈദ്യുതി ലഭ്യമാകുന്നതിനാൽ വളരെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുമെങ്കിലും പീക്ക് സമയങ്ങളിൽ യൂണിറ്റിന് 10 രൂപ വരെ നൽകേണ്ടി വരുന്നു. ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദന ശേഷി കാര്യമായി വർദ്ധിപ്പിക്കുന്നതും ലാഭകരമായ ദീർഘകാല കരാറുകളിൽ ഏർപ്പെടുന്നതുമാണ് ഇതിനുള്ള പരിഹാരം. നിലവിലുള്ള ജലവൈദ്യുത പദ്ധതികളുടെ കപ്പാസിറ്റി അഡിഷൻ എക്സ്റ്റൻഷൻ സംബന്ധിച്ച പഠനങ്ങളും പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികളുടെ നടപടികളും നടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം കൂടുതൽ സമയമെടുക്കുന്നതാണ്. പീക്ക് സമയങ്ങളിലെ ആവശ്യകത നേരിടാൻ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതികൾക്ക് മുൻഗണന നൽകി സമയബന്ധിതമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. നിലവിലുള്ള 6 പദ്ധതികൾ കമ്മീഷൻ ചെയ്യുന്നതോടെ കപ്പാസിറ്റിയിൽ 500 മെഗാവാട്ട് വർദ്ധിപ്പിക്കാനും എനർജി സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുന്നതിനുള്ള ബോധവൽക്കരണവും ആവശ്യമാണ്. വൈദ്യുതിയുടെ വിതരണം നല്ല നിലയിലാക്കുന്നതിനും പരാതികളും പ്രശ്നങ്ങളും കഴിയുന്നത്ര പരിഹരിക്കുന്നതിനും ശ്രമിച്ചു വരുന്നുവെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. ഇതിനുശേഷം ധനബിൽ അവതരിപ്പിച്ചതോടെ പ്രതിപക്ഷത്തു നിന്നും ബാലഗോപാൽ ക്രമപ്രശ്നം ഉന്നയിച്ചു. ധനബിൽ സബ്ജക്ട് കമ്മിറ്റിയിൽ എത്താതെ നേരിട്ട് സഭയിലെത്തിച്ചത് ഭരണഘടനാ ലംഘനമാണെന്നും ബില്ലിന് അനുമതി നൽകരുതെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ നിയമസഭാ കാര്യോപദേശക സമിതിയുടെ അനുമതിയോടെയാണ് ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നതെന്ന മുഖ്യമന്ത്രിയുടെ മറുപടി അംഗീകരിച്ച സ്പീക്കർ ക്രമപ്രശ്നം തള്ളിക്കളഞ്ഞു. ഇതോടെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി സഭയിലേക്ക് ഒളിച്ചുകടത്തിയതാണെന്നും ഭരണഘടനാ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി സഭ ബഹിഷ്കരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. പിന്നാലെ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷമില്ലാതെ നടന്ന ചർച്ചയ്ക്കൊടുവിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി കഴിഞ്ഞ സർക്കാർ വീര്യം കുറഞ്ഞ മദ്യത്തിനായി നടത്തിയ നീക്കങ്ങൾ അക്കമിട്ട് നിരത്തി. ഫയൽ നീക്കം തുടങ്ങിയത് 2 പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന MV ഗോവിന്ദനാണെന്നും സബ്ജക്ട് കമ്മിറ്റി വരെ ബില്ലെത്തിയെന്നും തിരിച്ചടിച്ചു. UDFും കേരളവും ചർച്ച ചെയ്ത് മാത്രമാകും വീര്യം കുറഞ്ഞ മദ്യവില്പനയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം ധനവിനിയോഗ ബിൽ പാസാക്കിക്കൊണ്ട് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് ജന്മഭൂമി ലേഖകൻ അനീഷ് ഐലം. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനമാണ്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ ഇന്ന് രാത്രി 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി മഴപ്പാട്ടുകൾ. ഹൃദയരാഗങ്ങൾ കേൾക്കാം രാത്രി 10 മണി മുതൽ 11 മണി വരെ.

0: வேண்டும்.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, നാം നമുക്കായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സഹായം നമ്മെ വേദനിപ്പിച്ച എല്ലാവരെയും ക്ഷമിക്കുക എന്നതാണ്. ഇത് നമുക്ക് പ്രയാസമുള്ളതായി തോന്നാം, എന്നാൽ ഓർക്കുക, നാം ഒരാളെ ക്ഷമിക്കുമ്പോൾ അത് അവർക്കായല്ല, നമുക്കായാണ് അത് ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ സ്വതന്ത്രമാക്കാനും നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകാനും കഴിയൂ. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസി വിനീഷ് വിആറുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പതിവ് പോലെ ഇന്നും വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ഒരു ചോദ്യമാണ്. മുന്തിരിക്കുല കണക്കെ വിളപ്പൊലിമ തീർക്കുന്ന കുരുമുളകിനം ഏതാണ്? വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും. തിരുവാതിര ഞാറ്റുവേല. മണ്ണിന്റെ മണവും മഴയുടെ സംഗീതവും ഒന്നിച്ചു ചേരുന്ന കാലം. പ്രകൃതി തന്റെ അനുഗ്രഹവർഷം ഭൂമിയിലേക്ക് ചൊരിയുന്ന സമയം. കർഷകന്റെ മനസ്സിൽ പുതിയ പ്രതീക്ഷകൾ വിരിയുന്ന ദിവസങ്ങൾ, അതാണ് തിരുവാതിര ഞാറ്റുവേല. നൂറ്റാണ്ടുകളായി മലയാളിയുടെ കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു കാലഗണനാ രീതിയാണ് ഞാറ്റുവേല. സൂര്യൻ ഓരോ നക്ഷത്രത്തിന്റെ മേഖലയിലൂടെ കടന്നു പോകുന്ന 13 ദിവസത്തെ കാലയളവിനെയാണ് ഞാറ്റുവേല എന്ന് വിളിക്കുന്നത്. പ്രകൃതിയിലെ മാറ്റങ്ങളെ നിരീക്ഷിച്ച് കൃഷിപ്പണികൾ ക്രമീകരിക്കാൻ നമ്മുടെ പൂർവികർ രൂപപ്പെടുത്തിയ അറിവിന്റെ അമൂല്യ ശേഖരമാണ്. അത്തം, ചിത്തിര, വിശാഖം, അനിഴം എന്നിങ്ങനെ ഓരോ ഞാറ്റുവേലയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അവയിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് തിരുവാതിര ഞാറ്റുവേല. മഴയുടെ ലഭ്യതയും മണ്ണിലെ ഈർപ്പവും സസ്യങ്ങളുടെ വളർച്ചയും അനുകൂലമാകുന്ന ഈ കാലഘട്ടം കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. തിരുവാതിര ഞാറ്റുവേലയിൽ നട്ടാൽ തഴച്ചു വളരും എന്നൊരു പഴമൊഴി ഗ്രാമങ്ങളിൽ ഇന്നും കേൾക്കാം. കാരണം ഈ സമയത്ത് ലഭിക്കുന്ന മഴയും അന്തരീക്ഷ ഈർപ്പവും പല വിളകൾക്കും അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. വാഴ, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, വിവിധ പച്ചക്കറികൾ തുടങ്ങി ഒട്ടേറെ വിളകളുടെ നടീലിനും പരിപാലനത്തിനും തിരുവാതിര ഞാറ്റുവേല അനുയോജ്യമായി കണക്കാക്കപ്പെടുന്നു. മഴയുടെ താളത്തിനൊത്ത് വിത്തുകൾ മുളയ്ക്കുകയും തൈകൾ ശക്തമായി വളരുകയും ചെയ്യുന്നു. കാലാവസ്ഥയെക്കുറിച്ചുള്ള അത്ഭുതകരമായ നിരീക്ഷണ ശേഷിയായിരുന്നു നമ്മുടെ പൂർവികരുടെ കരുത്ത്. ആകാശത്തിന്റെ നിറവും കാറ്റിന്റെ ദിശയും പക്ഷികളുടെ പെരുമാറ്റവും നോക്കി മഴയെക്കുറിച്ച് അവർ കണക്കുകൂട്ടിയിരുന്നു. ആ അറിവുകൾ തലമുറകളിലൂടെ പകർന്നു കിട്ടിയതാണ് ഞാറ്റുവേല സംസ്കാരം. ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകളും കാലാവസ്ഥാ പ്രവചന സംവിധാനങ്ങളും വികസിച്ചിട്ടുണ്ടെങ്കിലും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനുള്ള പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇത്തരം പാരമ്പര്യ അറിവുകളാണ്. തിരുവാതിര ഞാറ്റുവേല നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. കൃഷി വെറുമൊരു തൊഴിൽ മാത്രമല്ല, അത് പ്രകൃതിയുമായുള്ള ഒരു സഹയാത്രയാണ്. മഴയും

0: മനുഷ്യനും ചേർന്ന് സൃഷ്ടിക്കുന്ന ജീവിതത്തിൻ്റെ മഹത്തായ ആഘോഷം. മഴത്തുള്ളികൾ ഭൂമിയെ തഴുകുമ്പോൾ പുതുജീവൻ നാം പിടിക്കുന്നു. അതോടൊപ്പം കർഷകന്റെ മനസ്സിലും പ്രതീക്ഷയുടെ വിത്തുകൾ മുളയ്ക്കുന്നു. ആ പ്രതീക്ഷയുടെ കാലമാണ് തിരുവാതിര ഞാറ്റുവേല. പ്രകൃതിയെ ആദരിക്കാം, പാരമ്പര്യ അറിവുകളെ സംരക്ഷിക്കാം. കാർഷിക സംസ്കാരത്തിന്റെ ഈ വിലമതിക്കാനാവാത്ത പൈതൃകം വരും തലമുറകൾക്കും കൈമാറാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസി. ഇതേക്കുറിച്ച് കൃഷിവകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും ചീഫ് ഡെവലപ്മെന്റ് ഓഫീസറുമായ ബിനീഷ് വിആറുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ബിനീഷ് സർ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഓണാട്ടുകര വികസന ഏജൻസിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചൊന്ന് പറയാമോ, എന്തുവാണിത്?
2: ഓണാട്ടുകര വികസന ഏജൻസി എന്ന് പറയുന്നത് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ കീഴിൽ ഓണാട്ടുകര മേഖലയുടെ കാർഷികപരമായിട്ടുള്ള വികസനത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു ഏജൻസിയാണ്. 1997 ഫോം ചെയ്തതാണ്. ഇതിൻ്റെ ഘടനയെന്ന് പറയുന്നത് കൃഷി വകുപ്പ് മന്ത്രി ചെയർമാനും ഒരു പൊളിറ്റിക്കലി വരുന്ന ഒരാൾ വൈസ് ചെയർമാനും. ഓണാട്ടുകര മേഖല 3 ജില്ല ഉൾപ്പെടുന്ന ഒരിതാണ്: കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട. 59 പഞ്ചായത്തും 5 മുനിസിപ്പാലിറ്റിയും 6 നിയമസഭാ സാമാജികരുടെ മണ്ഡലവും 3 പാർലമെൻറ്റ് മെമ്പർമാരുടെ മണ്ഡലവും വരുന്നത്. ഇവരിത്രയും ഇതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ്. ഇത് കൂടാതെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കാർഷിക ഉൽപ്പാദന കമ്മീഷണർ, കൃഷി വകുപ്പ് ഡയറക്ടർ, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ, കോർപ്പറേഷൻ MDമാരുണ്ട്, കർഷക പ്രതിനിധികളുണ്ട്, ജില്ലാതല ഉദ്യോഗസ്ഥർ. ഇതടങ്ങുന്ന ഒരു വലിയ വിപുലമായ ബോഡിയാണ് ഇതിനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗവൺ ചെയ്യുന്നത്.
1: ഇതിൻ്റെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓണാട്ടുകര ആ റീജിയനിൽ നമ്മുടെ കൃഷിയെ വികസിപ്പിക്കുക, മുന്നോട്ട് കൊണ്ടുപോവുക, ഇത് തന്നെയാണോ?
2: ഇപ്പം ഈ ഓണാട്ടുകര എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട്, ഓണം ഊട്ടുകര. ഇത് നമ്മുടെ പണ്ട് രാജാവിൻ്റെ കാലത്ത് ഈ ഓണത്തിന് വേണ്ടുന്ന എല്ലാം കിട്ടുന്ന ഒരു കര, സ്വന്തമായിട്ട് ആ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഓണാട്ടുകര. അപ്പോൾ ആ പ്രദേശത്ത് ധാരാളമായിട്ട് കാർഷിക മേഖലയിൽ കൃഷി വകുപ്പിന് കൃഷിയുണ്ട്, മൃഗസംരക്ഷണമുണ്ട്, ക്ഷീരവികസനമുണ്ട്. അപ്പോൾ ഈ പറയുന്ന കർഷകരുടെ എല്ലാം ക്ഷേമത്തിനും അവരുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും സ്പെസിഫിക് കോൺസെൻട്രേഷൻ, അതിനാണ് ഈ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുക. കൃഷി വകുപ്പിൻ്റെ ആലപ്പുഴ ജില്ലാ കൃഷി ഓഫീസറാണ് ഇതിൻ്റെ സെക്രട്ടറി, ചീഫ് ഡെവലപ്മെൻറ്റ് ഓഫീസർ, പിന്നെ ആ ഓഫീസ് പാറ്റേൺ. ഈ ഒരു പാറ്റേൺ സ്ട്രക്ചറിലാണ് നമ്മൾ വർക്കിംഗ് ചെയ്യുന്നത്.
1: പ്രധാനമായിട്ട് നിങ്ങൾ ഏത് മേഖലയാണ് ശ്രദ്ധിക്കുന്നത്? കൃഷിയിൽ പറയുമ്പം ഓണാട്ടുകര എന്ന് പറയുമ്പോൾ എള്ള് കൃഷിയാണ് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടാണ് ആദ്യം പോകുന്നത്.
2: ഓണാട്ടുകരയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു വൈവിധ്യമായിട്ടുള്ളൊരു കൃഷി മേഖലയാണ്. നമുക്ക് 3 പൂ കൃഷിയുണ്ട്, അതായത് വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച, നെൽകൃഷിയെ സംബന്ധിച്ച്. പിന്നെ ഓണാട്ടുകരയുടെ തനതായിട്ടുള്ള ഇടവേളകൾ, അതിനകത്ത് ചേന, ചേമ്പ്, കാച്ചിൽ, അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ പഴവർഗ്ഗങ്ങളിൽ നമ്മുടെ വാഴപ്പഴങ്ങളും നമ്മൾ പറയുന്ന പോലെ കദളി വരും, ഞങ്ങളുടെ അവിടെ പ്രദേശത്ത് വരുമ്പോൾ ഞാലിപ്പൂവൻ, ഇതിനെയൊക്കെ ഒരു പ്രത്യേകമായിട്ട് വളരാനും ആ മണ്ണിനൊരു ഇതുണ്ട്. ആ കൃഷി നല്ല രീതിയിൽ ഉൽപ്പാദനവും ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. അപ്പം അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുള്ളത്. പിന്നെ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ധാരാളം വാട്ടർ ബോഡീസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഈ പോത്തുകുട്ടി, അതൊരുപാട് നല്ലൊരു വരുമാനം കർഷകർക്കുണ്ടായിരുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കും. ധാരാളം പശുക്കളുള്ള ഒരു മേഖലയാണ് ക്ഷീര പോയിട്ട്. അപ്പോൾ ആ മേഖലയിലെ കർഷകരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പഠിച്ചിട്ട് അതിനെ പ്രോജക്റ്റുകൾ തയ്യാറാക്കി അത് കോൺസെൻട്രേറ്റഡ് ഏരിയയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക, ആ ഒരു ഇതിലാണ് ഓണാട്ടുകര വികസന ഏജൻസി. ഇപ്പോൾ ആണെങ്കിൽ അറിയാം, ധാരാളം തരിശു ഭൂമികൾ. ഇത് കൃഷിക്കാർ പല കാരണങ്ങൾ കൊണ്ടാൽ തരിശിടുന്നതാണ്. ആ തരിശിടുന്ന കാരിടത്തെ പ്രദേശത്തെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് കൃഷി തിരിച്ചു കൊണ്ടുവരും, അത് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ട് പ്രോജക്റ്റ് വൈസായിട്ട് നമ്മൾ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ഓണാട്ടുകരയുടെ ഒരു മെയിൻ സിഗ്നേച്ചർ ക്രോപ്പ് എന്ന് പറയുന്നത് എള്ളാണ്. അത് ഓണാട്ടുകരയുടെ ചില കർഷകരൊക്കെ പറയുന്നത് ഞങ്ങളുടെ അഹങ്കാരം, അതൊരു വലിയ ക്രോപ്പാണ്. അതിന് ആണ് ഇപ്പം ഭാരത സർക്കാരിൻ്റെ ഒരു അംഗീകാരം.

0: ലൈനിൽ വെച്ചിരിക്കുന്നു.
1: ഭൗമ സൂചിക.
0: ഭൗമ സൂചിക പദവി. അപ്പോൾ അത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്റ്റേറ്റുമായിട്ടാണ് കമ്പീറ്റ് ചെയ്തത്. ഇൻ കമ്പാരിഷൻ ടു തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഇവരൊക്കെ എള്ള് കൃഷിയിൽ കിലോമീറ്റേഴ്സുകൾ കൃഷി ചെയ്യുന്നവിടുത്താണ്. പക്ഷെ അവരെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് ഈ ഒണാട്ടുകരയ്ക്ക് ഈ ഒരു അംഗീകാരം, ഇത് ഭൗമ സൂചിക പദവി. അതാണ് ഇപ്പം നമ്മളുടെ ഒരു ഏരിയ ഓഫ് മെയിൻ കോൺസെൻട്രേഷൻ.
1: ഇങ്ങനെ ഒരു ഭൗമസൂചിക പദവി അല്ലെങ്കിൽ ജിയോ ടാഗിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് കർഷകർക്ക് എത്രയധികം ലാഭപ്രദമാണ്?
0: ഇതിനകത്ത് നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻ്റർനാഷണലി നമ്മൾ റെക്കഗ്നൈസ്ഡ് ആവുകയാണ്. ഈ ജി ഐയിൽ നിന്ന് നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് വാല്യൂ അഡീഷനിലേക്കും, ഈ വാല്യൂ അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമുക്ക് തന്നേക്കുന്ന ജി ഐ ലോഗോ ഉണ്ട്. അത് ജി ഐ ക്രോപ്പാണ്. ഇതിനൊരു അപ്പോൾ ജി ഐ എന്ന് പറയുമ്പോൾ ആ ജി ഐയുടെ കുറച്ച് മാനദണ്ഡങ്ങൾ അതിനകത്ത് വരുന്നു. അപ്പോൾ നമുക്ക് ഈസിയാണ്. നമുക്ക് ബയേഴ്സും നമുക്ക് ട്രേഡേഴ്സും ഒക്കെ നമ്മുടെ അടുത്തോട്ട് വരുവാണ്. ഇത്
1: ഒരു ഐഡന്റിറ്റി കിട്ടി.
0: യാ, ഇറ്റ്സ് ആൻ ഐഡന്റിറ്റി. ഒരു അഗ്രികൾച്ചർ ക്രോപ്സിൽ ഒരു ക്രോപ്പിന് കിട്ടാവുന്ന അംഗീകാരം.
1: അപ്പോൾ ഈ ഒരു ഭൗമസൂചിക പദവി കിട്ടിക്കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വിപുലീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉൽപ്പാദന ക്ഷമത ഇച്ചിരി കൂടെ കൂട്ടാൻ വേണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഏജൻസി
0: നമുക്ക്
1: ഒന്ന് കൊടുക്കുന്നു.
0: യെസ് സർ, യെസ് സർ. 2022 നമ്മളിത് കിട്ടിക്കഴിഞ്ഞപ്പം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1: തൽസ്ഥിതി എന്തുവാന്നൊന്ന്.
0: ആ തൽസ്ഥിതിയിൽ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഏരിയ വൈസ് ഒരുപാട് താഴെ പോരുന്നു. കർഷകർ പല പല കാരണങ്ങളാൽ പിന്തിരിയുന്നു. എന്താണ് ഇവരുടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്, അവരുടെ നീഡ്സ് എന്താണ്, അതിനെ മീറ്റ് ചെയ്യാൻ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ പിന്നെ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി മിനിസ്റ്ററുടെ അടുത്ത് നമ്മളൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് അടിയന്തരമായിട്ട് നമുക്കിത് ചെയ്യേണ്ടതാണെന്ന് അത് ഗവൺമെൻറ് അപ്പം തന്നെ അത് അംഗീകരിച്ചു എന്നുള്ളതാണ്. ആ അംഗീകാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്ന് നമ്മൾ കർഷകർക്ക് അറിയാം, നമ്മൾ ഒരു കാലത്ത് കാർഷിക വരുമാനമായിട്ട് ജീവിക്കുന്ന ഒരു ജനതയായിരുന്നു നമ്മൾ. വീട്ടിൽ തേങ്ങ ഉണ്ടെങ്കിൽ പിള്ളേരുടെ വിദ്യാഭ്യാസവും വീട്ടു ചെലവും, പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ കേരളം മാറിപ്പി. അപ്പോൾ നമ്മൾ കർഷകരുടെ അടുത്തോട്ട് പോകുമ്പം നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുത്താലേ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാ, എന്നാൽ മാത്രമേ നമുക്ക് അവർക്ക് അട്രാക്റ്റ് ചെയ്യാവും. അങ്ങനെ നമ്മൾ കൊടുത്ത പ്രോജക്റ്റിലായിരുന്നു ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തത് ഏരിയ എക്സ്പാൻഷൻ, പുതിയതായിട്ട് ഏരിയ കൊണ്ടുവരിക, അതിന് സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ കൊടുത്ത പ്രോജക്റ്റ് പ്രകാരം കൃഷിക്കാർക്ക് ആദ്യം ഭൗമസൂചിക കിട്ടിയ വിത്ത് എന്ന് പറഞ്ഞാൽ 5 ഇനത്തിനാണ് കിട്ടിയത്. അത് കാർഷിക സർവകലാശാല നമ്മുടെ പരമ്പരാഗത എള്ളിൽ നിന്ന് വികസിപ്പിച്ചെടുത്തൊരിനം. പരമ്പരാഗത ഇനം എന്ന് പറഞ്ഞാൽ അയാളി എന്ന് പറഞ്ഞൊരു എള്ളായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് മുതൽ കൃഷി ചെയ്ത് വന്നൊരു. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത 4 വെറൈറ്റി ഉണ്ടായിരുന്നു, തിലക്, തിലറാണി, തിലതാര, കായംകുളം 1. ഈ വെറൈറ്റിയുടെ വിത്തുകൾ നമ്മൾ സർവകലാശാലയായിട്ട് ചേർന്നിട്ട് അത് നമ്മൾ ശേഖരിച്ചു. ഫസ്റ്റ് ഇയറിൽ നമ്മൾ കുറച്ച് കർഷകരെ, ഈ 39 പഞ്ചായത്തിലെ 5 മുനിസിപ്പാലിറ്റിയിലുള്ള പോസിബിൾ കർഷകർക്ക് വിത്ത് കൊടുത്തിട്ടു, അവരെ കൊണ്ട് കൃഷി ചെയ്യിച്ചു. സെക്കൻഡ് ഇവരുടെ നമ്മൾ അവരുടെ പ്രശ്നത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃഷി ചെയ്താൽ ഞങ്ങൾക്ക് ഇത് എടുക്കാൻ ആളില്ല, ട്രേഡേഴ്സ് എക്സ്പ്ലോയിറ്റീവ് ആയിരുന്നു, കുറഞ്ഞ വില കൊടുത്ത് കൃഷി ചെലവ് പോലും കിട്ടാൻ സബ്സിഡി ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രോജക്റ്റ് വൈസിനകത്ത് അവർക്ക് സീഡ്സ് ഫ്രീ ആയിട്ട് കൊടുത്തു, 10,000 രൂപ പെർ ഹെക്ടർ കൂലിച്ചെലവ് കൊടുത്തു. അപ്പോൾ അവർക്ക് ആ ഒരു പ്രോബ്ലം സർവൈവ് ചെയ്യാൻ
1: മാറി.
0: അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റിംഗ്. ഗവൺമെൻറ് തന്നൊരു മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്ന പോലെ 300 rupees പെർ കെ ജി, ചിലയിടത്ത് 200, ഒറ്റപ്പെട്ട സംഭവങ്ങൾ 250-300 കിട്ടുമായിരിക്കും. പക്ഷെ ജനറലി നമ്മൾ ആ മിനിമം സപ്പോർട്ട് പ്രൈസ് വെച്ച്
1: 300 രൂപ കൊടുത്തു,
0: 300 രൂപ കൊടുത്ത് അവർ ഇന്ന് പ്രൊക്യൂർ ചെയ്ത്. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ തന്നെ ഞങ്ങൾക്ക് ഏതാണ്ട് 2,000 kg കിട്ടി. അത് വെറൈറ്റി വൈസ് ആണ് നമ്മൾ കൊടുത്തത്. അടുത്ത ഒരു സ്റ്റെപ്പ് നമ്മൾ ആലോചിച്ചു, ഇതെന്ത് ചെയ്യണം, കയറി ഇതാ മാത്രം പോരാല്ലോ. അപ്പോൾ അതിൻ്റെ വാല്യൂ അഡീഷനെ പറ്റി പ്രോജക്റ്റ് ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുമ്പാകെ അവതരിപ്പിച്ചു, അതിന് അംഗീകാരം തന്നു. ഒണാട്ടുകരയുടെ എള്ളിൻ്റെ പ്രത്യേകത ഒരുപാട് ഗുണങ്ങൾ. അപ്പോൾ ഇത് നമുക്കറിയാം, പണ്ട് ഞാനൊക്കെ എൻ്റെ വീട്ടിലൊക്കെ എള്ള് കൃഷി ഉണ്ടായിരുന്നു. എള്ള് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുത്തശ്ശി എള്ളുണ്ട ഇടിച്ച് ഞങ്ങൾക്ക് തരുന്നതിനെക്കാട്ടിയും കൂടുതൽ പെൺകുട്ടികൾക്കായിരുന്നു കൊടുക്കും. അപ്പം അതിനൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദിസ് ഹാസ് എ വെരി ഇൻഫ്ലുവൻസ് ഇൻ ദി ഈസ്ട്രജൻ പ്രൊഡക്ഷൻ, റെഗുലേറ്റിംഗ് ദി മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ ആ റിസൾട്ടിൽ ഇങ്ങനെ കിട്ടിയപ്പോഴാണ് ഇത്, ഇതെല്ലാം കൂടെ വെച്ചപ്പോഴാണ് മറ്റുള്ള സ്റ്റേറ്റിനെ കമ്പയർ ചെയ്തപ്പോൾ നമ്മളുടെ ഓരോ പ്രോപ്പർട്ടീസും ഏറ്റവും ഹയർ ലെവൽ. അപ്പോൾ പിന്നെ ജി ഐ വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഏരിയ വൈസ് നമ്മൾ നോട്ട് എനിവെയർ നിയർ ദീസ് സ്റ്റേറ്റ്സ്. ഇത് അടങ്ങിയിരിക്കുന്ന കലവറ, യെസ്, അത് എക്സലന്റ്. അപ്പൊ അതിനെ നമ്മൾ ടാപ്പ് ചെയ്യാൻ വേണ്ടിയാണ്.
1: അപ്പൊ
0: എണ്ണയിലേക്ക് ഞങ്ങൾ പോയി. അപ്പൊ എണ്ണ ഇറക്കി കഴിഞ്ഞപ്പം നമ്മുടെ എക്സിക്യൂട്ടീവ് മിനിസ്റ്ററുടെ അടുത്ത് പറഞ്ഞൊരു പേര് നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യും.

0: തന്നെ പേരെടുത്തു, ഒരു ഇതിനകത്ത് ഒരു എണത്തിൻ്റെ പേര് തന്നെ അങ്ങ് എടുത്തു, തിലതാര. നമ്മുടെ മുഴുവൻ എണ്ണയും വിറ്റുപോയി. അപ്പോൾ ഈ എണ്ണ ആയിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അടുത്ത് ഒന്ന് ആലോചിച്ചാണ് നമ്മൾ ഈ എണ്ണ എന്തുകൊണ്ട് നമുക്കതിനെ ഒരു കൺസ്യൂമർ ഫോം ആക്കിക്കൂടാ. അടുത്ത ഇത് നമ്മളൊരു ഗവൺമെൻറ് സെറ്റപ്പിൽ ലോഞ്ച് ചെയ്യുമ്പം നമ്മളെല്ലാ പഴുതും അടച്ചുകൊണ്ടേ നമുക്കിത് ലോഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഓ ഫോർ എ ടെസ്റ്റ്, പിന്നെ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ബിഷപ്പൊക്കെ ആയിട്ട് നമ്മളൊരു ഡിസ്കഷൻ നടത്തി ഒരു റേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ടെസ്റ്റിംഗ് 6 മാസം എടുത്ത അവർ പഠനം നടത്താൻ, റാറ്റ്സിലും ഹ്യൂമൻ എല്ലാം ചെയ്തിട്ട് ദ ഗേവ് അസ് എ റിപ്പോർട്ട്. ഇറ്റ്സ് എൻ എക്സലൻ്റ് റിപ്പോർട്ട്. ഇറ്റ് ഇസ് എ നോൺ ടോക്സിക് ആൻഡ് ഇറ്റ് ഹാസ് ലോട്ട്സ് ഓഫ് പ്രോപ്പർട്ടീസ്. നമ്മുടെ എച്ച് ഡി എൽ കൂട്ടാൻ, നമ്മുടെ ലിവർ ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യാൻ, കിഡ്നി സപ്പോർട്ട് ചെയ്യാൻ, അൺഹെൽത്തി ഫുഡ്സ് കഴിച്ചിട്ട് ഉണ്ടാവുന്ന ഡെപ്പോസിറ്റിൽ നിന്ന് പല ക്യാൻസറസ് പോലെ ലിവറിനൊക്കെ വരുന്ന അതിനെയൊക്കെ സ്കാവൻ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഈ എണ്ണയ്ക്കുണ്ടെന്ന് ഈ ടെസ്റ്റ് റിപ്പോർട്ടിൽ നമുക്കുണ്ടായിരുന്നു. അത് സാധൂകരിക്കുന്ന ഒരു സ്റ്റഡിയാണ് ജൂബിലി മിഷനിലെ സയൻറ്റിസ്റ്റുകൾ നമുക്ക് തന്ന റിപ്പോർട്ട്. ഇറ്റ് ഇസ് നോട്ട് ലോഞ്ച്ഡ്. ഇതൊരു പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന നല്ലൊരു പ്രയാസങ്ങളുണ്ട്, കൊച്ചു പെൺകുട്ടികളൊക്കെ ഈ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾസിനൊക്കെ, അതിനൊക്കെ ഒരു പരിഹാരങ്ങൾ. ഈ പറഞ്ഞ പോലെ മിഡിൽ ഏജ്ഡുകാർക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ മുട്ടുവേദന, നടുവേദന, ഇതൊക്കെ ഒരു പരിധി വരെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദൻ ക്യൂർ, അതാണല്ലോ നമ്മുടെ ഇനിയുള്ള. അപ്പം അതിനൊക്കെ ഇതൊരു വലിയ അനുഗ്രഹമായി മാറുമെന്നാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട്. ഏതാണ്ട് 80,000 കിലോ എള്ള് നമ്മുടെ കർഷകർ തന്നു, 1,400 കർഷകർ കൃഷി ചെയ്ത്. കർഷകർക്കൊരു ആവേശമാണ്, കാരണം അവരെ കെയർ ചെയ്യാൻ ഒരു
1: 4 ഇരട്ടി ഓൾറെഡി നമ്മുടെ ഇത് കൂടിക്കഴിഞ്ഞു.
0: ഞങ്ങളുടെ പ്രസിംഗ് 2000-ൽ നിന്ന് ഇപ്പം ഞങ്ങൾ 8,000-ലോട്ട് കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ഉൽപ്പാദിപ്പിച്ച മുഴുവൻ എള്ളെണ്ണയും വിപണിയിൽ വിറ്റുപോയി എന്നുള്ളതാണ്. നമുക്ക് കടകളില്ല, അറിഞ്ഞു വരികയാണ്,
1: മാർക്കറ്റിംഗ് ഡയറക്റ്റ് ആയിട്ട്
0: ഡയറക്റ്റ് വരികയാണ്. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പം ഈ സ്ഥാപനം നമുക്ക് ഇങ്ങനെ ഒരു ടോക്ക് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു പബ്ലിസിറ്റി പോയി കഴിഞ്ഞാൽ ഐ റിസീവ് കോൾസ് ഈവൻ ഇന്റർനാഷണലി വരുന്ന കിട്ടുന്നുണ്ട്. ഉച്ചിട്ടോട്ട് ഞങ്ങൾക്ക് എള്ളെണ്ണ എൻ്റെ വീട്ടിൽ തരുമോ, ഞാൻ കൊറിയർ ചെയ്യാം. അപ്പം നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ കൃഷി വകുപ്പിൻ്റെതായ ചില ഷോപ്സ് ഉണ്ട്, അവിടെ ഇത് അവൈലബിൾ ആണ്, ഇക്കോ ഷോപ്സിന്. കഴിഞ്ഞ ഓണത്തിന് കേരളത്തിലെ 14 ജില്ലകളിലും ഈ പ്രോഡക്റ്റ് പോയി, അറിയാൻ തുടങ്ങി ആൾക്കാർ. ഓണാട്ടുകാരെ എള്ളെണ്ണ വളരെ പ്രസിദ്ധമാണ്.
1: അപ്പൊ ഇതിനു വേണ്ടി കർഷകർക്ക് ട്രെയിനിങ് പരിപാടികൾ നല്ലപോലെ ഉൽപാദനം കൂട്ടാൻ വേണ്ടി അങ്ങനത്തെ ഒക്കെ,
0: അതായിരുന്നു ഞങ്ങളുടെ ഒരു ദൗത്യമായിരുന്നു. നമ്മൾ എല്ലാ പഞ്ചായത്തിലും കൃഷി ഓഫീസർമാരുടെ സഹായത്തോടുകൂടി കർഷക ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവർക്ക് ഫീൽഡ് ലെവൽ അവയർനെസ് പ്രോഗ്രാം, ട്രെയിനിങ്സ്, ഇതെല്ലാം നമ്മൾ നിരന്തരം നടത്തിയിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ എക്സ്പോർട്ട്, അതായത് നമ്മുടെ കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓണാട്ടുകര റൈസ് റിസർച്ച് സെൻറ്ററിലെ എല്ലാ സയൻറ്റിസ്റ്റും, പേരെടുത്ത് പറയുമല്ലോ, അവരുടെ എല്ലാം ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഇതുണ്ടായിരുന്നു. അവരെല്ലാം കൂടി വന്ന് നമ്മളാ ഒരു ടീം വർക്ക് ആയിരുന്നു, കൃഷിക്കാരുടെ ഒരു ആവേശം കൂടിയത്.
1: ഏരിയ എക്സ്പാൻഷന് ഇനിയും സ്കോപ്പ് ഉണ്ട്,
0: ഇപ്പം നമ്മൾ അത് അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ മിഷൻ ഓൺ ഓയിൽ സീഡ്സിൽ കേരളം ഔട്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ജി ഐ കിട്ടിയ ഒരു കേരളം ഓയിൽ സീഡ് മിഷനിൽ നിന്ന് പുറത്തുപോയി. പക്ഷേ വി ഫൈറ്റ്, വി ഫോട്ട് ബാക്ക്. നമ്മൾ പ്രോജക്റ്റുകൾ കൊടുത്തു, അത് വീണ്ടും ആ പദ്ധതി കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അതൊരു വിപുലമായ രീതിയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. പിന്നെ ഇനിയും വാല്യൂ അഡീഷൻ സ്കോപ്പ് ഉണ്ട്, അത് നമ്മൾ ട്രയൽ നടത്തിയായിരുന്നു. ഉദാഹരണത്തിന് ഈ എല്ലാം ആട്ടിക്കഴിയുമ്പോൾ നമ്മൾ പറയും പിണ്ണാക്ക്. അപ്പോൾ പിണ്ണാക്ക് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ആയിരിക്കും ഇത് പശു അതിനുണ്ട്. പക്ഷേ അത് പശു അല്ല, അതിൻ്റെ വാല്യൂ നമ്മൾ നോക്കി. ഇതിനെ ഒന്ന് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം കേരളത്തിൻ്റെ ദേശീയ ഫ്രൂട്ട് എന്ന് പറയുന്നത് ചക്ക. ചക്ക എന്ന് പറയുന്നത് ഒരു ഔഷധ കലവറാണ്. അതിൻ്റെ പൊടിയും ഈ എള്ളിൽ നിന്ന് കിട്ടുന്ന ഈ പറഞ്ഞ ഓയിൽ കേക്ക് പിണ്ണാക്കും നാടൻ നെയ്യും പഞ്ചസാരയെല്ലാം കൂടി ഇട്ടൊരു ബിസ്ക്കറ്റ് ഇറക്കി. അതിൻ്റെ ടേസ്റ്റ് എക്സലൻറ്റ്. ഓ, നീ CFRD നിന്ന് ലാബ് റിപ്പോർട്ടും കിട്ടും. നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന മറ്റു ബിസ്ക്കറ്റിനെക്കാട്ടിയും ഒരുപാട് ഹയർ ന്യൂട്രീഷ്യസ് ആണ്. അപ്പം ഇറ്റ് ഇസ് എ പൈലറ്റ് പ്രോജക്റ്റ്, നമ്മുടെ ഒരു ഐഡിയ ആണ്. ബട്ട് സബ്സിക്വൻ്റ്ലി അടുത്ത ഒരു സ്റ്റെപ്പ് അതിലോട്ട് നമുക്ക് കടക്കാവുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. ഓണാട്ട് എല്ലിൻ്റെ അലുവ, കാൻഡി, ഇങ്ങനെയൊക്കെ പല
1: പ്രോജക്ട്
0: എല്ലുണ്ട്. ഓൾറെഡി
1: പുറത്തോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്.
0: പിന്നെ ഇപ്പം നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് നല്ല എൻക്വയറി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ USA-ക്കാരിലെ ആൾക്കാർ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പോർച്ചുഗലിൽ നിന്ന് വന്ന ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ എണ്ണ ഇനി കടൽ കടന്നും പോയിട്ടുണ്ട്. ഇനി അതിൻ്റെയൊക്കെ റിസൾട്ടുകൾ ഉണ്ടാവണം.
1: ഓക്കെ, ഇതൊഴിച്ച് തന്നെ നമ്മുടെ ഓണാട്ടുകര വികസന ഏജൻസി മറ്റ് കൃഷികളെയും പ്രോത്സാഹിപ്പിക്കുന്നു.
0: മറ്റ് പ്രോത്സാഹിപ്പിക്കുന്നു നമ്മളെ കേരളത്തിലറിയാം നമുക്ക് ഈ ചില ഉത്സവങ്ങളുണ്ട്, അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മീറ്റ് ഉപയോഗിക്കുന്ന ഒരു വിഭാഗം നല്ല രീതിയുണ്ട്, അതൊരു നല്ല വരുമാന സ്രോതസ്സ്. ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഓണാട്ടുകരയിലെ പാവപ്പെട്ട വീട്ടമ്മമാർക്ക് സൗജന്യമായിട്ട് പോത്തുകുട്ടികളെ വിതരണം ചെയ്തു. 10,000 രൂപ ആയിരുന്നു സ്കീം ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. ആ പോത്തുകുട്ടികളെ കൊടുത്തിട്ട് അതിൽ 100,000 രൂപ വരെ വരുമാനം കിട്ടിയ വീട്ടമ്മമാരെ നമുക്ക് അറിയാം. 6 മാസം 7 മാസം അതിനെ തീറ്റി വളർത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ 100,000 രൂപ വരെ ഈ ഫെസ്റ്റിവൽ സീസണും കിട്ടിയിരുന്നു. അതൊരു നല്ല ഇൻകം ജനറേഷനായിരുന്നു. പിന്നെ സ്കൂൾ കുട്ടികൾക്ക് കുഞ്ഞു കിടാക്കളെ കൊടുത്തു, അവരതിനെ പരിചരിച്ച് വലുതാക്കി പശു, അങ്ങനെ ആ ഒരു സ്കീമിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഓണാട്ടുകരയുടെ തനതായിട്ടുള്ള ഇടവേളകൾ, നമ്മുടെ കീഴിൽ ഒരുപാട് കർഷക ഗ്രൂപ്പുകളുണ്ട്. ഇവർ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ നല്ലത് നോക്കി നമ്മൾ പ്രൊക്യൂർ ചെയ്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വെക്കുന്ന പദ്ധതികളിലോട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 30-40 ലക്ഷം രൂപയുടെ ഒരു ടേൺ ഓവർ ലാസ്റ്റ് ഇയറിൽ വികസന ഏജൻസിക്ക് നല്ല നടീൽ വസ്തുക്കൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ പിന്നെ നെൽകൃഷി നമ്മൾ പ്രോത്സാഹിപ്പിച്ചു, പറഞ്ഞാൽ തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ കണ്ടെത്തി അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് നെൽകൃഷിയിലേക്ക്, നാളികേര കൃഷിയിലോട്ടും കൂടി അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പദ്ധതിയും കൂടി നമ്മളുടെ വികസന ഏജൻസിക്ക് പുതിയ കമ്മിറ്റി വന്നിട്ട് ആലോചിച്ച് ചെയ്യേണ്ട പ്രവർത്തികൾ.
1: ഇപ്പം ബിനീഷ് സർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് ഓണാട്ടുകര വികസന ഏജൻസി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് താങ്കൾ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
0: വളരെ നന്ദി.
2: കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസി. ഇതേക്കുറിച്ച് കൃഷിവകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും ചീഫ് ഡെവലപ്മെന്റ് ഓഫീസറുമായ ശ്രീ ബിനീഷ് വിആറുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ബിനീഷ് വിആറിന്റെ ഫോൺ നമ്പർ പറയാം. 9447062058.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: ജീരകം വായുക്ഷോഭത്തിന് ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു. ഒരു ടീസ്പൂൺ ജീരകമെടുത്ത് വെള്ളം ചേർത്ത് തിളപ്പിച്ച് കഷായമാക്കി ഉപയോഗിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന വയറുവേദന, മലബന്ധം, നടുവേദന എന്നിവയ്ക്ക് ഒരു പ്രാഥമിക ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. ശ്വാസ സംബന്ധമായ രോഗങ്ങളിൽ ജീരകത്തോടൊപ്പം കൽക്കണ്ടവും ചേർത്ത് പൊടിച്ച് പതിവായി ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നത് ചുമ കുറയുന്നതിനും ശ്വാസം മുട്ടൽ പോലുള്ള അവസ്ഥകൾ കുറയുന്നതിനും സഹായിക്കുന്നു. ആർത്തവ സംബന്ധമായ വയറുവേദന, നടുവേദന എന്നിവയ്ക്കും ജീരക കഷായം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ചില പ്രത്യേക അവസരങ്ങളിൽ പാൽ കഴിക്കുമ്പോൾ കഫം വർദ്ധിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അത്തരം ഘട്ടത്തിൽ ജീരകം ചേർത്ത് തിളപ്പിച്ച് പാൽ ഉപയോഗിക്കുമ്പോൾ കഫക്കെട്ട് പെട്ടെന്ന് കുറയുന്നതായി കാണാൻ സാധിക്കും.
2: കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചുവരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമേ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്.
3: ഇന്ന് വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: മുന്തിരിക്കുല കണക്കെ വിളപ്പൊലിമ തീർക്കുന്ന കുരുമുളകിനം ഏതാണ്? ശരിയുത്തരം: പെപ്പർ തെക്കൻ. ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ അഞ്ചുരുളിയിലാണ് പെപ്പർ തെക്കന്റെ ജന്മസ്ഥലം. ഒരു തള്ളത്തിരിയും അതിൽ നിന്നും വിടരുന്ന 100 പിള്ളത്തിരികളും അതിൽ വളരുന്ന കുരുമുളക് മണികളുമാണ് പെപ്പർ തെക്കന്റെ പ്രത്യേകത.
2: ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
4: വയലും വീടും സമാപിക്കുന്നു.
5: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്.
6: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്ന്

അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജിയിൽ ഡിപ്ലോമയോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് നൽകുന്ന ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെയും തിരിച്ചറിയൽ രേഖയുടെയും അസലും പകർപ്പും സഹിതം അടിമാലി താലൂക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ ഈ മാസം 10-ാം തീയതി രാവിലെ 11 മണിക്ക് ഹാജരാകണമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ഫോൺ നമ്പർ 04-864-222-680. നമ്പർ ഒരിക്കൽ കൂടി 04-864-222-680. തമിഴ് മീഡിയം സ്കൂളുകളിൽ മലയാളം പഠിപ്പിക്കുന്നതിന് ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 6-ാം തീയതി രാവിലെ 10 മണിക്ക് നെടുങ്കണ്ടം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ ഇടുക്കി ബ്ലോക്കിലെ രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവനത്തിനും നെടുങ്കണ്ടം ബ്ലോക്കിലെ മൊബൈൽ വെറ്ററിനറി സേവനത്തിനും കരാറടിസ്ഥാനത്തിൽ വെറ്ററിനറി ഡോക്ടർമാരെ നിയമിക്കുന്നു. വെറ്ററിനറി കൗൺസിൽ രജിസ്ട്രേഷനുള്ള വെറ്ററിനറി ബിരുദധാരികൾ ഈ മാസം 4 രാവിലെ 11 ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സഹിതം തൊടുപുഴ മങ്ങാട്ടുകവലിയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. വെറ്ററിനറി ബിരുദധാരികളുടെ അഭാവത്തിൽ റിട്ടയേർഡ് വെറ്ററിനറി ഡോക്ടർമാരെയും പരിഗണിക്കും. നിങ്ങൾ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാ

0: വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത് കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാന്ത് കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിയമം കൊണ്ടുവന്നത്. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ആയി ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം ഇപ്പോൾ 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. രാജ്യത്തെ ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലളിതമായ ഡിജിറ്റൽ പണമിടപാടുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിയ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയും 11 വർഷം പൂർത്തിയാക്കി. 2015 ജൂലൈ 1 ആരംഭിച്ച പദ്ധതി മഴവെള്ള സംഭരണത്തിലൂടെയും കാര്യക്ഷമമായ ജലവിനിയോഗത്തിലൂടെയും രാജ്യത്തുടനീളം സുസ്ഥിര ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയും കൃഷിയിടങ്ങളിലെ ജലകാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ നികുതി ഘടനയിൽ വൻ പരിവർത്തനത്തിന് വഴിയൊരുക്കിയ ചരക്കുസേവന നികുതി പ്രാബല്യത്തിൽ വന്ന 9 വർഷം പൂർത്തിയായി. 2017 ജൂലൈ 1 ആരംഭിച്ച GST ഇന്ത്യയുടെ പരിഷ്കരണ യാത്രയിലെ ഒരു ചരിത്ര നേട്ടമായാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക്.
1: കഴിഞ്ഞ 9 വർഷമായി യുക്തിസഹമായ നികുതി നിരക്കുകളിലൂടെയും ഏകീകൃത നടപടിക്രമങ്ങളിലൂടെയും സുതാര്യതയും ഉത്തരവാദിത്വവും സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കാൻ GST കഴിഞ്ഞു. ലളിതവും സംയോജിതവുമായ ഒരു പരോക്ഷ നികുതി സംവിധാനം സൃഷ്ടിക്കാനുള്ള ഇന്ത്യയുടെ പരിശ്രമമാണ് ഇതിലൂടെ പ്രതിഫലിച്ചത്. 17 വ്യത്യസ്ത നികുതികളും 13 സെസ്സുകളും GST വഴി ഒരു പൊതു ചട്ടക്കൂടിലേക്ക് സംയോജിപ്പിച്ചു. വ്യവസായികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണകരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് GST 2.0 പ്രകാരം പരിഷ്കാരങ്ങൾ. 2025 പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ കുറഞ്ഞ നിരക്കുകൾ, ഇളവുകൾ, എളുപ്പമുള്ള നടപടിക്രമങ്ങൾ എന്നിവയിലൂടെ നികുതി ഘടനയെ കൂടുതൽ ലളിതമാക്കി. നിരവധി അവശ്യഗാർഹിക വസ്തുക്കളുടെ GST നിരക്ക് കുറച്ചത് നികുതി ഘടന ലളിതമാക്കുന്നതിനൊപ്പം ദൈനംദിന ജീവിതം കൂടുതൽ താങ്ങാനാവുന്നതുമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമവിരുദ്ധ കുടിയേറ്റം, മറ്റ് അസാധാരണ കാരണങ്ങൾ എന്നിവയിൽ നിന്നുമുണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഉന്നതതല സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. സമിതിയുടെ ശുപാർശകൾ എത്രയും വേഗം സമർപ്പിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു. വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കുമെന്ന് സമിതി കേന്ദ്രമന്ത്രിയെ അറിയിച്ചു. കേന്ദ്രധനമന്ത്രി നിർമ്മല സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലേക്ക് തിരിച്ചു. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം, സാങ്കേതിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നതതല ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രധനമന്ത്രി പങ്കെടുക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഫ്രഞ്ച് സഹമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദവോട്ടോടെ പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. വാഹന അപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ചു സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ടു മുൻ വർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന വിധിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുന്നു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും സർക്കാർ അത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം പറഞ്ഞു. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്തകുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗ്ഗവുമായി ബന്ധിപ്പിക്കുന്ന NH 148 AE ആറുവരി തുരങ്കപാത നിർമ്മിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. 8.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ നിർമ്മാണത്തിന് 6,969 കോടി രൂപയിലധികം ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയിലൂടെ 7.54 ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 9.8 ലക്ഷം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു.
3: और दूसरा उत्तर प्रदेश में कानपुर को भोपाल से जोड़ने वाला लाइन उसमें कानपुर से काबराई के बीच में 4 लेन एक्सेस कंट्रोल्ड हाईवे 7,145 करोड़ और उसके आगे वाले सेक्शन का भी उसमें बहुत सारा इम्प्रूवमेंट है एक्सेस कंट्रोल करना उसकी वाइडनिंग इम्प्रूवमेंट वो सब भी उसमें इंक्लूडेड है.
0: ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ 117.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കാൺപൂർ കബ്രായ് പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിനും മന്ത്രിസഭായോഗ അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കുമിടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്നും 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മിന്നൽ പ്രളയവും വെള്ളപ്പൊക്കവും കനത്ത നാശം വിതച്ച അരുണാചൽ പ്രദേശിൽ കേന്ദ്രമന്ത്രിമാരടങ്ങിയ ഉന്നതതല സംഘം ഇന്ന് വ്യോമ നിരീക്ഷണം നടത്തി. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു തുടങ്ങിയവരടങ്ങിയ സംഘം മേഖലയിൽ 2 ദിവസമായി പര്യടനം നടത്തുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. രാത്രി 9:30 മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് പോരാട്ടം പുലർച്ചെ 1:30. USA ബോസ്നിയ മത്സരം പുലർച്ചെ 5:30 നടക്കും. ഇന്ത്യയുടെ ഇഷാൻ കിഷൻ T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മികച്ച ബാറ്റ്സ്മാൻ. ഇന്ത്യയുടെ തന്നെ അഭിഷേക് ശർമ്മയെ മറികടന്നാണ് ഇഷാൻ ICC റാങ്കിംഗിൽ 1st. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത് കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ 1st ഇന്ത്യയുടെ ഇഷാൻ കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ്.

0: ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: അമൂല്യ ഗീതികൾ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അമൂല്യ ഗീതികളുടെ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലളിതസുന്ദര ഗാനങ്ങൾ കൊണ്ട് സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചയാളാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. അദ്ദേഹം ഈണം നൽകിയ മനോഹരമായ ഗാനങ്ങളുമായി അമൂല്യ ഗീതികൾ ആരംഭിക്കാം. വീണയിൽ ഒരു രാഗം, വേണുവിൽ വേറൊരു രാഗം, പൂക്കളിൽ ഒരു രാഗമാണെങ്കിൽ രാക്കളിയുടെ രാഗം മറ്റൊന്നാണ്. ചൊരിയുന്ന മഴയ്ക്ക് തരളിത രാഗമാണ്. ആത്മാവിൻ്റെ നവരാത്രി മണ്ഡപങ്ങളിൽ ആയിരം രാഗങ്ങൾ ശ്രുതിലയമാകുന്നു. ആയിരം നവരാത്രി മണ്ഡപങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനം, രചന പി പി ശ്രീധരനുണ്ണി, ആലാപനം കല്ലറ ഗോപൻ, രാധികാ തിലക്.

മഴയുടെ രാഗമാണ് അമൃതവർഷിണി. അജ്ഞാതമായ ഏതോ നീലാകാശത്ത് അറിയാതെ നീ തുളുമ്പിയപ്പോൾ നീലവനങ്ങളിൽ വിരിഞ്ഞ ഈരില പച്ചയാണ് ഞാൻ. അമൃതവർഷിണി രാഗമേ എന്നു തുടങ്ങുന്ന ഗാനം. രചന എസ് രമേശൻ നായർ. ആലാപനം കെ പി ബ്രഹ്മാനന്ദൻ.

കാടുമേടും കടന്നു വരുന്ന കാട്ടരുവിയെപ്പോലെ ആടിയുലഞ്ഞാടി വരുന്ന മാർഗഴി രാഗം, താളലയങ്ങൾ തമ്പുരുവിൽ രാഗങ്ങൾ മീട്ടുമ്പോൾ മേടവിഷുക്കൊന്ന പൂക്കൾ നെഞ്ചിലാകെ നിറയുന്നു. ആടിയാടി എന്നു തുടങ്ങുന്ന ഗാനം രചന സി പി രാജശേഖരൻ, പാടിയവർ ക്രിസ്റ്റഫർ ലക്ഷ്മീരംഗൻ.

ഉത്രാടരാത്രി കഴിഞ്ഞു. നഫസിൽ നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു. തൂവെണ്ണിലാവ് തൻ്റെ താഴികക്കുടം ദൂരെ മറച്ചിരിക്കുന്നു. ഗതകാല സൗഭാഗ്യസ്മൃതികളുടെ മധുരം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു. അല്ലയോ സ്വരരാഗധാരകളെ, എൻ്റെ അധരത്തിൽ നിന്നും ഉണരൂ. ദേവാമൃത വർഷിണി എന്നു തുടങ്ങുന്ന ഗാനം. രചന ശ്രീകൃഷ്ണദാസ്. പാടിയത് രാധികാ തിലക്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ അമൂല്യഗീതികൾ ഇവിടെ പൂർണ്ണമാകുന്നു. അമൂല്യഗീതികൾ വീണ്ടും അടുത്ത ബുധനാഴ്ച 7:35. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ അഞ്ജു കേപ്പക്കുട്ടൻ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: അമൂല്യഗീതികൾ.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: മഴയായി പൊഴിയാം, മഴയുടെ പെരുമയെക്കുറിച്ച് ചിത്രീകരണം. രചന പി എൽ വിജയകുമാർ.

0: ഒരു മഴക്കാലം കൂടി പെയ്തിറങ്ങുകയാണ്. മെല്ലെ മെല്ലെയായി തുടങ്ങി ഒടുവിൽ ഉച്ചസ്ഥായിയിലെത്തി വീണ്ടും മന്ദഗതിയിലാവുന്ന ഹിന്ദുസ്ഥാനി സംഗീതം പോലെ അത് ഒഴുകിപ്പരക്കുന്നു. മലയാളികൾക്ക് മലയാളമാക്കാനും മനസ്സുകളെ തളർപ്പിക്കാനും മഴ അനുഗ്രഹമാകുന്നു. ഗാംഭീര്യവും സൗകുമാര്യവും നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയിലെ ഈ അത്ഭുതം ചുട്ടുപൊള്ളുന്ന ജീവിതത്തിലേക്ക് വർഷിക്കുന്ന കരുണാർദ്രഭാവമാണ്. കാട്ടുതീക്കെടുത്താൻ തൂവലിൽ വെള്ളം കൊണ്ടുവന്ന് കുടയുന്ന കുരുവിയെപ്പോലെയും കൊടും ചൂടിൻ്റെ ദംശനമേറ്റ് തളർന്നു തേങ്ങുന്ന മെയ്യിലേക്ക് കുളിരുവാരിക്കോരി ചൊരിയുന്ന മഹാമനസ്കയെപ്പോലെയും മഴ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു.
1: കേവലം ഒരു കാലാവസ്ഥാ മാറ്റത്തിനപ്പുറം മനുഷ്യന്റെയും പ്രകൃതിയുടെയും നിലനിൽപ്പിന്റെ താളമാണ് മഴക്കാലം. കാർഷിക സമൃദ്ധിയുടെയും പുഴകളുടെ പുനർജനിയുടെയും മനസ്സിന് കുളിർമ നൽകുന്ന ഓർമ്മകളുടെയും വസന്തം തീർക്കുന്ന ഈ ഒരു കാലം ആകാശത്തിന്റെ കൈകളിൽ നിന്ന് മണ്ണിലേക്ക് ഒഴുകിയിറങ്ങുന്ന കാരുണ്യമായാണ് നമുക്ക് മുന്നിലെത്തുന്നത്. പെയ്തു തോരുമ്പോഴും മണ്ണിൽ ബാക്കിയാകുന്ന ആ വശ്യതയാർന്ന മണം പ്രകൃതി നമുക്ക് തരുന്ന വാഗ്ദാനമാണ്. ഇവിടെ ജീവൻ ഒരിക്കലും അവസാനിക്കില്ല എന്ന പ്രതിജ്ഞ.

0: വസന്തത്തിൻ്റെ പച്ചപ്പും പൊതുജീവനുകളുടെ പ്രതീക്ഷയും ഈ മണ്ണിലേക്കായി തിരികെച്ചൊരിയുന്ന മഴ വിരഹത്തിൻ്റെ നോവുകളെ കഴുകി മാറ്റി പുതിയൊരു നാളെയിലേക്കാണ് നമ്മൾ അതിൻ്റെ കുളിർമ അനുഭവിക്കാത്ത ആരും തന്നെ ഈ ഭൂമിയിലുണ്ട്. പ്രകൃതിയിലെ സമൃദ്ധിദായകവുമായ ഈ വരദാനം ഭൂമിയെ കുളിർപ്പിക്കാനും ജീവജാലങ്ങൾക്ക് പ്രാണന്റെ അമൃതവർഷം ചൊരിയാനും അവസരമൊരുക്കുന്നു. പ്രണയം പെയ്തൊഴിയുന്ന ഈ അനുഗ്രഹ വർഷം എഴുത്തുകാർക്ക് ഭാവന നിറച്ചാർത്തായി കാരണക്കാർക്ക് സുഖപ്രദമായ വികാരവുമായാണ് അനുഭവവേദ്യമാകുന്നത്. അങ്ങനെ എല്ലാറ്റിൻ്റെയും കടലിരമ്പവുമായി അറിവായി നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കും.
1: ഈ പുൽനാവിൽ മഴയുടെ തേ

വെള്ളം ആവിയായി അവിടെ നിലകൊള്ളുകയും ചെയ്യുന്നു. കാലക്രമേണ ഇത് ജലത്തുള്ളികളായി മാറുകയും പൊടുന്നനെ ഭൂമിയിലേക്ക് പതിക്കുകയുമാണ് ചെയ്യുന്നത്. ഭൂഗോളത്തിൽ ജീവിക്കുന്ന മനുഷ്യനും സൂക്ഷ്മജീവികളും ഉൾപ്പെടെയുള്ള സർവജീവജാലങ്ങളുടെയും വംശത്തെ നിലനിർത്തി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ കാത്തുസൂക്ഷിക്കുന്നത് മഴയെന്ന പ്രതിഭാസമാണ്. മഴയുടെ നൃത്തച്ചുവട് കൂട്ടിനായി എത്തുകയും

ഭൂമിയോടുള്ള പ്രകൃതിയുടെ പ്രണയഭാഷാണെന്നിരിക്കെ അതിലെ ഏറ്റവും പ്രിയങ്കരമായ ഒരു രഹസ്യക്കാരനെ പോലെയാണ് മല. ആരുമറിയില്ല എന്ന പോലെ എല്ലാവരുടെയും മുന്നിലൂടെ വരികയും കൊടുക്കേണ്ടവർക്ക് മാത്രം ആരും കാണാം.

മഴ കാട്ടുവഴികളിലേക്ക് അവ നമ്മെ മെല്ലെ നടത്തുന്നു. മഴ ഓർമ്മകൾ പതുക്കെയായി ആരംഭം തൊട്ടാണ്. ചിലയിൽ വെള്ളം തെറിപ്പിച്ചും തോട്ടിൽ ഇല പൊഴിച്ചിട്ട് ആര് ജയിക്കുമെന്ന് മത്സരിച്ചും കൊണ്ടുള്ള എല്ലാവരും

ഏറ്റവും അനുയോജ്യമായത്. മഴയെ കൊണ്ടും കൊള്ളിച്ചും മഴയറിയാതെ കുറുമ്പ് കാട്ടിയും ചിലപ്പോഴൊക്കെ മഴയിലൊലിച്ചിറങ്ങിയും കണ്ണീരങ്ങ നാം കൂട്ടിക്കൊണ്ടുപോകുന്നത്.

0: മഴക്കാലം എന്ന് കേൾക്കുമ്പോൾ തന്നെ രണ്ട് വ്യത്യസ്തമായ ചിത്രങ്ങളാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ആദ്യത്തേത് സന്തോഷത്തിൻ്റെയും ഹർഷാരവത്തിൻ്റെതുമാകുമ്പോൾ രണ്ടാമത്തേത് ഭയത്തിൻ്റെയും ആകുലതയുടേതുമാണ്. ആദ്യമായി നമുക്കരികിലേക്കെത്തുന്ന മഴ ഇഷ്ടമുള്ള അതിഥിയെപ്പോലെ ഏതാനും ദിവസങ്ങൾ തുടരുമ്പോൾ അസ്വീകാര്യനായിത്തീരുന്നു. എങ്കിലും മലയാളികൾക്ക് ഒരിക്കൽ പോലും മഴയെ അനിഷ്ടത്തോടെ സമീപിക്കാനുമാകില്ല.
1: മഴയ്ക്ക് ഒട്ടേറെ മുഖങ്ങളുണ്ട്. ചിരിച്ചു തിമിർത്ത് ഓടിവരുന്ന കുഞ്ഞുമഴയാണ് കുളിമഴ. ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞും മങ്ങിയും പെയ്യുന്ന പിണങ്ങിമഴയാണ് മറ്റൊന്ന്. കുനുകുനയും ചിനുചിനയും പെയ്യുന്നതാണ് ചിണുങ്ങിമഴ. ഇനിയൊന്ന് തുലാവർഷമാണ്. ഉച്ച കഴിഞ്ഞ് ഇടിയും മിന്നലും കൂട്ടായി വരുന്ന തുലാമഴയാണ് ഇവയിലേറ്റവും അഴകുള്ളത്. പേടിപ്പെടുത്തുന്ന സൗന്ദര്യമാണ് ഈ മഴയുടെ പ്രത്യേകത. ദ്രുത താണ്ഡവ താളത്തിൽ പ്രത്യക്ഷപ്പെടുന്ന തുലാമഴയുടെ ഈ താണ്ഡവമാകട്ടെ സംഹാരത്തിൻ്റെതല്ല, സൃഷ്ടിയുടെയും രക്ഷയുടേതുമാണ്. അതിലെ ഓരോ പദചലനവും ഭൂമിക്ക് പകർന്നു നൽകുന്നത് ജീവചൈതന്യവും.
0: ഇനി ഒന്ന് കാലവർഷം അഥവാ ഇടവപാതിയാണ്. ഈ മഴയുടെ മട്ടും രീതിയും മറ്റൊന്നാണ്. ഘനീഭൂതമായ വിഷാദവും അന്ധകാരവും ഏകസ്വര ഭാവവുമാണ് ഇടവപ്പാതിയുടെ സവിശേഷതകൾ. തുലാമഴയുടെ ചടുലതയല്ല, ഗംഭീരമായൊരു ഉദാസീനതയാണ്

0: ജാഗ്രത. നിർത്താതെ ഇരമ്പി നിന്ന് പെയ്യുന്ന ഈ മഴയുടെ കാരുണ്യമാണ് മലയാളത്തിൻ്റെ മണ്ണിൽ പൊന്നു വിളയിക്കുന്നതെന്ന കാര്യം സ്മരണീയമാണ്.
1: നമ്മൾ തുലാവർഷമെന്നും കാലവർഷമെന്നും വിളിക്കുന്ന മഴക്കാലങ്ങളെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് മൺസൂൺ എന്നാണ്. ആദ്യത്തേത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണെങ്കിൽ രണ്ടാമത്തേത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തുലാവർഷത്തെ മൺസൂണിൻ്റെ മടങ്ങിപ്പോക്ക് എന്നാണ് വിളിച്ചു വരുന്നത്. ശാസ്ത്രജ്ഞർക്ക് മൺസൂൺ എന്നാൽ കാലാകാലം വരുന്ന ഒരു കാറ്റാണ്. പണ്ടുകാലത്ത് അറബികൾക്ക് പായ്ക്കപ്പലിൽ ഇന്ത്യയിലേക്ക് വരാനായി ഈ കാറ്റാണ് സഹായകമായി വന്നത്. അവർക്ക് തിരിച്ചു പോകുന്നതിന് തുലാവർഷക്കാറ്റും സഹായകമായി.
0: മഴ പെയ്യുമ്പോൾ പ്രകൃതി മാത്രമല്ല നനയുന്നത്, മനുഷ്യൻ്റെ മനസ്സും ചിന്തകളും കൂടിയാണ്. മലയാള സാഹിത്യത്തിലേക്ക് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് മഴയ്ക്കുള്ളതെന്ന് കാണാം. എഴുത്തുകാർക്ക് മഴ വെറുമൊരു കാലാവസ്ഥയല്ല, മറിച്ച് കഥാപാത്രമായും പ്രണയമായും വിരഹമായും ദാർശനിക ചിന്തയുമായുമൊക്കെ വായനക്കാരിലേക്ക് പെയ്തിറങ്ങുന്ന ഒരു മാധ്യമമാണ്. കവിത തുളുമ്പുന്ന ഓർമ്മ പടരുകളുടെ അനുഗ്രഹീതമായ ഒരു പെയ്ത്തുകാലം കൂടിയാണ് ഓരോ മഴക്കാലവും. മലയാള പ്രകൃതിയുടെ മാത്രമല്ല ഭാഷയുടെയും സൗഭാഗ്യമാണ് മഴ. മലയാള സാഹിത്യത്തിലൂടെയുള്ള മഴക്കാഴ്ചകൾ ഓരോ വായനക്കാരനെയും മനോഹരമായ അനുഭൂതി മണ്ഡലത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഴ ഓർമ്മയാണ് പ്രിയപ്പെട്ട കവയത്രി സുഗതകുമാരിയുടേത്. അവർ ഇങ്ങനെ പറയുന്നു:
2: മഴ എനിക്ക് കൂട്ടുകാരിയാണ്. നിർത്താതെ വർത്തമാനം പറയുന്ന കുസൃതി പെൺകിടാവാണ്. സൗമ്യയും ദയാമയിയുമാണ്. സൗഭാഗ്യരാത്രികളിൽ നിലാവിനേക്കാൾ പ്രിയം വാരിക്കോരിത്തിരുന്നവൾ. ഉറക്കമില്ലാത്ത ദുഃഖരാത്രികളിൽ പലപ്പോഴും ആശ്വാസവാക്കുമായി ജനാലക്കരികിലെത്തുന്നവൾ. രാത്രിയിൽ മുറ്റത്ത് വന്നിരുന്ന് അഴിച്ചിട്ട മുടിയുമായി തേങ്ങിക്കരയുന്ന രാത്രിമഴയാണ് എനിക്കേറെ പരിചിത. അവൾക്ക് ചിരി കുറച്ചേയുള്ളൂ. അവളുടെ കണ്ണുനീരോ കടലിനോളമാണ്.

0: മഴയോടൊട്ടി നിൽക്കുന്ന മധുരതരമായ ഓർമ്മകളിലേക്കാണ് മറ്റൊരു പ്രിയപ്പെട്ട എഴുത്തുകാരി ഒ.വി. ഉഷ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഓരോ മഴയും അവർ ആസ്വദിക്കുന്നു. ഇന്നലെ പെയ്ത മഴ പോലും പ്രകൃതിയുടെ അത്ഭുതം സമ്മാനിക്കുന്ന വിസ്മയമാണ്. മഴക്കാലത്തെ ഓർമ്മകളെ അവർ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു.
1: മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ് മഴക്കാലത്തെ എന്റെ ഓർമ്മകൾ. നെൽവയലുകളും പാടങ്ങളും തോടുകളും നിറഞ്ഞ എന്റെ ജന്മനാടായ പാലക്കാടിന് മോടി വർദ്ധിപ്പിക്കാനായാണ് മഴയെത്തിയിരുന്നത്. ഓടിന്റെ ചെരുവിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന മഴത്തുള്ളികൾ നോക്കി എത്ര നേരം വേണമെങ്കിലും ഞാൻ ഇരിക്കുമായിരുന്നു. മഴ ശാന്തമായി പെയ്യുമ്പോൾ ഒഴുകിയെത്തുന്ന മഴവെള്ളവും ശേഷം വീഴുന്ന മഴത്തുള്ളികളും കുതിർന്ന മണ്ണും കെട്ടിക്കിടക്കുന്ന മഴവെള്ളവുമെല്ലാം നല്ല ഓർമ്മകളായി ഇന്നും എന്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നു.

0: എഴുത്തുകാരിയായ റോസ്മേരിയുടെ മഴയോർമ്മകൾ.
1: മാറി മാറി വരുന്ന നമ്മുടെ ഋതുഭേദങ്ങളിൽ വർഷകാലത്താണ് ഞാൻ ഏറ്റവും ആഹ്ലാദിക്കുന്നത്. മഴയെക്കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. എന്തെല്ലാം ഭിന്നഭാവങ്ങളാണ് മഴയ്ക്ക്, എത്ര വ്യത്യസ്തമായ ഈണങ്ങൾ, താളങ്ങൾ. 1000 സൂചിയിലകൾ അടർന്നു പതിക്കും പോലെയുള്ള ചാറ്റൽ മഴ, വരണ്ട ഭൂമിയെ പുതിയൊരു ഉന്മേഷത്തിലേക്ക് തട്ടിയുണർത്തുന്ന വേനൽ മഴ, മങ്ങിയും തെളിഞ്ഞും കളിമ്പം കാട്ടുന്ന ചിങ്ങപ്പൊൻ മഴ, പിന്നെ മരച്ചിലകളെ ആട്ടിയൊലിച്ച് മലഞ്ചിരി വിലങ്ങും താണ്ഡവമാടുന്ന കർക്കിടക പെരുമഴ. ഇതിലേതിനോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ച വേനലിലെ പുതുമഴയോട് എന്ന് നിസ്സംശയം ഞാൻ പറയും. ചെറു കൈത്തോടുകളും പാറക്കെട്ടുകളും ഇടതൂർന്ന് നിൽക്കുന്ന മാമരങ്ങളും നിറഞ്ഞ ഒരു ഗ്രാമത്തിലെ മലഞ്ചെരിവിലാണ് ഞാൻ പിറന്നു വീണത്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മഴ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു പശ്ചാത്തല ഗീതം പോലെ ഗ്രീഷ്മത്തിലെ ക്രൗര്യ സൂര്യന്റെ ദയാരഹിതമായ വർദ്ധിക്കാറ്റേറ്റു വരണ്ടുപോയ മലഞ്ചെരിവ്, അടർന്നു വീഴുന്ന ശുഷ്ക പത്രങ്ങൾ, കരിഞ്ഞ പുല്ലാമ്പുകൾ, വിണ്ടുകീറിയ പാടങ്ങൾ, പൊടുന്നനവെ ഒരു നാൾ വമ്പിച്ച ആരവത്തോടെ മഴ കടന്നു വരുന്നു. ആ മഴത്തുള്ളികൾ ദാഹാർത്ഥമായ മണ്ണിൽ പതിക്കുന്നു. തുടർന്ന് പുതുമഴയുടെ മതഗന്ധം എന്നും ഉയരുകയാണ്. തുടർന്ന് മഴക്കാലം പെയ്ത്തുവെള്ളം തട്ടിത്തെറിപ്പിച്ചും പാതി നനഞ്ഞും സംഘമായി സ്കൂളിലേക്കുള്ള യാത്രകൾ. അതേപോലെ ഓട്ടിൻപുറത്ത് കനത്ത മഴത്തുള്ളികൾ വന്ന് പതിക്കെ ചരൽ വാരി എറിയുമ്പോഴുള്ള ഒരു താളം. പൈതലായിരിക്കെ മഴക്കാല രാത്രികളിൽ ഞാൻ ഉറങ്ങാതെ കിടക്കും. അപ്പോൾ എന്നെ അകലെ നിന്ന് ആരോ പേർ ചൊല്ലി വിളിക്കുന്നതായ ഒരു തോന്നൽ. ഒക്കെയും ശൈശവത്തിന്റെ മതിഭ്രമങ്ങളാവാം. അതേപോലെ മഴ പെയ്തു തോരുന്ന രാത്രികളിൽ ആ ഇടവേളകളിൽ പുറത്തെ മരച്ചില്ലകളിൽ നിന്ന് ഉയരുന്ന നാനാതരം ശബ്ദങ്ങൾ, മൂളലുകൾ, നിശാകീടങ്ങളുടെയും പലതരം ചെറു ജന്തുജാലങ്ങളുടെയും രാപ്പാട്ടുകളാണവ. അതിനിടയ്ക്ക് ഉച്ചത്തിൽ മുഴങ്ങുന്ന ചീവീടുകളുടെ ശബ്ദം കാതോർത്താൽ ഇതെല്ലാം കൂടി ഒരു ബാൻഡ് മാസ്റ്റർ ഇല്ലാത്ത കിറുക്കൻ സംഘഗാനം പോലെ തോന്നും. കാതടപ്പിക്കും വിധമാണ് പുറത്തു നിന്നുള്ള ആരവം.

0: മഴയുടെ വന്യമായ സൗന്ദര്യം പ്രകടമാക്കുന്ന ഒരു രചനയാണ് പ്രശസ്ത എഴുത്തുകാരി സാറ ജോസഫിന്റെ അട്ടപ്പാടി എന്ന കഥ. മനുഷ്യൻ നിസ്സഹായകനാകുന്നിടത്ത് പ്രകൃതിയുടെ പ്രതിഷേധമാണ് ഈ കഥയിലൂടെ വിവരിക്കുന്നത്. തുടർ പൊട്ടിച്ചലറുന്ന മഴയുടെ ഗോത്രവീര്യം അവർ ഈ കഥയിലൂടെ ഇങ്ങനെ പ്രകടമാക്കുന്നു.
1: പെട്ടെന്ന് ഉദരം മലയുടെ മീതെ ആകാശം പിളർക്കുന്ന ഒരു ഇടിവെട്ടി. ഉദരങ്കാളിക്കാവിൽ ഈറ്റില്ലത്തിൽ നിന്ന് കെട്ടഴിഞ്ഞ സംഹാര രൂപിണിയായ കാറ്റുവീശി ചക്കിലിയ കോളനിയിലെ വീടുകളിലെ തകരമേൽപ്പുരയ്ക്കുമേൽ ചരൽ വാരിയെറിയും പോലെ വെള്ളത്തുള്ളികൾ വന്നു വീണു. പിന്നെ മഴ പെയ്തു. ആകാശത്തിന്റെ വാതിലുകളെല്ലാം മലർക്കെ തുറന്ന് അട്ടപ്പാടിയുടെ മീതെ മഴ ഇരച്ചു വീണു. ഒരിക്കലും വിശപ്പടങ്ങാത്ത വായ പിളർത്തി അട്ടപ്പാടി വെള്ളം വിഴുങ്ങിക്കൊണ്ടിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് ചിരുവാണി കരകവിഞ്ഞു. ഉദിരമ്പുഴയിലെ വെള്ളാരങ്കല്ലുകൾ അടിതെറ്റി ഇളകി തെന്നി നീങ്ങി. കള്ളിക്കാടുകളെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് ഉദിരമ്മലയിൽ നിന്ന് മഴവെള്ളം ഇരമ്പിപ്പാഞ്ഞു.
2: മഴ പശ്ചാത്തലമായി വരുന്ന ഒട്ടേറെ ചലച്ചിത്രങ്ങളും പിറവികൊണ്ടിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെയും മഴ വെറുമൊരു പശ്ചാത്തലം മാത്രമല്ല, മറിച്ച് കഥാഗതിയെ നിയന്ത്രിക്കുന്ന, കഥാപാത്രങ്ങളുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രധാനിയായിട്ടാണ് കടന്നുവരുന്നത്. അത്തരത്തിൽ അണിയിച്ചൊരുക്കി പ്രേക്ഷക ഹൃദയം കൈയടക്കിയ ഒരു സിനിമയാണ് വൈശാലി. വർഷങ്ങളായി മഴ ലഭിക്കാതിരുന്ന അംഗരാജ്യത്ത് മഴ പെയ്യിക്കാൻ ഋഷ്യശൃംഖനെ കൊണ്ടുവരുന്നു. ഋഷ്യശൃംഖന്റെ തപസ്സിന്റെ ഫലമായി ഒടുവിൽ ആ രാജ്യത്ത് മഴ പെയ്യുന്നു. പ്രകൃതിയുടെ ആഹ്ലാദവും ഒപ്പം വൈശാലിയുടെ പ്രണയത്തിന്റെ തീവ്രതയും ആവാഹിച്ച ആ മഴരംഗം മലയാള സിനിമയിലെ ഏറ്റവും മനോഹരമായ ദൃശ്യാനുഭവം.

ഇന്ദ്രജാലങ്ങളെ കൂടുതലായും ദർശിക്കാനാകുന്നത്. വളരെ അനുസരണയോടെ വീട്ടിൽ ഒരു വിരുന്നുകാരനെ പോലെ എത്തുന്ന മഴ വർഷാവർഷങ്ങളിൽ പല സമയങ്ങളിലായാണ് പ്രത്യക്ഷമാകുന്നത്. ഇങ്ങനെ ഇടവേളകളിലായി പെയ്തിറങ്ങുന്ന മഴ

മഴ കണ്ടും കേട്ടും, മഴക്കുളിരിൽ അലിഞ്ഞും, മഴപ്പെയ്ത്തിൽ നനഞ്ഞും, പൂവിനിതളിലെ കുഞ്ഞു മഴത്തുള്ളിയെ തൊട്ടുണർത്തിയും മഴക്കാലത്തെ മലയാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനൽപാളിയിലൂടെ രാവിലും പകലിലും പിന്നെ സന്ധ്യയുടെ അന്ത്യയാമത്തിലും പെയ്തിറങ്ങുന്ന മഴയിലേക്ക് കണ്ണു നട്ടിരുന്ന് അവർ കിനാവ് കാണുകയും കാൽപ്പനികരാവുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട പുസ്തകങ്ങളും സിനിമകളിലെ കഥാപാത്രങ്ങളും സിനിമാ ഗാനങ്ങളുമെല്ലാം ആ മഴനൂലുകൾക്കിടയിലൂടെ ഇന്നും ഊർന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നു.

ഒരുപാട് മഴ പെയ്തിരുന്ന ഒരു കാലവും നമുക്കുണ്ടായിരുന്നു. മഴയുണ്ടെങ്കിലും പണ്ടത്തെ പോലെയുള്ള ആ നല്ല മഴക്കാലം കാണാൻ ഇന്ന് കഴിയുന്നില്ല. പണ്ട് ഓരോ മഴക്കാലവും ഉത്സവാഘോഷത്തിൻ്റെ പ്രതീതിയാണ് ഉളവാക്കിയിരുന്നത്. ഇരച്ചു വരുന്ന മേഘങ്ങളുടെ തുടർച്ചയായുണ്ടാകുന്ന ഇടിയുമിന്നലും ആ ഉത്സവാഘോഷത്തിന് ഭംഗി വർദ്ധിപ്പിക്കുകയും ചെയ്തു. മേഘങ്ങൾക്കിടയിലൂടെ പുളഞ്ഞ് പല പിണരുകളായി കടന്നുപോകുന്ന മിന്നൽ ത്രില്ലടിപ്പിക്കുന്ന ഒരനുഭവം തന്നെയായിരുന്നു പ്രദാനം ചെയ്തിരുന്നത്. ഓരോ മഴയും ഭൂതകാലത്തിൻ്റെ ഓരോരോ വാതിലുകൾ തുറന്നിട്ടുകൊണ്ടാണ് കടന്നു പോകുന്നത്. ഒന്ന് തീർച്ചയാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മഴ എത്തുക തന്നെ ചെയ്യും. ദാഹിച്ചു വലയുന്നവർക്കേ വെള്ളത്തിൻ്റെ വില അറിയൂ എന്ന് പറയുന്നത് പോലെ, ഒരു മഴ ആസ്വാദ്യകരമാകണമെങ്കിൽ അതിനു മുമ്പായി ഒരു വേനലും എത്തണം. സത്യം പറയാമല്ലോ, പ്രകൃതിയിൽ എന്ന പോലെ മനുഷ്യനിലും ആശയുടെ പുതുനാമ്പുകളെ ഉണർത്താനും ഓർമ്മകളെ മുന്നോട്ട് കൊണ്ടുവരാനും മഴയ്ക്കല്ലാതെ മറ്റൊന്നിനും ആവില്ല തന്നെ.

0: മഴ വെറുമൊരു പ്രതിഭാസമല്ല, അത് പ്രകൃതിയുടെ സ്നേഹമാണ്, കൈനീട്ടമാണ്. പ്രകൃതിയുടെ ഈ അനുഗ്രഹം വരും തലമുറകൾക്കായി നിലനിർത്തേണ്ടത് നമ്മുടെയെല്ലാം കടമയും കർത്തവ്യവുമാണ്. അതിനാൽ കാടുകൾ വെട്ടിനശിപ്പിക്കാതെയും പരിസ്ഥിതിയെ സംരക്ഷിച്ചും മഴക്കാലങ്ങളെ എന്നും നിലനിർത്തേണ്ടതുണ്ട്. മഴ പെയ്തുകൊണ്ട് ഭൂമിയെ കൂടുതൽ സുന്ദരവും ജീവസുറ്റതുമാക്കാം.
1: കേട്ടുതീർത്ത ശബ്ദങ്ങൾക്കപ്പുറം പ്രകൃതി ഭൂമിയോട് മന്ത്രിച്ച പ്രണയകാവ്യമായി മഴ മാറുകയാണ്. അതിൽ നിന്ന് പൊഴിയുന്ന ഓരോ തുള്ളിയും വെറുമൊരു ജലഗണമല്ല, അത് കരിഞ്ഞുണങ്ങിയ മണ്ണിലേക്ക് ജീവന്റെ പച്ചപ്പ് പടർത്തുന്ന പ്രകൃതിയുടെ അമൃതവർഷമാണ്. ജനാലപ്പടികളിൽ താളം പിടിക്കുന്ന തുള്ളികളായും കാറ്റിൻ്റെ വിരൽത്തുമ്പിൽ ഒലയുന്ന മരച്ചില്ലകളായും മഴ നമ്മുടെ ഓർമ്മകളിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടേയിരിക്കും. നഷ്ടപ്പെട്ട ബാല്യത്തെയും ബിരഹത്തിൻ്റെ നോവിനെയും ഒടുവിലായി പുതിയൊരു നാളെയെടുത്ത്

വീഴ്ചകളെയും മഴ നമുക്കായി സമ്മാനിക്കുന്നു. പെയ്തൊഴിയുമ്പോഴും മണ്ണിൽ ബാക്കി നിൽക്കുന്ന സുഗന്ധം പോലെ ഈ മഴക്കാലം നമ്മുടെ മനസ്സുകളിൽ മനോഹരമായൊരു ഓർമ്മയായി പെയ്തിറങ്ങട്ടെ.

മഴയായി പൊഴിയാം. മഴയുടെ പെരുമയെക്കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. രചന പി എൽ വിജയകുമാർ, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, അജിത അരവിന്ദ്, ശബ്ദസാന്നിധ്യം അനുജ ഭാസ്കർ, നിർവഹണം സിവിൽ ജിഹാൻ, നിർവഹണ സഹായം അജിത അരവിന്ദ്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്പൈസ് എഫ്എമ്മിൽ ഇന്ന് രാത്രി 10 മണി മുതൽ ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0485200226. വാട്സപ്പ് വഴിയും സന്ദേശങ്ങൾ അയയ്ക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഇതാണ്: 8281200715. കൂടാതെ ആകാശവാണി ദേവികുളം നിലയത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയും നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയയ്ക്കാം. ഇൻസ്റ്റാ വഴി സന്ദേശം അയക്കുന്നവർ ആകാശവാണി സ്പൈസ് എഫ് എം വഴിയും, ഫേസ്ബുക്കിലൂടെ സന്ദേശം അയക്കുന്നവർക്ക് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം എന്ന പേജിലൂടെയും സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. മറക്കാതെ വിളിക്കുക 0485200226. ഇന്നു രാത്രി 10 മണി മുതൽ 11:05 വരെ ഹൃദയരാഗങ്ങൾ, നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടി.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. July 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: 71 വർഷങ്ങൾ
1: തലമുറകൾ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്, ഇന്നീ പരിപാടിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
3: ഏവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന കാഴ്ചപ്പാടിൽ 2018 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും നൽകുക എന്ന ലക്ഷ്യവും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് 2 ഘടകങ്ങളാണുള്ളത്. ആദ്യത്തേത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ. 2018 പദ്ധതി ആരംഭിച്ചതു മുതൽ ഏകദേശം 150,000 ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ സർക്കാർ ആരംഭിച്ചു. ഇതിനകം നിലവിലുണ്ടായിരുന്ന ഉപകേന്ദ്രങ്ങളുടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നവീകരണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടന്നു. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും പ്രാഥമിക ആരോഗ്യ സംരക്ഷണം നൽകാനാണ് ഇവ ലക്ഷ്യമിടുന്നത്.

0: ഒപ്പം മാതൃശിശു സംരക്ഷണത്തിൽ ശ്രദ്ധയും ഈ പദ്ധതി കേന്ദ്രീകരിക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ രണ്ടാമത്തെ ഘടകമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളും ആരോഗ്യ ഇൻഷുറൻസും പൊതുജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതുപ്രകാരം സർക്കാർ സ്വകാര്യ മേഖലകളിലെ ചികിത്സയ്ക്കായി ഓരോ വർഷവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതായിരിക്കും. പരിപൂർണമായ ചികിത്സ ഈ പദ്ധതിയിലൂടെ നൽകപ്പെടുന്നു. ചികിത്സാരംഗത്തെ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ താങ്ങാൻ സാധാരണക്കാർക്ക് ഈ പദ്ധതി ഒരു കൈത്താങ്ങായിരിക്കും. കുടുംബാംഗങ്ങളുടെ പ്രായം, ലിംഗം എന്നിവ പരിഗണിക്കാതെ തന്നെ എല്ലാ വ്യക്തികൾക്കും ചികിത്സാ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിലൂടെ ലഭിക്കുന്നതായിരിക്കും. സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന വ്യത്യാസം കൂടാതെ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ മരുന്ന്, മറ്റാവശ്യ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടർ ഫീസ്, മുറി വാടക, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഭക്ഷണം, ഇംപ്ലാന്റ് ചാർജ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് അനുബന്ധ പ്രത്യാഘാതങ്ങൾക്കും ഈ സഹായം ലഭ്യമാകുന്നതായിരിക്കും. ഇത്തരത്തിൽ വിവിധ ചെലവുകൾക്കായി ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായോ ഈ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ പദ്ധതിക്ക് കുടുംബാംഗങ്ങളുടെ പ്രായപരിധിയോ എണ്ണമോ ഒരു അർഹതാ മാനദണ്ഡമായിരിക്കില്ല. പദ്ധതിയിൽ അംഗമാകുന്ന ഏതൊരു വ്യക്തിക്കും മുൻഗണനാ മാനദണ്ഡങ്ങളില്ലാതെ ചികിത്സാ സഹായം ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ പദ്ധതിയുടെ ചില സവിശേഷതകളെക്കുറിച്ച് അറിയാം. അർഹരായ എല്ലാ പോളിസി ഹോൾഡർമാർക്കും ഈ പദ്ധതിയിൽ ഏതെങ്കിലും ഒരു സേവനം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന ഒരു കാർഡ് ലഭിക്കുന്നതായിരിക്കും. പണരഹിതവും തടസ്സരഹിതവുമായ ക്ലെയിമുകൾ ഈ പദ്ധതിയിലൂടെ അനുവദിക്കുന്നു. ഏകദേശം 50 കോടി ആളുകൾക്ക് സേവനം നൽകുകയും അവർക്ക് ദ്വിതീയ തൃതീയ ആശുപത്രി പരിചരണത്തിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. 60-40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളെ 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളാണോ എന്നറിയാൻ PMJAY.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കാം. ഇനി ആയുഷ്മാൻ ഭാരത് യോജനയുടെ ഗുണഭോക്താവാൻ ആവശ്യ രേഖകൾ സമർപ്പിച്ച് ഓൺലൈനായി തന്നെ ഈ ഒരു പോർട്ടലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്.
1: ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. രാജ്യത്തെ ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത്കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗ്ഗുമായി ബന്ധിപ്പിക്കുന്ന 6-വരി തുരങ്കപാത നിർമ്മിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ കാൺപൂർ കബ്രായി ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിനും അംഗീകാരം നൽകി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു.

0: 26 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയും ആവശ്യകതയും തമ്മിൽ വലിയ അന്തരമുണ്ടായ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വിഷയത്തിൽ നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി. സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിൽ പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചയാളുടെ അനന്തരാവകാശികൾക്ക് നൽകാൻ ബാക്കിയുള്ള നഷ്ടപരിഹാരം ഒരു മാസത്തിനുള്ളിൽ നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ബാബുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഉത്തരവ്. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ വൈദ്യുതി ബോർഡ് സ്വീകരിക്കണമെന്നും കമ്മീഷൻ പറഞ്ഞു. ഹൈഡ്രോസെഫാലസ് രോഗത്തിന്റെ ചികിത്സയ്ക്കായുള്ള മെഡിക്കൽ ഉപകരണമായ സെറി ഡ്രെയിൻ ഹൈഡ്രോസെഫാലസ് ഷണ്ട് വീണ്ടും വിപണിയിലെത്തും. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ഉപകരണം HLL ലൈഫ് കെയർ ലിമിറ്റഡാണ് നിർമ്മിക്കുന്നത്. കൊച്ചി എളംകുളം മെട്രോ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KMRL അറിയിച്ചു. സഹോദരൻ അയ്യപ്പൻ റോഡിൽ ഫാത്തിമ ചർച്ച് മുതൽ ടോക്ക് എച്ച് റോഡ് വരെയുള്ള ഭാഗത്ത് രാത്രി 11 മുതൽ രാവിലെ 6 മണിവരെയാണ് നിയന്ത്രണം. ദേശീയപാത 66 തുറവൂർ പറവൂർ പാതയിൽ ഗർത്തം രൂപപ്പെട്ട സംഭവത്തിൽ വിശദീകരണവുമായി ദേശീയപാത അതോറിറ്റി. GFR പൈപ്പ് ലൈനിലെ തകരാറാണ് ദേശീയപാതയ്ക്ക് താഴെ മണ്ണൊലിപ്പിനും തുടർന്ന് കുഴി രൂപപ്പെടുന്നതിനും കാരണമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ദേശീയപാത അതോറിറ്റി ഖേദം പ്രകടിപ്പിച്ചു. രാജ്യപുരോഗതിക്ക് ടാക്സ് കൺസൾട്ടന്റുമാരുടെ പങ്ക് നിർണായകമെന്ന് മന്ത്രി M. ലിജു. GST യുടെ 9 വർഷങ്ങൾ പ്രത്യാശയും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ ടാക്സ് കൺസൾട്ടന്റ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ കൊട്ടിയൂർ സ്വദേശിയുടെ പട്ടയഭൂമിയിൽ വനം വകുപ്പ് തെറ്റായി സ്ഥാപിച്ച 7 ജണ്ടകൾ അധികൃതർ പൊളിച്ചു നീക്കി. കാൽനൂറ്റാണ്ടിലധികമായി തുടർന്ന സ്റ്റാൻലി ജോസഫിന്റെ നിയമ പോരാട്ടത്തിനും ദുരിതത്തിനുമാണ് വനമന്ത്രി ഷിബു ബേബി ജോണിന്റെ അടിയന്തര ഇടപെടലിൽ പരിസമാപ്തിയായത്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. സമിതി അധ്യക്ഷൻ രാജീവ് പ്രതാപ് റൂഡിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലായിരുന്നു യോഗം. വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പുറന്തള്ളുന്നത് തടയുക, ഭൂഗർഭ ഉപരിതല ജലസ്രോതസ്സുകളിലെ മലിനീകരണം ഇല്ലാതാക്കുക എന്നീ ലക്ഷ്യങ്ങൾക്കായി സ്വീകരിക്കേണ്ട നടപടികൾ യോഗം വിലയിരുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 444 പോയിന്റ് ഉയർന്ന് 76,923-ലും നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,006-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് മത്സരം. ശ്രേയസ് അയ്യറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിൽ ലോട്ടറി തട്ടിപ്പുകൾ നടക്കുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് 1 ആൾക്കുമാണ് രോഗബാധ. അമർനാഥ് തീർത്ഥയാത്രയ്ക്കുള്ള ആദ്യ സംഘം ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിലെത്തി. ഈ വർഷത്തെ തീർത്ഥാടനം നാളെ ആരംഭിക്കും. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. അനന്തഭദ്രം എന്ന ചിത്രത്തിൽ ചിത്രപാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് MG രാധാകൃഷ്ണന്റെ സംഗീതം.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 9:30 കേൾക്കാം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44:40. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: ലക്ഷ്മി ടീച്ചറേ, പറഞ്ഞു ആനു ടീച്ചറെ, ഇത് നോക്കിയേ, ഈ ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്തൊരു മഴയാ. ഈ മഴയുടെ ശക്തി കാണുമ്പോൾ ഈ ബിൽഡിംഗ് എല്ലാം കൂടി ഇടിഞ്ഞു വീഴുമെന്ന് എനിക്ക് സംശയം. പണ്ടൊക്കെ ഇടവപ്പാതി എന്ന് പറഞ്ഞ കൃത്യമായിട്ടൊരു താളം ഉണ്ടായിരുന്നല്ലേ, ഇതിപ്പോ അങ്ങനെയല്ല, തകർത്തങ്ങ് പെയ്യും. ടീച്ചറേ, ഈ വർഷത്തെ പ്രോജക്റ്റ് വിഷയം എന്താന്ന് ടീച്ചറിന് അറിയാമോ?
1: എന്തായിരുന്നു?
0: ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചർ, അഥവാ പ്രളയത്തെ പ്രതിരോധിക്കുന്ന വീടുകളുടെ രൂപകൽപ്പന, അതാണ് കൊടുക്കാന്ന് വിചാരിച്ചത്. എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് കൊടുക്കണോന്ന്. പക്ഷേ ഈ മൺസൂണിന്റെ പാറ്റേൺ മാറി മാറി വരുന്ന കാണുമ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: കറക്റ്റാണ് ടീച്ചറെ, ഞാനും ഈ മാപ്പിലൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. പണ്ടൊക്കെ ഈ 10-30 വർഷമൊക്കെ കൂടുമ്പോൾ വരുന്ന ഒന്നായിരുന്നു ഈ വെള്ളപ്പൊക്കവും പ്രളയവും എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ നമ്മൾ ഇപ്പോഴല്ലേ കേൾക്കാൻ തുടങ്ങിയത്. അതുമാത്രോ, ഈ പസഫിക് സമുദ്രത്തിലെ എൽനിനോ ലാനിന നമ്മളിപ്പോ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മഴയുടെ രീതി അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മാറിയില്ലേ. കുറച്ച് സമയം കൊണ്ട് അതിശക്തമായിട്ട് മഴ പെയ്യുന്ന ക്ലൗഡ് ബേസ്റ്റ് പോലുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വെള്ളപ്പൊക്കത്തെയൊക്കെ പേടിച്ച് മാറി നിൽക്കുന്നതിന് പകരം അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. അതിനുവേണ്ടി ബിൽഡിംഗ് ഒക്കെ പണിയുന്ന രീതി തന്നെ മാറ്റണം. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് വിഷയം വളരെ നല്ലതാ.
0: അതെ, നമ്മൾ എപ്പോഴും പിള്ളേർക്ക് ടോപ്പിക്സ് കൊടുക്കുമ്പോഴേ വെള്ളപ്പൊക്കത്തിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപന്യാസം ടൈപ്പ് പ്രോജക്റ്റുകളല്ലേ കൊടുക്കാറുള്ളത്. അവരത് എവിടെന്നെങ്കിലും നോക്കി എഴുതിക്കൊണ്ടുവരും. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇനിയിപ്പോ നമുക്ക് എഞ്ചിനീയറിംഗ് ഡിസൈനിലേക്ക് കുട്ടികളെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം.
1: തീർച്ചയായിട്ടും.
0: ആ, ശിവൻ സാർ വന്നല്ലോ. സാറേ, സാറേ സിവിൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ മേഖലകളിലൊക്കെ ഒരുപാട് റിസർച്ചിലൊക്കെ താല്പര്യമുള്ള വ്യക്തിയല്ലേ. യഥാർത്ഥത്തിൽ ഈ ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ എന്താണത്? നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ ഇതൊക്കെ എങ്ങനെയാണെന്ന് പ്രാക്ടിക്കലി നടപ്പിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ പിള്ളേർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവോ സാറേ?
2: ഞാൻ നിങ്ങളുടെ ചർച്ച അവിടുന്ന് കേട്ടോണ്ട് വരായിരുന്നു. ആക്ച്വലി ഈ ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വെള്ളത്തിന് തടഞ്ഞു നിർത്തി എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നതിന് പറ്റിയായിരിക്കും. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ലിവിങ് വിത്ത് വാട്ടർ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ്. വെള്ളത്തോടൊപ്പം ജീവിക്കുക, വെള്ളത്തിനെ തടഞ്ഞു നിർത്തണ്ട, വെള്ളം വരും. അപ്പോൾ ആ നമ്മൾ ആ വെള്ളത്തിൻ്റെ കൂടെ ജീവിക്കാൻ പഠിക്കണം. അപ്പോൾ വെള്ളം ഉയർന്നാലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറാതെ അല്ലെങ്കിൽ അതിനെ നമ്മളെ ബാധിക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാം, ഇതാണ് ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട തലം. അതിന് രണ്ട് തരം എഞ്ചിനീയറിംഗ് സമീപനങ്ങളാണ് നിലവിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡ്രൈ ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റും, പിന്നൊന്ന് വെറ്റ് ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റും.
0: ഇത് രണ്ട് കേൾക്കാനുള്ള രസമുണ്ട് സാറേ. ഞാനൊരു ഫിസിക്സ് ടീച്ചർ ആണല്ലോ, എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ ഫിസിക്സിലെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം വെള്ളം ഉയരുമ്പോൾ ചുവരുകളിൽ വലിയ പ്രഷർ ഉണ്ടാകുമല്ലോ.
2: അതെ അതെ, കറക്റ്റ്. നമ്മൾ ഈ ഡ്രൈ ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വരുമ്പോഴോ മഴ വരുമ്പോഴോ ഒക്കെയുള്ള വെള്ളം ഒരു തരത്തിലും വീട്ടിനകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുക എന്ന രീതിയാണ്. അപ്പം നമ്മുടെ വാതിലുകളും ജനലുകളും ഒക്കെ പൂർണ്ണമായും വാട്ടർ ടൈറ്റ് ആക്കണം. ഇതാണ് ഡ്രൈ ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറയുന്നത്. മഴ പെയ്താലും വെള്ളപ്പൊക്കം വന്നാലും ഒന്നും വീട്ടിനകത്തേക്ക്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്കൊന്നും വെള്ളം കയറില്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക വാട്ടർ പ്രൂഫ് മെംബ്രെയിൻസ് ഉപയോഗിക്കും, ഫ്ലഡ് ബാരിയേഴ്സ് ഉപയോഗിക്കും. ഇതൊക്കെ നമ്മൾ ജനൽ പാളികളിൽ ഘടിപ്പിക്കും. ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതായത് വെള്ളം ഒരു ത്രെഷോൾഡ് ലെവലിൻ്റെ മുകളിൽ ഉയർന്നു കഴിഞ്ഞാൽ, ഏകദേശം 3 അടിയാണെന്ന് തോന്നുന്നു, ടീച്ചർ പറഞ്ഞ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കാരണം ഈ ചുവരുകൾ ചിലപ്പോൾ ഉള്ളിലേക്ക് പൊളിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. പുറത്തെ വോളയത്തിലുള്ള വെള്ളം ചുവരിലേക്ക് ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കും. അത് കാരണം ചുവരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. അതുകൊണ്ട് ഏറ്റവും പ്രായോഗികം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ രീതിയായ വെറ്റ് ഫ്ലഡ് പ്രൂഫിംഗ് ആണ്.
1: അതെന്താ ശിവൻ സാർ ഈ വെറ്റ് ഫ്ലഡ് പ്രൂഫിംഗ്?
2: അതായത് വീടിന്റെ അടിത്തറയിലൂടെയോ അല്ലെങ്കിൽ തറനിരപ്പിലുള്ള പ്രത്യേക ഭാഗങ്ങളിലൂടെയോ വെള്ളത്തിന് സുഖമായി ഒഴുകിപ്പോകാനായിട്ടുള്ള വഴി നൽകുക, ഇതാണ് ഒന്നാമത്തെ കാര്യം. അഥവാ വെള്ളം കയറിയാലും അധികം കേടുപാടുകൾ സംഭവിക്കാത്ത തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കണം നമ്മൾ ഈ താഴ്ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. പ്രത്യേക തരം പോളിമേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലോഡ് ബെയറി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കോൺക്രീറ്റ് ചുമരുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെള്ളം കയറും എന്ന സങ്കല്പത്തിൽ തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ ലെവലിൽ ഇടപെടൽ നടത്തുക. രണ്ടാമത്തെ കാര്യം, അത് അങ്ങനെ ആയാൽ തന്നെയും നമ്മൾ ഈ താഴത്തെ നിലയിൽ വെള്ളം കയറാൻ ഭാഗമുള്ള പ്രദേശങ്ങളിൽ വിലപിടിപ്പുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ വെള്ളം കയറിയാൽ കേടാവുന്ന തരം ഫർണിച്ചറുകളോ അങ്ങനെ യാതൊന്നും വയ്ക്കാനേ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് റൂംസ്, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, നമ്മൾ നമ്മുടെ ബെഡ്റൂംസ് ഒക്കെ കഴിയുന്നതും മറ്റു ഭാഗങ്ങളിലേക്ക് ആയിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു

0: കഴിഞ്ഞാൽ നമ്മൾ ചെളിയൊക്കെ കഴുകി വൃത്തിയാക്കി താഴത്തെ നിലയിൽ പോയി താമസിക്കാം.
1: അടിപൊളി ഐഡിയ ആണ് സാർ. നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താ, കോൺക്രീറ്റ് മതിൽ കെട്ടി വെള്ളത്തെ എല്ലാം പ്രതിരോധിക്കാൻ നോക്കും. പക്ഷെ മഴക്കാലം വരുമ്പോ ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീഴും. ശക്തിയോടെ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളത്തിനെ തടയുന്നതിനേക്കാളും നല്ലത് അതിന് വഴി ഒരുക്കി കൊടുക്കുന്നതല്ലേ? അതാണല്ലോ ഫ്ലൂയിഡ് ഡൈനാമിക്സിലും പറയുന്നത്. സാറേ,
0: ടീച്ചറേ,
1: അങ്ങനെയാണെങ്കിലേ നമ്മുടെ കുട്ടികൾക്ക് ഈ പ്രോജക്റ്റില് മോഡൽസ് ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റേതൊക്കെ മോഡേൺ ആർക്കിടെക്ചറൽ ഡിസൈൻസ് ആണുള്ളത്? കുട്ടികൾക്ക് ഇത് സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ?
0: മോഡൽ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ സ്റ്റിൽറ്റ് ഹൗസസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആസാമിലുള്ളത് സ്റ്റിൽറ്റ് ഹൗസസ് ആണ്. തൂണുകളിൽ നിർത്തി വീട് ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ താഴെ ഭാഗം നമുക്ക് ചിലപ്പോൾ ഒരു കാർ ഷെഡായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. വീടിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഈ തൂണിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ വെള്ളം പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ ഭാഗം മാത്രമേ അഫക്റ്റ് ചെയ്യത്തുള്ളൂ.
2: അത് പറഞ്ഞപ്പോഴാണ് സാറേ ഓർമ്മ വന്നേ, ഞാൻ ഈയിടെ ഈ കുട്ടനാട് വഴിയൊക്കെ പോയപ്പോഴേ അവിടെ ഈ ഇതുപോലെ വീടുകൾ ഉയർത്തി വെക്കുന്നതായിട്ട് കണ്ടു. ഈ ജാക്കൊക്കെ ഉപയോഗിച്ച് താഴെ നിന്ന് ഉയർത്തി വെക്കുന്ന ഈ ഒരു ടെക്നോളജി ഈ അടുത്ത് വാർത്തയിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഇതിന്റെ ഒരു പാർട്ടാണോ?
0: അതെ അതെ, അതും ഈ ഫ്ലഡ് റെസിലിയന്റ് ആർക്കിടെക്ചറിന്റെ ഭാഗമാണ്. അതിനെയാണ് ഈ ഹൗസ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള വീടുകളെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് രീതിയാണ്. രണ്ടാമത്തെ ഡിസൈൻ ആക്ച്വലി ഇതാണ്, ആംഫിബിയസ് ഹൗസസ്. അത് ഇപ്പം നിലവിലുള്ളതിൽ ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. അത് തവളകളെ പോലെ നമുക്ക് കരയിലും വെള്ളത്തിലും ഒരേപോലെ നിലനിൽക്കാൻ പറ്റുന്ന വീടുകളാണ്. അപ്പോൾ സാധാരണ സമയത്ത് ഇത് കരയിലുള്ള അടിത്തറയിലായിരിക്കും ഈ വീടുണ്ടാവുക. എന്നാൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഇതിന് താഴെയുള്ള സ്പെഷ്യലൈസ്ഡ് ബ്ലോക്ക്സ്, എക്സ്പാൻഡഡ് പോളിസ്റ്ററിൻ ബ്ലോക്ക്സ് എന്നാണ് പറയാറ്, ഇത് കാരണം ഈ വീട് വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങിക്കിടക്കും ഒരു ബോട്ട് പോലെ. വെള്ളം ഉയരുന്നതിനനുസരിച്ച് വീടും പൊങ്ങും. വീട് ഒഴുകി പോകാതിരിക്കാനായിട്ട് ഇതിനകത്ത് ഗൈഡ് പോസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ വെള്ളം ഇറങ്ങാൻ നേരത്തെ താഴേക്ക് കൊണ്ടുവരാനും പറ്റും. നെതർലാൻഡ്സിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലാണ്. ഇനി ഒരു മെത്തേഡ് ഉള്ളത് മോഡുലാർ പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ് ആണ്. അതായത് കുറഞ്ഞ ഭാരമുള്ളതും എന്നാൽ ശക്തവുമായ ലൈറ്റ് ഗേജ് സ്റ്റീൽ ഫ്രെയിമുകൾ ഉപയോഗിച്ച് LSGF എന്ന് പറയും, ഫാക്ടറിയിൽ നിർമ്മിച്ചിട്ട് വീട് കൊണ്ടുവന്ന് നമ്മൾ അസംബിൾ ചെയ്യും. നമ്മൾ സൈറ്റിൽ കൊണ്ടുവന്നൊരു വീട് അസംബിൾ ചെയ്യും. പരമ്പരാഗതമായി നമ്മൾ ഉണ്ടാക്കുന്ന വീടുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഡെഡ് ലോഡ് കുറവായിരിക്കും. വെള്ളപ്പൊക്കത്തിൽ ഈ അടിത്തറയിലെ മണലിന് ചെറിയ ഇളക്കം തട്ടിയാൽ പോലും ഇത് നമ്മൾ ട്രഡീഷണലി ഉണ്ടാക്കുന്ന വീടുകളെ പോലെ പെട്ടെന്ന് വീണ് തകർന്നു പോകത്തില്ല, വളരെ പെട്ടെന്ന് നിർമ്മിക്കാനും സാധിക്കും.
2: സാർ, ഈ ആംഫിബിയസ് ഹൗസിന്റെയും പ്രീഫാബ് സ്ട്രക്ചേഴ്സിന്റെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ സോഷ്യൽ സയൻസിലെ വേറൊരു കാര്യം ഓർത്തത്. ഈ നെതർലാൻഡ്സിൽ റൂം ഫോർ റിവർ എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ കേരളത്തിലും വളരെയധികം ഡിസ്കഷൻ ആയതാ. അതായത് നമ്മുടെ നദികൾക്ക് വരുന്ന പ്രളയജലത്തെ ഉൾക്കൊള്ളാനുള്ള സ്പേസ് കൊടുക്കുക. കുട്ടികൾ അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെമോഗ്രഫി കൂടെ നോക്കിയിട്ട് വേണ്ടേ ചെയ്യാൻ. ഇപ്പം നമ്മുടെ ഇവിടെ കുട്ടനാട്ടിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, അതേസമയം വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടലുണ്ടാകുന്നു. അപ്പോൾ കുട്ടികൾ പ്രോജക്റ്റിൽ ഓരോ തരത്തിൽ ജിയോഗ്രഫിക് സ്ട്രക്ചേഴ്സിന് അനുയോജ്യമായിട്ടുള്ള റെസിലിയൻ ഡിസൈനുകളല്ലേ തിരഞ്ഞെടുക്കേണ്ടത്?
0: അതെ അതെ, നമ്മൾ എന്ത് ഡിസൈൻ എടുത്താലും ആ പ്രദേശത്തെ ഭൂപ്രകൃതിക്ക് യോജിക്കുന്ന രീതിയിലേ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ.
1: ശരിയാണ് സാറേ. അതുപോലെ ഈ ഫ്ലഡ് റെസിലിയൻ്റ് വീടുകൾ ഉണ്ടാക്കുമ്പോഴേ പരമ്പരാഗത മെറ്റീരിയലുകൾക്ക് പകരം ഉപയോഗിക്കേണ്ട നിർമ്മാണ സാമഗ്രികൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് വേറെ ആയിരിക്കുമല്ലോ, അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കണമല്ലോ. എന്തായാലും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചൂടുകട്ടയും സിമെന്റും ദിവസങ്ങളോളം വെള്ളത്തിൽ കിടന്ന് എന്തായാലും കേടുവരും അല്ലേ സാറേ?
0: അതെ അതെ, ചൂടുകട്ടകൾ കൊണ്ട് കെട്ടിയാലുള്ള പ്രശ്നം ഇത് വെള്ളം വലിച്ചെടുക്കും, ചുവരുകളുടെ ബലം കുറയും, ഈ പ്രശ്നം എന്തായാലും അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ പിള്ളേരോട് പറയുകയാണെങ്കിൽ പിള്ളേർക്ക് നമ്മൾ ഒരുപാട് ആധുനിക മെറ്റീരിയൽ പ്രൊജക്റ്റിൽ ചിലപ്പോൾ പരിചയപ്പെടുത്താൻ പറ്റും. ഉദാഹരണത്തിന് ഈ ടെറാക്കോട്ട ജാളി ബോക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ വായു സഞ്ചാരമുള്ള ക്യാവിറ്റി വാൾസ് ഉണ്ട്, ക്യാവിറ്റി ചുവരുകൾ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറിയാലും വേഗത്തിൽ ഉണങ്ങും, ഈർപ്പം ഇതിനകത്ത് ഇങ്ങനെ നിൽക്കത്തില്ല. അതുപോലെ ഈ ഫൈബർ സിമെന്റ് ബോർഡ്സ് ഉണ്ട്, റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് കമ്പോസിറ്റ്സ് ഉണ്ട്, ഫ്ലൈ ആൻഡ് ഫ്രഷ് ബ്രിക്സ്, അങ്ങനെ കുറേ മെറ്റീരിയൽസ് ഉണ്ട് ഈ ഫ്ലഡ് റെസിലിയന്റ് ആർക്കിടെക്ചറിനകത്ത്. പിന്നെ ഉള്ളത് ഈ വീട്ടിന് നമ്മുടെ വീട്ടിലേക്ക് ഫ്രണ്ടിലെ മുറ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ പല സ്ഥലത്തും ഈ വെള്ളം താഴേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കോൺക്രീറ്റ് പാകി വച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെ നമ്മൾ പെർഫറേറ്റഡ് ആയിട്ടുള്ള കോൺക്രീറ്റ്സ് അല്ല,

0: പെർമിയബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം അതിലൂടെ മണ്ണിലേക്ക് ഒഴുകി പോകാൻ പറ്റും. അപ്പോൾ വെള്ളത്തിന് പോകാനായിട്ടുള്ള ഇട കൂടെ നമ്മൾ കൊടുക്കണം.
1: പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഈ കോൺക്രീറ്റ് വരുന്നതിന് മുന്നേ ഉള്ള മൺമുറ്റങ്ങളൊക്കെ പോയതാണ് ഇപ്പോഴത്തെ ഈ വെള്ളക്കെട്ടിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നാണ് എനിക്ക് തോന്നണേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വർഷത്തെ പ്രോജക്ട് ഡിസൈനിൽ കുട്ടികൾ വെറും വീടിൻ്റെ പ്ലാൻ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ആ വീടിൻ്റെ ചുറ്റുമുള്ള എൻവയൺമെൻറ്റിനെ എങ്ങനെ ഒരു സ്പോഞ്ച് സിറ്റി കോൺസെപ്റ്റ് പോലെ എങ്ങനെ മാറ്റാമെന്ന് കൂടി അവർ പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയില്ലേ, വീടിന് ചുറ്റും ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിക്കുക, അതുപോലെ ഈ സ്വാഭാവികമായിട്ടുള്ള തോടുകൾ നിലനിർത്തുക, മഴവെള്ള സംഭരണികളൊക്കെ ഉണ്ടാക്കുക, അപ്പം അതൊക്കെ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആയിരിക്കും.
2: അടിപൊളി ഐഡിയ ആണ്. ഇപ്രാവശ്യം നമുക്ക് പ്രോബ്ലം സോൾവിങ് ടെക്നിക്കിലൂടെ നമ്മുടെ കുട്ടികളെ ഇതെല്ലാം ചെയ്യട്ടെ, എന്നാലേ ഓരോ കാര്യങ്ങൾ പഠിക്കുള്ളൂ. ഇത് ഓരോ സ്റ്റേജസ് ആയിട്ട് തിരിച്ച് ചെയ്യിപ്പിക്കാന്ന് തോന്നുന്നു.
1: അതെന്തൊക്കെയാണ് ടീച്ചറെ?
2: നാലഞ്ച് ഘട്ടമുണ്ട് ഞാൻ പറയാം. ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു സർവേ ആൻഡ് മാപ്പിംഗ്,
1: അതായത് ഡേറ്റ കളക്ഷൻ.
2: അതെ, കുട്ടികൾ അവരുടെ പ്രദേശത്ത് മുൻപ് വെള്ളം കയറിയിട്ടുള്ളതിൽ പരമാവധി അളവ് എത്ര വരെയാണെന്ന് നോട്ട് ചെയ്യണം. പിന്നെ ആ സ്ഥലത്തെ മണ്ണിന്റെ തരം ഏതാണെന്നും കണ്ടെത്തണം. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ആണ്. അപ്പൊ ആ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള ഫ്ലഡ് റെസീലിയന്റ് വീടിന്റെ ഒരു പ്ലാൻ വരയ്ക്കണം. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, പ്രോട്ടോടൈപ്പിംഗ്, അതായത് മോഡൽ നിർമ്മാണം. നമ്മൾ ഉപയോഗശൂന്യമായ കാർഡ്ബോർഡോ വേസ്റ്റ് പ്ലാസ്റ്റിക് ബോട്ടിലുകളോ ഐസ്ക്രീം സ്റ്റിക്കുകൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ വർക്കിംഗ് മോഡൽ ഉണ്ടാക്കാം. അടുത്ത സ്റ്റേജ് നാലാമത്തെ സ്റ്റേജാണ് ടീച്ചറെ. അതിൽ ടെസ്റ്റിംഗ് ചെയ്യണം. അതായത് നമ്മളിപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോഡല് ഏതെങ്കിലും ഒരു ചെറിയ ടബിലോ അല്ലെങ്കിൽ വെള്ളമുള്ള പാത്രത്തിലോ വെച്ചിട്ട് കൃത്രിമമായിട്ടൊരു വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിട്ട് നോക്കണം, ഇതെങ്ങനെയാണ് ഈ മോഡൽ വർക്ക് ചെയ്യുന്നത്, ഇത് തകരുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിനെ വെള്ളത്തിന് ഒഴുകാനുള്ള സ്പേസ് ഇതിൽ കിട്ടുന്നുണ്ടോ, അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും.
0: ഗ്രേറ്റ് ഐഡിയ ടീച്ചറെ. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെസ്റ്റിംഗ് സ്റ്റേജ് ആണ്. ഈ ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചർ പഠിക്കുന്ന മാത്രമല്ല ഫിസിക്സിനോടൊക്കെ അവർക്ക് താല്പര്യം വരും. ഒരു പ്രോബ്ലം സോൾവിങ്, എങ്ങനെയാണ് ഒരു സാധനം ഡിസൈൻ ചെയ്യേണ്ടത്, അതിന്റെ പല സ്റ്റേജസ് എന്താണ്. വെറുതെ നമ്മൾ ഈ ഇന്റർനെറ്റിലൊക്കെ നോക്കി ആദ്യം ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് കുട്ടികൾ തന്നെ ഇതുണ്ടാക്കുന്നത്.
2: ലക്ഷ്മി ടീച്ചറെ, ആ ചാർട്ട് പേപ്പർ ഇങ്ങനെ എടുത്തോ, നമുക്ക് എന്തായാലും അതിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കാം.
1: അതന്നെ ഇപ്പൊ തന്നെ ചെയ്യാം.
3: പ്രതിരോധം, അതിജീവനം, ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, റൂബി ബാബു, സെവിൽ ജിഹാൻ, നിർവഹണ സഹായം ജയലക്ഷ്മി എൽ, ആശയം ആവിഷ്കാരം ദിലീപ് എം കെ.

സ്പൈസ് എഫ് എം സമയം 9 മണി കഴിഞ്ഞ് 31 മിനിറ്റ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാം. ഇന്ന് ചില മഴപ്പാട്ടുകൾ. ധാരാളം മഴ പെയ്യുന്ന നാടാണ് നമ്മുടേത്. ഇടവപ്പാതി, തുലാവർഷം, വേനൽ മഴ, അങ്ങനെ മഴയ്ക്ക് നമ്മൾ പേരുമിട്ടിട്ടുണ്ട്. മലയാള മണ്ണിൽ പൊന്നു വിളയിക്കുന്നത് മഴയാണ്. നമ്മുടെ മണ്ണിനെയും മനസ്സിനെയും കുളിരണിയിച്ചു കൊണ്ടെത്തുന്ന അതിഥിയാണ് മഴ. മഴപ്പാട്ടുകളിൽ ആദ്യം ശിക്കാരി ശംഭു എന്ന ചിത്രത്തിൽ ഹരിചരനും റോഷിനി സുരേഷും പാടിയ ഗാനം.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. July 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. July 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: 71
2: വിജയ് സൂപ്പറും പൗർണമിയും ഈ ചിത്രത്തിലെ ഗാനമാണ്. ഇനി വിജയ് യേശുദാസും ശ്വേതയും പാടിയത്. ജിസ് ജോയിയുടെ വരികൾക്ക് പ്രിൻസ് ജോർജിൻ്റെ സംഗീതം.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ചലച്ചിത്ര ഗാന പരിപാടിയിൽ ചില മഴപ്പാട്ടുകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിൽ ഉണ്ണി മേനോൻ പാടിയത്. ഗാനരചന അനൂപ് മേനോൻ, സംഗീതം രതീഷ് വേഗ.

ഭൂമിയിലെ പച്ചപ്പും ഫലഭൂയിഷ്ഠതയും നിലനിർത്തുന്നത് മഴയാണ്. കനത്ത മഴ ചില നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും മഴയെ എല്ലാവർക്കും ഇഷ്ടമാണ്.

പട്ടം പോലെ എന്ന ചിത്രത്തിലെ ഗാനമാണിപ്പോൾ കേട്ടത്. ഹരിചരനും മൃദുല വാര്യരും പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം. തിമിർത്ത് ഓടിപ്പെയ്യുന്ന മഴ, ഇടയ്ക്കിട പെയ്യുന്ന മഴ, കൊടുംവേനലിലും തിമിർത്ത് പെയ്യുന്ന മഴ, ഇടിയിലും മിന്നലിലും കൂട്ടായി വരുന്ന തുലാമഴ, നിർത്താതെ ഇരമ്പി നിന്ന് പെയ്യുന്ന ഇടവപ്പാതി മഴ, എന്നിങ്ങനെ വ്യത്യസ്ത ഭാവങ്ങളാണ് മഴയ്ക്കുള്ളത്. അടുത്ത ഗാനം സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിൽ അരവിന്ദ് വേണുഗോപാലും അപർണ ബാലമുരളിയും പാടിയത്. ഗാനരചന ജസ് ജോയ്, സംഗീതം ദീപക് ദേവ്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹൃദയരാഗങ്ങൾ ആരംഭിക്കുകയാണ്. ഇപ്പം മുതൽ ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-5200-226. വാട്സപ്പ് വഴിയും സന്ദേശങ്ങൾ അയക്കാം. വാട്സപ്പ് വഴി സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 8281-2000-715. കൂടാതെ ആകാശവാണി ദേവികുളം നിലയത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയും നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇൻസ്റ്റാ വഴി അയക്കുന്നവർ ആകാശവാണി സ്പൈസ് FM, ഫേസ്ബുക്കിലൂടെ സന്ദേശം അയക്കുന്നവർ ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന പേജിലൂടെയും സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. മറക്കാതെ വിളിക്കുക. ഹൃദയരാഗങ്ങളിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആസ്വദിക്കാം. 0484-5200-226. ഇന്നത്തെ ആദ്യത്തെ ശ്രോതാവ് ആരാണെന്ന് വിളിക്കാം. ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം സാർ.
0: ആ, ഇതാരാ വിളിക്കുന്നത്?
1: ഞാൻ ഷാജു മടത്തുംപടിയാണ്.
0: ആ, മടത്തുംപടി എവിടെയാണ് അത്? മടത്തുംപടി,
1: മടത്തുംപടി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാള അടുത്തുള്ള സ്ഥലമാണ്.
0: മാള എന്നാണ് വിളിക്കുന്നത് അല്ലേ?
1: അതെ അതെ.
0: ഓ, മാളയിൽ നമ്മുടെ ഇത് കേൾക്കുന്നുണ്ടോ പരിപാടികളൊക്കെ? ണോ?
1: അതെ അതെ.
0: അത് ശരി. ഇന്ന് ഏത് പാട്ടാണ് ചോദിക്കുന്നത്? ഇഷ്ടപ്പെട്ട ഒരു ഗാനം
1: നിവേദ്യം
0: മൂവിയിലെ
1: പാദസരമണിയുന്ന പമ്പ നദി, ദാസേട്ടമ്പടിയ പാട്ട്.
0: ആ, നിവേദ്യം മൂവിയിലെ ഉണ്ടാ, നമുക്ക് നോക്കാം. പാദസരമണിയുന്ന, അല്ലെങ്കിൽ ഒരു പാട്ട് നമുക്ക് കൊടുക്കാം,
1: അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരമ്മ മൂവിയിലെ
0: കൊടുങ്ങല്ലൂരമ്മ
1: യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ട്,
0: മഞ്ജുഭാഷിണി. ആ, കൊടുങ്ങല്ലൂരമ്മ. ആ, വിശേഷങ്ങളൊക്കെ പറയൂ. എന്താണ് രാത്രി?
1: രാത്രി പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ കത്തയക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, പാട്ട് കിട്ടാറുണ്ട്.
0: ആണോ?
1: അതെ.
0: മാളയിലൊക്കെ മഴയുണ്ടോ?
1: ഇന്നുണ്ടായിരുന്നു, രാവിലെ മുതൽ മഴയുണ്ടായിരുന്നു.
0: മഴയുണ്ടായിരുന്നു,
1: ഉച്ചവരെ ഉണ്ടായിരുന്നു.
0: അപ്പോ പിന്നെ ആർക്കാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ പരിപാടികളൊക്കെ കേൾക്കണം കേട്ടോ. ന്യൂസ് ഓൺ എയർ ആപ്പിലായിരുന്നാലും കേൾക്കണം കേട്ടോ.
1: വളരെ മാറ്റങ്ങൾ ദിവസം
0: നമ്മൾ എല്ലാ പരിപാടികളും തന്നെയാണ്, പക്ഷെ ലൈവ് ആക്കി മാറ്റിയെന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. ലൈവ്, ഇനി ലൈവ് ഉണ്ടാവും, തമിഴ് പാട്ടുകൾ ഉണ്ടാവും. കാരണം ഈ ദേവികുളം ഭാഗത്തൊക്കെ തമിഴ് മിക്സഡ് ആണല്ലോ. ആ, അപ്പൊ അവർ കൂടി കേൾക്കാൻ അങ്ങനെ തമിഴ് പരിപാടികളും മലയാളം പരിപാടികളും ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ചെയ്യുന്നത്. സമയം തന്നെ 10 മണി മുതൽ തന്നെ, ഹൃദയരാഗങ്ങളുടെ ടൈം തന്നെയാണ്. അതെ, 10 മണി മുതൽ 11:05 വരെയാണ്. ഒരു
1: മണിക്കൂറുണ്ട്.
0: അതെ, മണിക്കൂർ. നമ്മുടെ നാഷണൽ പരിപാടികളൊക്കെ വരുമ്പോൾ 1/2 മണിക്കൂറായിരിക്കും. എന്തായാലും വിളിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. നമ്മളെ, നമ്മളൊരു ചെറിയ സ്റ്റേഷനായിട്ട് പോലും നമ്മൾ ഇത്രയും വിളിച്ചല്ലോ. വളരെ സന്തോഷം. എന്തായാലും സുഖമായിരിക്കും. എന്താ, നന്നായിരിക്കും. ഈ പാട്ട് വയ്ക്കാം കേട്ടോ. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാർ.
0: ആ, ഹൃദയരാഗങ്ങളാണ്. ആരാ സംസാരിക്കുന്നത്?
1: ഇത് ഹൃദയരാഗങ്ങളെ ശ്രോതാവാണ്, സ്ഥിരമായിട്ട് കേൾക്കുന്ന ശ്രോതാവാണ്, നിത നിലമ്പൂരാണ്.
0: നിലമ്പൂർ. എങ്ങനെയാ കേൾക്കാൻ കഴിയുന്നത്? നമ്മുടെ ആപ്പ് വെച്ചിട്ടാണോ കേൾക്കുന്നത്?
1: അതെ, റേഡിയോയിൽ ഇവിടെ കിട്ടില്ലല്ലോ.
0: ആ ഹാ ഹാ
1: ന്യൂസ് ഓണർ ആപ്പ് വഴിയാണ് കേൾക്കാറ്.
0: ന്യൂസ് ഓണർ ആപ്പ് വഴി അല്ലേ? ഓഹോ ഹോ ഹോ ഹോ ഹോ അത് ശരി. വിശേഷങ്ങളൊക്കെ പറയും. നിലമ്പൂർ എന്താ വിശേഷം?
1: നിലമ്പൂര് പ്രത്യേകിച്ച് അങ്ങനെ പോകുന്ന മഴയൊന്നുമില്ല, കാലവർഷ ഒന്നുമില്ല, അധികമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പിന്നെ സുഖമായിട്ടിരിക്കുന്നു സാർ.
0: സുഖമായിട്ടിരിക്കുന്നു. നിലമ്പൂരൊക്കെ നല്ല മഴയുണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്.
1: അതെ, അങ്ങനെയൊന്നുമില്ല, മഴ
0: ഇല്ല ഇല്ല.
1: ഇല്ല.
0: ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് സ്ഫടികം മൂവിയിലെ ഓർമ്മകൾ, ഓർമ്മകൾ ഓടക്കുഴലൂതി
0: ഓർമ്മ,
1: എന്നുള്ള പാട്ട്.
0: അതല്ലെങ്കിൽ വേറെ സിനിമ പറഞ്ഞോളൂ. ഇല്ലെങ്കിൽ
1: അതല്ലെങ്കിൽ തീരപ്പൂവുകൾ കുമ്മ കൊടുക്കണം, ധനം എന്ന മൂവിയിലെ.
0: ധനം ധനം അല്ലേ,
1: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്
0: ധനം എന്ന മൂവിയിൽ. ഓക്കെ, ഇത് പിന്നെ ആർക്കാ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: അത് ഒന്ന് നമ്മളെ പർവ്വക്കൂട്ടത്തിലെ എല്ലാവർക്കും, അതിൽ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ചെയ്യുന്നത് നമ്മൾ അനീഷ് കൊല്ലമ്പടി.
0: അത് ശരി. നിങ്ങളൊരു റേഡിയോയുടെ കൂട്ടായ്മയുള്ള ആൾക്കാരാണോ?
1: അതെ, ഞങ്ങൾ പറവക്കൂട്ടം എന്ന് പറഞ്ഞിട്ടേ മഞ്ചേരി ഇന്ദിരാൻ അവതരിപ്പിച്ചവരുടെ ഒരു കൂട്ടായ്മ ഉണ്ട്.
0: അത് ശരി. ആ ഹാ ഹാ ഹാ നിങ്ങൾ ഒത്തുകൂടാറൊക്കെ ഉണ്ടോ അങ്ങനെ?
1: ഉണ്ട് സാറേ, ഒരുപാട് സ്നേഹത്തോടെ പോകുന്ന വളരെ നല്ല ഒരു ഇതാ.
0: അത് ശരി.
1: ജോലിക്ക് പോകുന്ന കാരണം എല്ലാ പരിപാടിയും തുടങ്ങാതെ കിട്ടില്ല, കേട്ടാൻ പറ്റില്ല, രാവിലെ പോയ വൈകിട്ടല്ലേ
0: വരികയുള്ളൂ.
1: ജോലി താൽക്കാലികമായിട്ട് ജോലി ചെയ്യാണ്. അപ്പോ പരിപാടികളൊക്കെ അനീഷ് ഞങ്ങൾക്ക് അയച്ചു തരും. പിന്നെ അതുപോലെ മഹേഷ് പെരുവള്ളൂരുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ പറവക്കൂട്ടത്തിലെ എല്ലാ അംഗങ്ങൾക്കും, പിന്നെ എന്റെ മോള് ഇപ്പൊ പഠിക്കുന്ന ദൃഷ്ടിയിലാണ്, അപ്പോ എന്തെങ്കിലും എന്റെ കൂടെ ഇരുന്ന് കേൾക്കും.
0: അത് ശരി.
1: ആവശ്യം കൂടെ വേണ്ടിയിട്ട് ഇപ്പൊ പോയിട്ട് 2 ദിവസം ആയിട്ടുണ്ട്. പി ജിക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് അവിടെയാണ്.
0: ഓ, അവിടെ കിട്ടി അല്ലേ?
1: അവിടെ കിട്ടി.
0: അങ്ങനെ
1: പിന്നെ നമ്മൾ ഇടുക്കിയിൽ വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് കണ്ടു ഈ ദേവികുളം നിലയത്തിന്. അപ്പൊ വരാൻ പറ്റാത്തോണ്ട് വരണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു.
0: വരൂ വരൂ, എന്തായാലും
1: ഉണ്ടായിരുന്നു. അതെ,
0: എന്തായാലും
1: ഇവിടെ എല്ലാ പരിപാടികളും നല്ലതാണ്. ഒരുപാട് സ്നേഹത്തോടെ കൊണ്ടുപോകുന്ന ദേവികുളം നിലയത്തിന് എല്ലാ ആശംസകളും.
0: താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എല്ലാവരോടും ഞാൻ പറയാം, എല്ലാ അനൗൺസേഴ്സിനോടും എല്ലാവരോടും പറയാം.
1: ആയിക്കോട്ടെ സാർ.
0: അപ്പോൾ എന്തായാലും
1: സന്തോഷമുണ്ട്.
0: ആ ആ അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യണം എന്തായാലും.
1: അപ്പോൾ
0: അപ്പോൾ എല്ലാവരോടും അന്വേഷണം പറയണം. സുഖമായിരിക്കൂ.
1: ആ
0: അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ പാട്ട് വയ്ക്കാം കേട്ടോ. ശരി, ബൈ
1: ബൈ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആരാ വിളിക്കുന്നത്? ഇത് ഹൃദയരാഗങ്ങൾ.
1: മോഹനൻ മലപ്പുറത്ത് നിന്ന്.
0: മലപ്പുറത്ത് നിന്നാണ്. നമ്മുടെ പരിപാടികൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, അല്ലേ?
1: ഞാനിന്ന്

0: ഇങ്ങനെ മൊബൈൽ എടുത്ത് നോക്കിയപ്പോഴേ
1: ആ
0: നിങ്ങളെ പരിപാടി ഇങ്ങനെ ദേവികുളം ഒരു ഇത് കണ്ടു.
1: ആഹാ
0: അപ്പൊ വിളിച്ചു നോക്കിയാ, ഞാൻ മഞ്ചേരി അപ്പമാണ് കൂടുതലും കേൾക്കാറ് കോഴിക്കോടും.
1: മഞ്ചേരിയാണ് കേൾക്കുന്നത് അല്ലേ?
0: ആ ആ മഞ്ചേരി എനിക്ക് കേട്ടിട്ടുണ്ട്. മഞ്ചേരിയിൽ നിന്ന് എനിക്ക് റേഡിയോ വഴി ഒരു ഹെൽമെറ്റ് സമ്മാനം കിട്ടി, റോഡ് സുരക്ഷാ വാരത്തിന്റെ.
1: അത് ശരി. ആ ഹാ ഹാ
0: ആ
1: ആ
0: അങ്ങനെയൊക്കെ മഞ്ചേരി അപ്പമായിട്ടുള്ള ബന്ധമുണ്ട്.
1: അത് ശരി. ആ ഹാ ഹാ അപ്പോൾ വിശേഷം പറയൂ.
0: വിശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് മക്കളാണ്, രണ്ടാളും ഗൾഫിലാണ്, ഭാര്യ അംഗൻവാടി ടീച്ചറാണ്. ഞാനിങ്ങനെ ആദ്യം പെയിന്റിങ്ങിനൊക്കെ പോയിരുന്നു, ഇപ്പൊ കൃഷിപ്പണിയാണ്
1: ഓ, അവിടെ സ്വന്തമായിട്ട്
0: സ്വന്തമായിട്ട്.
1: ഇതുണ്ടോ?
0: ആ വീട്ടില് ഇങ്ങനെ കൃഷികളൊക്കെ ഉണ്ട് കുറച്ച്, അങ്ങനെ അങ്ങനെ പോണു.
1: ഓക്കെ, അപ്പോൾ അതാണ് കാര്യങ്ങൾ. ഇന്ന് ഏത്
0: ആ
1: പാട്ടാണ് നമുക്ക് വേണ്ടത്?
0: വേണ്ടത് ഞാൻ പറഞ്ഞ പാട്ട് രാമായണക്കാറ്റായിരുന്നു, അത് വിചാരിച്ച വേറെ
1: ഏതെങ്കിലും
0: ഏതേലും.
1: അതിനകത്തുള്ള വേറെ ഏതെങ്കിലും ഒരു പാട്ട് വയ്ക്കാം
0: ആ
1: അല്ലേ?
0: ആ ആ ആ
1: നമ്മുടെ പരിപാടികൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കേൾക്കണം കേട്ടോ.
0: ആ ഓക്കെ ഓക്കെ
1: നമ്മുടെ സ്റ്റേഷൻ ഒരു ചെറിയ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് വൈകുന്നേരമാണ് ട്രാൻസ്മിഷൻ ഉള്ളത്. രാത്രിയിൽ നമ്മളിതുപോലെ ലൈവുകൾ ഇപ്പോൾ ചെയ്യാമെന്നൊക്കെ
0: നല്ല
1: വിചാരിച്ച്.
0: ക്ലിയർ ആണല്ലോ എനിക്ക് നിങ്ങളെ സംസാരമൊക്കെ, നല്ല ക്ലിയർ ആയിട്ട് കേൾക്കും.
1: ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് അല്ലേ? സന്തോഷം എന്തായാലും. അപ്പം വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്.
0: ആ സന്തോഷം.
1: ഭക്ഷണമൊക്കെ കഴിച്ചോ?
0: ആ കഴിച്ചു
1: കഴിച്ചു. അപ്പോൾ എന്തായാലും ഈ ഇതിനകത്തുള്ള അഭിമന്യുവിന് തന്നെ ഒരു പാട്ട് വെച്ച് തരാം എന്തായാലും.
0: ഓ ആയിക്കോട്ടെ.
1: ശരി, അപ്പോൾ സന്തോഷം എന്താ?
0: ഓ സന്തോഷം.
1: ബൈ.

0: हेलो हेलो, नमस्कारम मनेटा, नमस्कारम। हेलो हेलो, नमस्कारम मनेटा। हेलो हेलो, नमस्कारम। സൗണ്ട് കേൾക്കുന്നുണ്ട് എന്തോ. അപ്പം മണിയേട്ടനാണ് അവിടെ നിന്ന് സംസാരിച്ചത്. മണിയേട്ടനാണ് ഈ കാക്കയ്ക്കും പൂച്ചയ്ക്കും എന്ന പാട്ട് ചോദിച്ചത്. അദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, എന്തെന്നറിയില്ല. ഹലോ മണിയേട്ട, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഇനി ഒരു കാര്യം ചെയ്യാം നമുക്ക്. ഈ നമ്മുടെ ഹൃദയരാഗങ്ങളിൽ വാട്സപ്പ് വഴി അയച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഗാനം വെച്ചു കൊടുത്താലോ നമുക്ക്. ഹൃദയരാഗത്തിൽ വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുമ്പോൾ, ഇത് ഇന്നത്തെ ഹൃദയരാഗത്തിൽ പ്രക്ഷേപണം ചെയ്യുന്നതിനായി ശിക്ഷ എന്ന ചിത്രത്തിലെ ഗാനം വച്ചു തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് ജി കെ എന്ന് പറയുന്നതാണ്. ജി കെ എന്നാണ് ഇട്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള പേരൊന്നും വെച്ചിരിക്കുന്നില്ല. അപ്പോൾ വാട്സപ്പിൽ നമ്മൾ പറയുമ്പോൾ പേരൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ജി കെ എന്നാണ് അയച്ചിരിക്കുന്നത്. ഗായകൻ യേശുദാസ്, പ്രണയമോ കലഹമോ എന്നുള്ള പാട്ടാണ്. അപ്പോൾ ആ ഗാനം നമുക്ക് വച്ചു കൊടുത്താലോ അദ്ദേഹത്തിന്. എന്തായാലും ആ ഗാനം എന്തായാലും വച്ചു കൊടുക്കാം.
1: ഹലോ,
0: ഹലോ, കേൾക്കുന്നുണ്ടോ?
1: ആ കേൾക്കുന്നുണ്ട്.
0: ഇതാരാ ഇത്? പറയൂ.
1: എം മണി വാണിയമ്പല ശാന്തിനഗർ.
0: ആ, ഇപ്പോഴാണ് കേട്ടു തുടങ്ങിയത്. ആ, നമ്മൾ പാട്ടൊക്കെ വച്ചു കഴിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ലേ?
1: ഇവിടെ ക്ലിയർ ആയിരുന്നു, അവിടെ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു.
0: ആ, മണിയേട്ടൻ എവിടെ നിന്നാണ് വിളിക്കുന്നേ?
1: ഞാൻ വാണിയമ്പലം ശാന്തിനഗർ.
0: വാണിയമ്പലം അല്ലേ? ആ ഹാ ഹാ, ഓക്കെ ഓക്കെ ഓക്കെ. ആ ആ, അപ്പോൾ അവിടെ മഴയൊക്കെ ഉണ്ടോ?
1: മഴ ഇന്ന് കുറവാണ്, ഇന്ന് കുറച്ച് കുറവാണ്, ഇപ്പൊ പെയ്യുന്നില്ല.
0: നമ്മൾ പെട്ടെന്ന് വാട്സപ്പിൽ നിന്ന് ഇപ്പോൾ ഇത് കോളുകൾ കണക്ട് ചെയ്യാത്തത് കൊണ്ട് വാട്സപ്പിലേക്ക് തിരിഞ്ഞു. അപ്പോൾ വാട്സപ്പിലേക്ക് കോൾ എന്തായാലും കണക്ട് ചെയ്യാത്തതുകൊണ്ട് വാട്സപ്പിലേക്ക് അങ്ങ് ആവാമെന്ന് വിചാരിച്ച്. വാട്സപ്പ് ഉണ്ട്, നമ്മുടെ ഇൻസ്റ്റാ പേജുണ്ട്, അതുപോലെ ഫേസ്ബുക്ക് ഉണ്ട്. ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുവഴി പാട്ട് ചോദിക്കാം. ആണല്ലേ, വാട്സപ്പ് വഴി അയക്കുന്നതാണല്ലേ.
1: പരിപാടി തുടങ്ങിയപ്പോഴേ
0: ആ ആ, ഒരു സന്തോഷം, ഒരു സന്തോഷം തോന്നുന്നില്ലേ?
1: അതെ അതെ, ഒരു സന്തോഷം തോന്നുക. അപ്പൊ ആ സന്തോഷം അറിയിക്കാനും വേണ്ടിട്ട് ഒരു ലൈവ് ഞാൻ എല്ലാ സ്ഥലത്തും വിളിക്കലുണ്ട്. കവരത്തി, പിന്നെ തിരുവനന്തപുരം, അതേമാതിരി മഞ്ചേരി, കോഴിക്കോട്,
0: എല്ലായിടത്തും വിളിക്കും.
1: അതെ അതെ, അപ്പൊ ഞാൻ എനിക്ക് ഇതിലേക്ക് ഒന്ന് വിളിക്കാനൊരു
0: ഇൻട്രസ്റ്റ്. ഓക്കെ ഓക്കെ,
1: അത് കണക്ട് ആയില്ല, കണക്ട് ആയില്ല.
0: ശരി ശരി ശരി. അവിടെ എന്താ കേട്ടോണ്ടിരുന്നത്? ഞാൻ പറയുന്നത് കേൾക്കാമായിരുന്നോ?
1: അല്ലല്ല, പിന്നെ ലൈവ് ഇപ്പോഴാണ് ഇപ്പൊ കേൾക്കാൻ തുടങ്ങുന്നത്.
0: തുടങ്ങുന്ന ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം.
1: അല്ല, ലൈവ് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞു എന്നില്ല.
0: ഓ, കഴിഞ്ഞു കഴിഞ്ഞു, പാട്ട് കഴിഞ്ഞു എന്തായാലും. അപ്പൊ മണിയേട്ടൻ ആദ്യം വിളിച്ചപ്പോ കിട്ടിയപ്പോ കിട്ടിയിട്ടില്ല. അപ്പൊ മണിയേട്ടന്റെ പാട്ടം കൊടുത്തു.
1: അപ്പൊ എന്താണെന്ന് പറയാൻ കഴിഞ്ഞു?
0: ഓ, കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു.
1: അത് മതി, അത് മതി,
0: അത് മതി,
1: ധാരാളം മതി. കാരണം ഞങ്ങളെ ശ്രോതാക്കൾ ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. ഞങ്ങളാ പിന്നെ നൈറ്റിൽ വരുന്ന ശ്രോതാക്കളല്ലേ, കുഞ്ഞിപ്പ വന്താവൂര്, ജയങ്കർ, സലിത, പിന്നെ അങ്ങനെ കുറച്ച് ടീമുണ്ട്.
0: എനിക്ക് എറണാകുളത്ത് വെച്ച് അറിയാം, കുഞ്ഞിപ്പ വന്താവൂര്, അവരെ എല്ലാവരും ഒരു ഒരു ഒരു ബാച്ചാണ് എല്ലാവരും.
1: സാറിന് ബിജു സാറാണോ?
0: ഞാൻ ജയമോഹനാണ്.
1: ജയമോഹൻ, ബിജു സാറല്ല ഉണ്ടാവുന്നുണ്ടല്ലോ.
0: ബിജു സാർ, അതെ, ബിജു സാറിന്റെ സൗണ്ട് പോലെ തോന്നുന്നുണ്ടോ?
1: ഇതിൽക്ക് അങ്ങനെ വരുന്നുണ്ട്.
0: ഞാൻ കുറെ കാലം എറണാകുളത്തായിരുന്നു, ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ.
1: ഞാനും ഗവൺമെന്റ് എംപ്ലോയി ആണ്, പിന്നെ കൃഷി വകുപ്പിലാണ്.
0: കൃഷി വകുപ്പിലാണ്? ഓ, ശരി.
1: കൃഷി വകുപ്പിൽ.
0: അപ്പൊ അവിടെ വെള്ളിത്തിരയിലൊക്കെ വിളിക്കിട്ടുണ്ടാവുമല്ലോ?
1: വെള്ളിത്തിരയില് വിളിച്ചായിരുന്നു. പിന്നെ ഞങ്ങളെ അനീഷ് കൊല്ലംപടി പറഞ്ഞ ഒരാളുണ്ട്, അനീഷ് കൊല്ലംപടി. നമ്മള് ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഇത് ഇതൊക്കെ ഇന്നിങ്ങോട്ട് തുടങ്ങിയപ്പോഴേ
0: എല്ലാരും കൂടെ ഒന്ന് വിളിക്കാന്നൊക്കെ വിചാരിച്ചു.
1: അസ്മിത നിലമ്പൂര് ഞങ്ങളൊരു ആളുണ്ട്, അപ്പൊ കിട്ടില്ല, അപ്പൊ മെസ്സേജ് ഇട്ടിരുന്നു മണിയേട്ടന് കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട്
0: ധൈര്യമായിട്ട് പറഞ്ഞോളൂ, കിട്ടിയെന്ന് പറഞ്ഞോളൂ.
1: അതെ, എനിക്ക് ഇപ്പൊ എന്താണോ, നമ്മള് കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, നമ്മളെ നമ്മളെങ്ങനെ വിളിച്ചിട്ട് നമ്മളെ പേരില് അവിടെ കിട്ടിയ നല്ലൊരു പാട്ടും.
0: പിന്നെ
1: ഞങ്ങൾ 10 ദിവസം 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതാക്കലുള്ളത്. അപ്പൊ ഇപ്പൊ 11-ാമത്തെ ദിവസം കഴിഞ്ഞ് ചെയ്തു.
0: ശരി,
1: ഞാൻ കൂടുതലും സംസാരിക്കുന്നത്.
0: ശരി ശരി, പാട്ട് നമ്മൾ എന്തായാലും കൊടുത്തു. അടുത്ത് നമുക്കൊരു വാട്സപ്പ് ഗാനം കൊടുക്കാം എന്തായാലും.
1: എങ്ങനെ?
0: അടുത്തൊരു വാട്സപ്പ് ഗാനം കൊടുക്കാം. മണിയേട്ടന്റെ പാട്ട് കൊടുത്തിരുന്നു, അടുത്തൊരു വാട്സപ്പ് ഗാനം കൊടുക്കാൻ പോവാ.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
0: ശരി ശരി, അപ്പൊ സന്തോഷം.
1: സന്തോഷം.
0: ശരി, ബൈ ബൈ. നമുക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മണിയേട്ടൻ്റെ ഗാനം നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു പിന്നെ വാട്സപ്പ് വാട്സപ്പ് എന്തായാലും വാട്സപ്പ് ആരെങ്കിലും അയച്ച് വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ്. എന്തായാലും ജി കെ പറഞ്ഞിട്ടുള്ളൊരു ഗാനം നമുക്ക് എന്തായാലും വെച്ചു കൊടുക്കാം, എന്നിട്ട് അടുത്ത കോൾ എടുത്തതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ സന്തോഷത്തോടു കൂടി ഈ പാട്ട് കേട്ടോളൂ കേട്ടോ.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം സാറേ.
0: ആ, ഇതാരാ വിളിക്കുന്നേ?
1: ഞാൻ തൊടുപുഴ വണ്ണപ്പുറത്ത് മുള്ളരിങ്ങാട് നിന്നും സോബി എന്ന് പറയുന്ന ആളാണേ.
0: ഷോബി.
1: സോബി
0: ആ, ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇപ്പോൾ 10 മണി
1: കഴിച്ചു
0: ആയി,
1: സാർ,
0: കഴിച്ചു. ഇന്ന്
1: കഴിച്ചു
0: പാട്ടിന്
1: കഴിച്ചു.
0: വേണ്ടി കാത്തിരിക്കുകയാണ്.
1: അതെ സാറേ
0: വിളിച്ചതിൽ
1: ഞാൻ
0: വളരെയധികം
1: നോക്കി.
0: സന്തോഷമുണ്ട്.
1: ഓക്കെ സാർ,
0: ആ,
1: സാറിൻ്റെ പേര്?
0: എൻ്റെ പേര് ജയമോഹൻ എന്നാണ്.
1: ഓക്കെ സാർ.
0: ആഹാ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഞാൻ പഴയ ചിത്ര കേസ് ചിത്ര പാടിയ അറിയാതെ അറിയാതെ എന്നുള്ളൊരു സിനിമ ഒരു
0: ആ,
1: പാട്ട് സാർ.
0: ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ എൻ്റെ കുടുംബത്തിന്, പിന്നെ അവിടെ തന്നെ ജോലി ചെയ്യുന്ന ബിജു എന്ന് പറഞ്ഞ സാറ്, ഞങ്ങളൊന്നിച്ച് വില്ലേജ് ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നതാണ് വണ്ണപ്പുറത്ത്.
0: വണ്ണപ്പുറത്തോ ബിജു സാറ് വില്ലേജ് ഓഫീസിൽ വർക്ക്
1: ബിജു സാർ.
0: ചെയ്തതാണല്ലേ?
1: അതെ അതെ സാറേ.
0: അത് ശരി.
1: ഇപ്പോൾ
0: അപ്പം
1: സാറിന്
0: സാറിന്
1: വേണ്ടി ഇങ്ങനെ സാറിൻ്റെ ഫാമിലിക്ക് ഇങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്തു.
0: ശരി, ബിജു സാറിനോട് പറയാം എന്തായാലും.
1: ഓക്കെ ഓക്കെ സാറേ.
0: ആഹാ, വീട്ടിലവിടെ
1: ആ,
0: ആരൊക്കെ ഉണ്ട്?
1: വീട്ടിലെനിക്ക് ഹസ്ബൻഡ്, രണ്ട് മക്കള്, അമ്മ,
0: അമ്മ,
1: അത്രയും പേരുണ്ട്.
0: എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ.
1: എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു സാറേ.
0: ശരി, അന്വേഷിച്ചിട്ട് പറയൂ.
1: ഓക്കെ സാർ.
0: ഈ പാട്ട് കൊടുക്കട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ട്.
1: ആ ഓക്കെ സാറേ.
0: ശരി, അപ്പോൾ സന്തോഷം
1: ഓക്കെ
0: കേട്ടോ.
1: ഓക്കെ സാർ. താങ്ക് യു സാർ.
0: ഓക്കെ,
1: സന്തോഷം.
0: ബൈ ബൈ.
1: ഓക്കെ ബൈ.

അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ, ആരാ ഇത് വിളിക്കുന്നേ? പറയൂ.
1: ആതിരയാ വിളിക്കുന്നത്.
0: ആതിര, എവിടെന്നാ വിളിക്കുന്നേ?
1: പൂഞ്ഞാർ അടിവാരം.
0: പൂഞ്ഞാർ അടിവാരത്തു നിന്നാണ്.
1: അതെ,
0: മഴയൊക്കെ ഉണ്ടോ?
1: മഴയായിരുന്നു, ഇന്ന് നല്ല മഴയായിരുന്നു.
0: 2 ദിവസത്തേക്ക് മഴയാവുമെന്നാ പറയണേ.
1: അതെ,
0: ആ ഹാ, അവിടെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ? എല്ലാവരും
1: എൻ്റെ
0: കിടന്നുറങ്ങിയോ?
1: അമ്മ അനീത്തി.
0: അമ്മ.
1: ആ കിടന്ന് അമ്മ കിടന്നു, അമ്മ
0: ആ,
1: അനീത്തി.
0: അതിലെന്താ ചെയ്യണത്?
1: ഞാനിവിടെ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുക, ഈരാറ്റുപേട്ട.
0: ഈരാറ്റുപേട്ട ക്ലിനിക്കിൽ.
1: ആ
0: ആ, എന്താണ്, ഫാർമസിസ്റ്റ് ആണോ?
1: ആ അക്കൗണ്ട്സിലാണ്.
0: അക്കൗണ്ട്സിലാണ്. ശരി ശരി.
1: ആ
0: പാട്ടുകളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു,
1: അതെ,
0: അതുകൊണ്ടാണ് പാട്ട്
1: പാട്ടൊക്കെ
0: ചോദിച്ചത്.
1: ഇഷ്ടമാണ്.
0: ആ, എങ്ങനെയാണ് കേൾക്കുന്നത്? റേഡിയോ വഴിയാണോ കേൾക്കുന്നത്? ആപ്പ് വഴിയാണോ?
1: അല്ല, ആപ്പ് വഴി.
0: ആപ്പ് വഴിയാണ് കേൾക്കുന്നത് അല്ലേ.
1: ആ
0: ന്യൂസ് ഓൺ എയർ ആപ്പ്
1: അതെ,
0: ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ?
1: ആ ഉണ്ട്.
0: ഉണ്ട്. ഓക്കെ ഓക്കെ.
1: പാട്ട് ഒരുപാട് ഇഷ്ടമാണ്.
0: നമ്മുടെ ദേവികുളത്തുള്ള പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: ഞാൻ കുറച്ചേ ആയുള്ളൂ കേട്ടു തുടങ്ങിയിട്ട്, ഇപ്പൊ കേൾക്കാറുണ്ട്.

0: കേൾക്കാറുണ്ട്. ശരി ശരി ശരി, ഓക്കെ ഓക്കെ. എല്ലാവരോടും പറയണം, നമ്മുടെ ദേവികുളം ഒരു ചെറിയ സ്റ്റേഷനാണ്, അതുകൊണ്ട് അവിടുത്തെ പരിപാടികളൊക്കെ കേൾക്കണമെന്ന്.
1: പറയാം.
0: വിശേഷങ്ങളൊക്കെ പറയൂ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ?
1: സുഖമായിട്ടിരിക്കുന്നു. വാഗമൺ കുരിശുമലയുടെ ഒരു താഴ്വാരമാണ് ഞങ്ങളുടെ അടിവാരം എന്ന് പറഞ്ഞ കൊച്ചൊരു ഗ്രാമമാണ്.
0: ഈ വാഗമണിന്റെ അടിവാരമാണല്ലേ ഈ വാഗമൺ എന്ന് പറയുമ്പോൾ? കോട്ടയം ജില്ലയല്ലേ ആക്ച്വലി?
1: കോട്ടയം ജില്ലയിൽ 28 വന്നു കഴിഞ്ഞാൽ വാഗമണ്ണിന് പോകാം.
0: പോവാം. ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ ഓക്കെ. വാഗമണൊക്കെ നല്ല സ്ഥലമാണ്.
1: ആ നല്ല സ്ഥലമാണ്, ഞങ്ങളുടെ ഇവിടെ നല്ല സ്ഥലമാണ്. നല്ല വെള്ളവും നല്ല വായുവും എല്ലാം
0: എല്ലാം
1: നല്ല ഇതാണ്.
0: ശുദ്ധമായ വായുവും വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ്.
1: അധികം താമസക്കാരും ഇല്ല, ഒത്തിരി ആൾക്കാർ താമസിക്കുന്ന ഏരിയ അല്ല. കാരണം സാമ്പത്തികമാകുന്നവരൊക്കെ ഇറങ്ങി മാറി മാറി പൂഞ്ഞാറ് ആ ഒത്തിരിയിലേക്കൊക്കെ മാറും.
0: അങ്ങോട്ടും അങ്ങോട്ട് ചേക്കേറും.
1: ആ ചേച്ചേറും. ഞങ്ങളുടെ വീടും ഒത്തിരി മോഡലാണ്. അവിടെ ഞങ്ങൾക്കും സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് മാറി. ഈ രണ്ടു മൂന്ന് തോടൊക്കെ കടന്നു വേണം വീട്ടിലെത്താനായിട്ട്.
0: അത് ശരി. പിന്നെ ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നു, സിറ്റിയുടെ അടുത്തേക്ക്,
1: അടിവാരം താഴെ സിറ്റിയിലേക്ക് വന്നു. അതായത് ചിലപ്പോ ഒരു തോട് കടന്നു കഴിഞ്ഞാൽ ചിലപ്പം അടുത്ത തോട് കടക്കാനായിട്ട് വെള്ളം വന്നാൽ കടക്കാൻ പറ്റാതെ വരും. ആരെയും കൂട്ടാൻ വന്നാലും അത്ര ഇത്ര ആയി പോകും.
0: ഓഹോ,
1: അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് മാറി
0: മാറി. ഓഹോ, ശരി ശരി ശരി. ഇപ്പൊ എന്തായാലും ഒരു സേഫ് സ്ഥലത്ത് ആണല്ലോ.
1: അതെ അതെ.
0: ശരി ശരി, ഏത് പാട്ട് വെച്ച് തരണം പറയൂ?
1: എനിക്ക് ഓളങ്ങളിലെ തുമ്പിവാ തുമ്പക്കുടത്തും തുമ്പിത്താൽ മതി.
0: ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ അനീസിക്ക് വേണ്ടി. അവള് ഇവിടെ ഇല്ല, അവള് ഡൽഹിയിലാണ്.
0: ഡൽഹിയിലെ പഠിക്കുകയാണ്?
1: നേഴ്സാണ്.
0: നേഴ്സാണ്, ശരി ശരി. അപ്പൊ ഡൽഹിയിലെ അനിയത്തിയോട് പറയണം ഇതുപോലെ വിളിച്ചിരുന്നു, പ്രത്യേക ഡെഡിക്കേഷൻ ആണ് പാട്ട് വേണ്ടി പറഞ്ഞിരുന്നു എന്ന് പറയണം. ശരി ശരി, ഡൽഹിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഡൽഹിയിലും ഡൽഹിയിലും ഈ ആപ്പിൽ കിട്ടും. അപ്പോൾ സന്തോഷം വിളിച്ചതിൽ.
1: ശരി,
0: പാട്ട് വയ്ക്കട്ടെ അപ്പോൾ.
1: ഓക്കെ,
0: ബൈ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം സാർ.
0: ആരാ വിളിക്കുന്നത്?
1: ഞാൻ തൃശൂർ ജില്ലയിൽ നിന്ന് ചാവക്കാട്ട് നിന്ന് ആചാര്യ തിരുവത്ര എന്ന ശ്രോതാവാണ്.
0: നമ്മൾ എറണാകുളത്ത് FM-ലേക്ക് വിളിക്കാറുണ്ടല്ലോ.
1: എറണാകുളത്ത് വിളിക്കാറുണ്ട്, കൊച്ചി FM-ലേക്ക് വിളിക്കാറുണ്ട്. ഞാൻ കേരളത്തിലെ ഒട്ടുമിക്ക ആകാശവാണി നിലയങ്ങളെയും ബന്ധപ്പെടാറുണ്ട്.
0: ബന്ധപ്പെടാറുണ്ട്. അപ്പൊ
1: അതെ,
0: എന്റെ ശബ്ദം സുപരിചിതമാണോ?
1: സാറിന്റെ ശബ്ദം നാരായണൻ നല്ല സുപരി ശബ്ദം, മറന്നുപോയി.
0: എന്റെ പേര് ജയമോഹൻ എന്നാണ്.
1: ജോമോഹനൻ.
0: ജയമോഹൻ, ജയമോഹൻ.
1: സാറ് മറ്റേ കൊച്ചി തൃശ്ശൂരുണ്ടായിരുന്നു?
0: കൊച്ചിയിലുണ്ടായിരുന്നു, അത് തന്നെ.
1: ഇവിടെ നമ്മളെ പരിധി തൃശ്ശൂർ ജില്ലാ ആകാശവാണിയാണല്ലോ.
0: തൃശ്ശൂരാണ്.
1: തൃശ്ശൂർ.
0: നമ്മുടെ ദേവികുളത്തിന്റെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ? അവിടെ കിട്ടുന്നത് എങ്ങനെയാ?
1: അതെ, സത്യം പറയുകയാണെങ്കിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിരുന്നു. ഇപ്പോ റേഡിയോ കുറച്ച് തകരാറായിട്ട് കേൾക്കുന്നു.
0: ശരി,
1: അതൊന്ന് നന്നാക്കിട്ട് വേണമെന്ന് ശരിക്കൊന്ന് കേൾക്കാൻ. മൊബൈൽ വഴി ഇപ്പൊ നമുക്ക് കിട്ടുമല്ലോ.
0: അതെ അതെ, മൊബൈൽ വഴി കിട്ടും എന്തായാലും.
1: അപ്പൊ കിട്ടും. അതെ അതെ അതെ അതെ.
0: രാത്രി അപ്പൊ പാട്ടൊക്കെ കേട്ടിങ്ങനെ കിടക്കാന്ന് വിചാരിച്ചു അല്ലേ?
1: കിടക്കാന്ന് വിചാരിച്ചു.
0: സുഖായിരിക്കുന്നല്ലോ എല്ലാവരും?
1: സുഖായിരിക്കുന്നു, സുഖായിരിക്കുന്നു.
0: സുഖായിരിക്കുന്നു. അപ്പൊ ഏത് പാട്ടാ നമുക്കിന്ന് കൊടുക്കുക?
1: നമുക്കിന്നേ ഈ നമ്മളെ പല്ലവി എന്ന ചിത്രത്തില് നമ്മുടെ പരത്തുള്ളി രവീന്ദ്രൻ രചിച്ചിട്ട് കണ്ണൂർ രാജൻ സംഗീതം കൊടുത്ത ഒരു പാട്ടിന്, ദേവി ക്ഷേത്ര നടയിൽ.
0: കണ്ണൂർ രാജന്റെ
1: പരത്തുള്ളി രവീന്ദ്രൻ നമ്മളെ എന്റെ സുഹൃത്താണ്, ആത്മാർത്ഥ സുഹൃത്താണ്.
0: ഓ, അത് ശരി.
1: അതുമല്ല, ഈ പാട്ട് ഞാൻ ആവശ്യപ്പെടാനുള്ള പ്രധാന കാരണം 1977 പുറത്തിറങ്ങിയ ചിത്രമാണ് ഈ പല്ലവി.
0: ഓക്കെ.
1: അപ്പൊ അതിന്റെ മുഴുവൻ ചിത്രീകരണവും തിരുവത്ര ചാവക്കാട് വെച്ചായിരുന്നു ഷൂട്ടിങ്.
0: ഓ, അത് ശരി.
1: അപ്പോ അന്ന് അഭിനയിച്ചിരുന്ന ഒരുപാട് നടന്മാർ, അതായത് വിൻസെന്റ്, സോമൻ, ജയഭാരതി, നെല്ലിക്കോട് ഭാസ്കരൻ, ജനാർദ്ദനൻ, അങ്ങനെ ഒരുപാട് നടന്മാരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമല്ല ബഹദൂർ ഉണ്ട് അതിൽ, ഞാനൊരു മുഖം കാണിച്ചിട്ടുണ്ട് ചിത്രത്തില്.
0: അത് ശരി. അഭിനേതാവാണ്.
1: എന്റെ തൊട്ടടുത്ത വീട്ടിലായിരുന്നു ചിത്രീകരണം.
0: ഓഹോ, ശരി.
1: അപ്പൊ ഞാനതിന് മുഖം കാണിച്ചിട്ടുണ്ട്.
0: അതിന്റെ ഓർമ്മയാണ് അല്ലേ?
1: അതിന്റെ ഓർമ്മ. കാരണം പക്ഷെ പാട്ട് വെച്ചാല് ആ പാട്ട് എഴുതിയുള്ള പരത്തുള്ളി രവീന്ദ്രൻ പറഞ്ഞ ഗാന രചയിതാവാണ്. അദ്ദേഹം ഒരൊറ്റ ഗാനത്തിലൂടെയാണ് പ്രശസ്തനായത്. അദ്ദേഹം ഇപ്പോ വാർദ്ധക്യ സഹജമായ അസുഖത്താൽ ഇപ്പോ എടപ്പാളാണ് അദ്ദേഹത്തിന്റെ വീട്, ശരിക്കുള്ള വീട്. പക്ഷെ അദ്ദേഹം ഇപ്പോ കോഴിക്കോട് രാമനാട്ടുകരയിലാണ് താമസം. ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട് അവിടെ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവാറുണ്ട്.
0: അത് ശരി.
1: നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. അപ്പോ എന്റെ വീട് നാട് പോയി ഗുരുവായൂർ അടുത്താണ്.
0: ഗുരുവായൂരത്താണ്.
1: അപ്പൊ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിനെ ഞങ്ങൾ ആദരിച്ചിരുന്നു, ഗുരുവായൂർ പൗരാവലി ആദരിച്ചിരുന്നു. അപ്പൊ ആ നല്ലൊരു പാട്ടാണ് ദേവി ക്ഷേത്ര നടയിൽ.
0: ശരി,
1: അതുവരെ ഒന്ന് മൂളാം.
0: ശരി, ആയിക്കോട്ടെ.

0: ಇದ ಸಂಖ್ಯೆ എഴുതിയ കവിത അവർ ഒറ്റ 1000 പാട്ടുകൾ എഴുതേണ്ട ഒരു അർത്ഥത്തിലാണ് ഒരു പാട്ട് എഴുതിയിട്ടുള്ളത്.
1: അതെ അതെ അതെ അതെ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ പറയൂ കേട്ടോ, നമ്മുടെ ഡെഡിക്കേഷൻ ആയിട്ട് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണേ.
0: പാട്ട് വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറയാറുണ്ട്.
1: വിളിച്ചു പറയാറുണ്ട്.
0: ഞാൻ തൃശ്ശൂർ ആകാശവാണി നിലയത്തിലെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാറുണ്ട്.
1: ഓഹോ ശരി ശരി.
0: അപ്പൊ കഴിഞ്ഞ ഏപ്രിലിൽ ആകാശവാണി ഞാൻ പ്രിയപ്പെട്ട പാട്ടുകൾ ഞാൻ അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ട് ഞാൻ
1: ഉൾപ്പെടുത്തിയിരുന്നു.
0: പിന്നെ തൃശ്ശൂർ നിലയ്ക്കാരെ എന്നെ പ്രോഗ്രാമിന് വിളിക്കാറുണ്ട്.
1: ഇതുപോലുള്ള പിന്നെ പാട്ടിന്റെ പരിപാടികളൊക്കെ വരുമ്പോ വിളിക്കും അല്ലേ?
0: ആ പാട്ട് വിളിക്കാറുണ്ട്. വിളിക്കാത്തന്നെ ഞാൻ കഥകൾ കവിതകളൊക്കെ എഴുതാറുണ്ട്.
1: ഓഹോ ഹോ ഹോ അത് ശരി.
0: രണ്ട് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്, ഒരു കഥാസമാഹാരം കവിതാ സമാഹാരം.
1: ആണോ? അത് ശരി.
0: അപ്പൊ കവിതാ സമാഹാരം നമ്മൾ അക്കിത്താണ് അത് പ്രകാശനം ചെയ്തില്ലേ, അവതാരിക എഴുതിയുള്ളത്.
1: അക്കിത്ത്. ഓഹോ ഹോ.
0: കഥകളുടെ അവതാരം എഴുതിയുള്ളത് നമ്മൾ ആലങ്കോടി ലീലേഷനാണ്.
1: ലീലേഷൻ സാറാണ്. ഓക്കെ ശരി ശരി ശരി.
0: അപ്പൊ കുറച്ച് കലാപ്രവർത്തനം നമ്മളെ വർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ
1: സുഖമായി നടക്കട്ടെ, അത് വളരെ സന്തോഷകരമായി നീങ്ങട്ടെ.
0: അപ്പോ ആകാശവാണി ദേവികുളത്തിലെ എല്ലാ സാരഥികൾക്കും എന്റെ ഊഷ്മളമായ സ്നേഹാശംസകൾ അറിയിക്കുക.
1: തീർച്ചയായും. അപ്പൊ തിരിച്ചും അതുപോലെ തന്നെയാണ് നമ്മൾ, ഞാൻ എന്തായാലും പറയാം എല്ലാവരോടും.
0: ഓക്കെ സാർ.
1: അപ്പൊ ഈ പാട്ട് ഞാൻ വെക്കാം എന്തായാലും.
0: ഓക്കെ താങ്ക് യു.
1: ഓക്കെ ബൈ.
0: അതുപോലെ സാർ ഒരു കാര്യം കൂടി പറയാണ്ട്,
1: നമ്മളെ
0: മലപ്പുറത്തുള്ള കുഞ്ഞിപ്പ പന്താവറിന് ഞാൻ ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യണം.
1: ഓ ശരി ശരി ശരി ശരി ശരി. അദ്ദേഹം നമ്മുടെ ഒരു വലിയ ലിസണറാണ്.
0: അതെ, എന്റെ ആത്മാർത്ഥ സുഹൃത്ത് കൂടിയാണ്.
1: സുഹൃത്താണ്.
0: ഞങ്ങൾ ഒരുമിച്ച് 52 വർഷത്തിലേറെ ആകാശവാണി ഞങ്ങള് ബന്ധപ്പെട്ട് കിടക്കണം. ഞങ്ങൾ രണ്ടുപേരും ഒരേ
1: തീർച്ചയായിട്ടും തീർച്ചയായും. അദ്ദേഹത്തെ അന്വേഷണം പറയൂ എന്തായാലും. പറയാം പറയാം. ശരി. അപ്പൊ ഈ പാട്ട് കൊടുക്കാം.
0: ഓക്കെ
1: ഓക്കെ. ബൈ ബൈ
0: ബൈ. ഓക്കെ ഓക്കെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയരാഗങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. ഇന്നത്തെ ഹൃദയരാഗത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ബിനു റോയ്, വിദ്യാപ്രകാശ്, സാങ്കേതിക സഹായം ജോൺസൺ സക്കറിയ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ 4 മിനിറ്റും 50 സെക്കൻഡും. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റും 10 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.